ആകാശവാണി കവരത്തി, മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രത്തേലം. ഇന്ന് ശകവർഷം 1947, വൈശാഖം 20. മലയാള വർഷം 1201, മേടം 27. 2026 May 10, ഞായറാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് 5 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഡോക്ടർ വെള്ളിമോൺ നെൽസൺ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 90 തികഞ്ഞ് ആകാശവാണി എന്ന പരിപാടിയിൽ അഗത്തിദ്വീപ് സ്വദേശി കെ അബ്ദുൾ ജബ്ബാർ പങ്കെടുക്കുന്നു. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും 7:45 യുവവേദി എന്ന പരിപാടിയിൽ ഇൽത്തിമിഷ് നസറുള്ള ചേത്തിലാത്ത് അവതരിപ്പിക്കുന്ന പരിപാടി കേൾക്കാം. 8:30 മുതൽ 9 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ കേൾക്കാം. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചാറ്റൽ മഴയ്ക്ക് സാധ്യത. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: കവരത്തി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ 6:55 തുടർന്ന് കേൾക്കാം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനായി ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ അന്തിമ തീരുമാനം ആയില്ല. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ. തമിഴക വെട്രിക്കഴകം സ്ഥാപക നേതാവ് ചന്ദ്രശേഖർ ജോസഫ് വിജയ് ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. രാവിലെ 10 ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിൽ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ബംഗാളിൽ അധികാരമേൽക്കുന്ന ആദ്യ ബിജെപി മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. രാജ്യത്തിന്റെ 3-ാമത് സംയുക്ത സേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് പുതിയ നാവികസേനാ മേധാവി. സപ്ലൈകോയുടെ ന്യായവില അരി പദ്ധതിയിൽ വില വർധന. കിലോഗ്രാമിന് 2 രൂപയാണ് കൂട്ടിയത്. 25 രൂപ നിരക്കിൽ 20 കിലോഗ്രാം നൽകിയിരുന്നതിന് ഇനി 27 രൂപ നൽകണം. സംസ്ഥാനത്ത് ഇക്കുറി ജൂൺ 1 തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തുടങ്ങിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലെ നടന്ന IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 76 റൺസിന് പരാജയപ്പെടുത്തി.

0: വാർത്താവലോകനം
1: വാർത്താവലോകനം തയ്യാറാക്കിയത് ജി കെ രഞ്ജിത്, സീനിയർ റിപ്പോർട്ടർ മലയാള മനോരമ തിരുവനന്തപുരം.
2: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ചരിത്ര വിജയം. 140 സീറ്റുകളിൽ 102 നേടിയും ഭരണത്തിലിരുന്ന എൽ ഡി എഫിനെ 35 സീറ്റുകളിലേക്ക് ചുരുക്കിയുമാണ് യു ഡി എഫ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കിയത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ വിജയിച്ച് ദേശീയ ജനാധിപത്യ സഖ്യം നിയമസഭയിൽ വീണ്ടും അക്കൌണ്ട് തുറന്നു. മുൻ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവരിൽ മത്സരിച്ച 19 പേരിൽ 13 പേരും പരാജയപ്പെട്ടു. അവരിൽ എൽ ഡി എഫ് കൺവീനറും ഉൾപ്പെടുന്നു. കോൺഗ്രസ് ഒറ്റയ്ക്ക് 63 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ സി പി എം കഴിഞ്ഞ തവണ 67 അംഗബലം ഉണ്ടായിരുന്നത് 26 സി പി ഐ 17 നിന്ന് 8 ചുരുങ്ങി. എൽ ഡി എഫിന്റെ സിറ്റിംഗ് എം എൽ എമാരിൽ 50 പേർ പരാജയപ്പെട്ടപ്പോൾ യു ഡി എഫ് പാനലിൽ മത്സരിച്ച 32 എം എൽ എമാർ വിജയിച്ചു. സി പി എം വിട്ട് യു ഡി എഫ് സ്വതന്ത്രരായി മത്സരിച്ച മുൻമന്ത്രി ജി സുധാകരൻ അമ്പലപ്പുഴയിലും വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും ടി കെ ഗോവിന്ദൻ തളിപ്പറമ്പിലും വിജയിച്ചു. മലപ്പുറത്ത് മത്സരിച്ച മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ് റെക്കോർഡ് ഭൂരിപക്ഷം, 85,327. കുറവ് മണലൂരിൽ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിനാണ്, 126 വോട്ട്. എൽ ഡി എഫ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം മത്സരിച്ച 12 സീറ്റിലും പരാജയപ്പെട്ടു. മറ്റ് 7 ഘടകകക്ഷികൾക്കും നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതായി. കേരള കോൺഗ്രസ് 8 7 ആർ എസ് പി 4 3 വിജയിച്ചു. മുസ്ലിം ലീഗ് 22 മണ്ഡലങ്ങളിൽ വിജയിച്ചു. പേരാമ്പ്ര മണ്ഡലത്തിൽ വിജയിച്ച ഫാത്തിമ തഹ്ലിയ ലീഗിന്റെ ആദ്യ വനിതാ എം എൽ എ ആയി. ഫാത്തിമ ഉൾപ്പെടെ 11 എം എൽ എമാർ ഇക്കുറി നിയമസഭയിലുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 1,54,550 വോട്ട് നേടി. ഏതെങ്കിലും മുന്നണി 1,00,000 വോട്ട് നേടുന്നത് ആദ്യമായാണ്. 2,71,49,952 വോട്ടർമാരാണ് ആകെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കരസ്ഥമാക്കിയ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എം എൽ എമാരുടെ അഭിപ്രായം അറിയാനായി എ ഐ സി സി നിരീക്ഷകർ തലസ്ഥാനത്തെത്തിയിരുന്നു. ചർച്ചകൾക്കായി വി ഡി സതീശനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇന്ന് രാഹുൽഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. സത്യപ്രതിജ്ഞ ബുധനാഴ്ച നടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. വോട്ടെണ്ണലിനു പിന്നാലെ കൂടിയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംഘടനാ സംവിധാനവും സ്ഥാനാർത്ഥി നിർണയവും പാളിയതാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് വിലയിരുത്തി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയനു പകരം മറ്റൊരാൾ വേണമെന്ന അഭിപ്രായം സി പി ഐ യോഗങ്ങളിൽ ഉയർന്നു. 6 പതിറ്റാണ്ടായുള്ള ദ്രാവിഡ ഭരണത്തിന് അന്ത്യം കുറിച്ച് തമിഴ്നാട്ടിൽ നടൻ വിജയിന്റെ തമിഴക വെട്രി കഴകം മിന്നും വിജയം നേടി. 234 അംഗ നിയമസഭയിൽ ടി വി കെ 107 സീറ്റ് നേടി. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് വേണ്ടത്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും 15 മന്ത്രിമാരും തോറ്റപ്പോൾ ഡി എം കെ മുന്നണി 74 സീറ്റിലൊതുങ്ങി. അണ്ണാ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ നേടിയത് 53 സീറ്റ്.

സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് വിജയ് കത്ത് നൽകി. എന്നാൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 അംഗങ്ങളുടെ പിന്തുണ തെളിയിക്കുന്ന കത്ത് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടി 3 തവണയും ഗവർണർ വിജയ്യെ തിരിച്ചയച്ചിരിക്കുകയാണ്. ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ ഞെട്ടിച്ച് BJP അധികാരത്തിലേറി. വോട്ടെണ്ണിയ 293 സീറ്റിൽ 206 BJP വിജയിച്ചു. അസമിൽ NDA ഹാട്രിക് നേടിയപ്പോൾ കോൺഗ്രസ് തകർന്നടിഞ്ഞു. ആകെയുള്ള 126 സീറ്റിൽ NDA 102 സീറ്റ് നേടി. കോൺഗ്രസ് 21 സീറ്റിൽ ഒതുങ്ങി. സുവേന്ദു അധികാരി ആദ്യ BJP മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പുതുച്ചേരിയിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നയിക്കുന്ന NDA ഭരണ തുടർച്ച നേടി. 30 സീറ്റിൽ 18 സീറ്റ് നേടിയപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചത് വെറും 6 സീറ്റ്. വാണിജ്യ LP സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ചു. 19 കിലോഗ്രാം സിലിണ്ടറിന് 3085 രൂപയാണ് കൊച്ചിയിലെ വില. തിരുവനന്തപുരത്ത് 3106 രൂപയും കോഴിക്കോട് 3117 രൂപയുമാണ് പുതിയ വില. 5 കിലോഗ്രാം സിലിണ്ടറിന്റെ വില 549 രൂപയിൽ നിന്ന് 810.50 രൂപയിലേക്ക് കുതിച്ചു. അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതിനു പിന്നാലെയുള്ള വില വർധന രാജ്യത്തെ റെസ്റ്റോറന്റ് കാറ്ററിംഗ് മേഖലകളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പാചകവാതകക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില പലയിടത്തും വർദ്ധിപ്പിച്ചു തുടങ്ങി. ദേശീയ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ JEE മെയിൻ പേപ്പർ 2 മലയാളി വിദ്യാർത്ഥികൾ രാജ്യത്ത് 1 പേപ്പർ 2A ആർക്ക് പരീക്ഷയിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി RS മീരാകൃഷ്ണ, പാലക്കാട് ആലത്തൂർ സ്വദേശി S സൂര്യ തേജസ് എന്നിവർ ആദ്യ സ്ഥാനങ്ങളിലെത്തി. പേപ്പർ 2B പ്ലാനിംഗ് പരീക്ഷയിൽ ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി V ഗൌരീശങ്കറിനാണ് 1 റാങ്ക്. മെഡിക്കൽ കോഴ്സുകളിലെ പ്രവേശനത്തിനുള്ള NEET UG പരീക്ഷ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തി. കേരളത്തിൽ ഏകദേശം 100,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. സ്കൂൾ അധ്യാപക യോഗ്യതാ പരീക്ഷയുടെ KTET ഫലം 15 ശേഷം പ്രഖ്യാപിക്കും. ക്രൂഡ് ഓയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ OPEC+ തീരുമാനിച്ചു. UAE പിന്മാറ്റത്തിന് ശേഷം കൂടിയ ആദ്യ യോഗത്തിലാണ് പ്രതിദിന ഉൽപാദനം 138,000 ബാരൽ വീതം കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ US ഇറാനും ഉടൻ ധാരണയിലെത്തുമെന്ന് സൂചനയുണ്ട്. സമാധാന ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ടെന്ന് US പ്രസിഡന്റ് ട്രംപ് വിലയിരുത്തിയെന്നാണ് റിപ്പോർട്ട്. ഹോർമൂസ് കടലെടുക്ക് പിടിക്കാനുള്ള US നാവികസേനാ നീക്കം നിർത്തിയതായും അദ്ദേഹം പ്രഖ്യാപിച്ചു. വെടിനിർത്തൽ നീട്ടലല്ല, 1 മാസത്തിനകം യുദ്ധം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് US സമർപ്പിച്ച പുതിയ കത്തിൽ ഇറാൻ ആവശ്യപ്പെട്ടു. US മുന്നോട്ടുവച്ച 9 നിർദ്ദേശങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ വഴി സമർപ്പിച്ച 14 ആവശ്യങ്ങളിലാണ് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. സാമൂഹ്യ പ്രവർത്തകനും ഉപഭോക്തൃ വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഡിജോ കാപ്പൻ 69 വയസ്സ് അന്തരിച്ചു. കഴിഞ്ഞ 16 ഒക്ടോബർ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിന്റെ മുകൾ നിലയിൽ നിന്ന് കാർ പുറത്തേക്കെടുക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. നടൻ സന്തോഷ് കെ നായർ കാർ അപകടത്തിൽ മരിച്ചു. MC റോഡിൽ അടൂരിനും ഏനാത്തിനുമിടയിൽ സന്തോഷ് ഓടിച്ചിരുന്ന കാറും പാഴ്സൽ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ചൊവ്വാഴ്ചയായിരുന്നു അപകടം. മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടർ 89 അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം 2:30 കൊട്ടാരക്കര കമ്പങ്കോട് ഓൾ സെയിൻസ് മാർത്തോമ പള്ളിയിൽ നടത്തും. സർക്കാരിനെ വിമർശിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചെന്നാരോപിച്ച് IAS ഉദ്യോഗസ്ഥൻ N. പ്രശാന്തിനെ 8 തവണയും സർക്കാർ സസ്പെൻഡ് ചെയ്തു. ചീഫ് സെക്രട്ടറി ജയതിലകനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച് സംസാരിച്ചെന്നാരോപിച്ച് 2024 നവംബർ 11 മുതൽ പ്രശാന്ത് സസ്പെൻഷനിലാണ്. ബാഡ്മിന്റണിലെ ലോക പുരുഷ ടീം ചാമ്പ്യൻഷിപ്പായ തോമസ് കപ്പിൽ ഇന്ത്യയ്ക്ക് വെങ്കല മെഡൽ. സെമിയിൽ ഇന്ത്യയെ കീഴടക്കിയത് ഫ്രാൻസ്. തോമസ് കപ്പിലെ 5 മെഡൽ നേട്ടമാണിത്. 1952, 1955, 1979 വർഷങ്ങളിലും ഇന്ത്യ തോമസ് കപ്പിൽ വെങ്കല മെഡൽ നേടിയിരുന്നു.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലെ.
1: 3 കോളേജിലെയും
2: ഡോണ്ട് വറി
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
7: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
8: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
7: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
8: കണ്ടില്ലേ
9: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
10: നോ സിഗ്നൽ.
7: ഇനി എന്ത് ചെയ്യും?
9: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
8: ഏ മണ്ടത്തരം നിർത്ത്.
7: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
10: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
11: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
12: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററിക്കഴകം നേതാവ് സി ജോസഫ് വിജയ്.

0: രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് എസ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. വൈകാതെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നും പാർട്ടി നേതൃത്വം വെളിപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾ.
1: ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തിപ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മൂന്ന് നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്കുശേഷം പ്രതിപക്ഷ നേതാവ് പുലർച്ചെയോടെ നെടുമ്പാശ്ശേരി.
0: അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററി കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10:00 പ്രതിജ്ഞാ ചടങ്ങ്. 9 ടി വി കെ മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേൽക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: 234 അംഗ നിയമസഭയിൽ 120 എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയനെ മുഖ്യമന്ത്രിയായി അദ്ദേഹം നിയമിച്ചത്. ബി സി കെ, ഐ ഒ എം എൽ പാർട്ടികളുടെ രണ്ട് വീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് ടി വി കെയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, സി പി ഐ, സി പി ഐ എം കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. വിജയ് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതോടെ 6 പതിറ്റാണ്ടോളം നീണ്ട ദ്രാവിഡ കഴകം പാർട്ടികളുടെ ഭരണം ചരിത്രത്തിന് വഴിമാറും. ഇതിനു മുമ്പ് അണ്ണാ ഡി എം കെയും ഡി എം കെയുമാണ് തമിഴ്നാട് മാറിമാറി ഭരിച്ചത്.
0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5 തവണയാണ് എ ഐ എൻ ആർ സി നേതൃത്വം നൽകുന്ന എൻ ഡി എ പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് എംഎൽഎ ശോഭൻദേവ് ചതോപാധ്യയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമ പത്ര, നയന ബന്ദ്യോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ കൂടിയായ ഫിർഹാദ് ഹക്കിമാണ് ചീഫ് വിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ പി എം മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. എൻ ഡി എ ഗവൺമെന്റ് 11 വർഷം മുമ്പ് തുടക്കമിട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ ഫലപ്രാപ്തിയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പി എം ജീവൻ ജ്യോതി ബീമാ യോജന, പി എം സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമായെന്ന് അദ്ദേഹം വിലയിരുത്തി. പി എം ബീമാ യോജനകൾ രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷാ ചട്ടക്കൂടിനെ ഏറെ ബലപ്പെടുത്തി. അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ സാധ്യമാക്കിയെന്നും പ്രധാനമന്ത്രി.

0: കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്. കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹ്യ സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷം കൂടുതൽ വഷളായാൽ എല്ലാവരും കഷ്ടപ്പെടുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS ഡ്രാഗൺ എന്ന കപ്പൽ വിന്യസിച്ചതായി ബ്രിട്ടൻ അറിയിച്ചു. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ പ്രവാസി വകുപ്പിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് വകുപ്പിന് മാത്രമായി മന്ത്രിയെ നിയമിക്കണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. UDF നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസി വകുപ്പിന്റെ പ്രസക്തി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൌൺസിൽ ആവശ്യമുന്നയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് SCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7 ഗോഹട്ടിയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 76 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 3 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് FC KSEBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 ഗോളിനാണ് കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FC കർണാടകയുടെ കിക് സ്റ്റാർട്ട് FCയോട് 1 തോറ്റു. 13 പോയിന്റുമായി ഗോകുലം 5 സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. കണ്ണൂർ മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് കൌൺസിലറും CPIM നേതാവുമായ KK അഭിമന്യു നിര്യാതനായി. 64 വയസ്സായിരുന്നു. റിട്ടയേർഡ് BSNL ജീവനക്കാരനാണ്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് പൊറോറ ശ്മശാനത്തിൽ നടത്തും. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ CM അബുബക്കർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ മേധാവിയായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണമ്പറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ 501 കലാകാരന്മാരുടെ പഞ്ചരത്ന കീർത്തനാലാപന സംഗമം സംഘടിപ്പിച്ചു. ആലാപന സദസ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് എടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററി കഴകം നേതാവ് C. ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് SCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
1: ആകാശവാണി കവരത്തി. കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഡോക്ടർ വെള്ളിമോൻ നെൽസൺ.

തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം 7:05 90 തികഞ്ഞ ആകാശവാണി. ഈ പരിപാടിയിൽ കെ അബ്ദുൾ ജബ്ബാർ അഗത്യദ്വീപ് സ്വദേശി പങ്കെടുക്കുന്നു. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടിഫെട്ടിയും 7:45 ഇൽത്തിമിഷ് നസറുള്ള ചേത്തലാത്ത് ദ്വീപിൽ നിന്നും പങ്കെടുക്കുന്ന യുവവേദി എന്ന പരിപാടി കേൾക്കാം. 8:30 മുതൽ 9 മണി വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സുഭാഷിതം എന്ന പരിപാടി കേൾക്കാം.
1: നാം ജീവിക്കുന്നത് നീതിയും ന്യായവും പലപ്പോഴും നിഷേധിക്കുകയും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന സമൂഹത്തിലാണ്. നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. നീതി നിഷേധത്താൽ വീർപ്പുമുട്ടുന്നവരുമുണ്ട്. നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴാണ് നീതി നിഷേധമുണ്ടാകുന്നത്. നീതിയും നിയമവും പരസ്പര പൂരകങ്ങളായി വർത്തിക്കേണ്ടവയാണ്. പൗരബോധമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാനും ഊട്ടി വളർത്താനും നമ്മുടെ നീതി നിയമങ്ങൾക്ക് കഴിയണം. എല്ലാവർക്കും നിയമത്തിൻ്റെ ആനുകൂല്യം തുല്യമായി ലഭിക്കുന്നിടത്താണ് നീതി നിലനിർത്താനാവുന്നത്. തങ്ങൾക്ക് നീതി നിഷേധിക്കുന്നെന്ന തോന്നലുണ്ടാവുന്നവരിൽ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാതാവും. അവരിൽ അരക്ഷിതബോധം വളരുകയും അവർ അസ്വസ്ഥരും അതൃപ്തരും ആയിത്തീരുകയും ചെയ്യുന്നു. ഇത് ജനാധിപത്യത്തിൽ കരിനിഴൽ വീഴ്ത്താൻ കാരണമാകും. എന്നാൽ തുല്യനീതിയുടെ ആനുകൂല്യം നേടാൻ അവകാശമുന്നയിക്കുന്നവർ നീതിന്യായ നിയമങ്ങൾ പാലിക്കാൻ തങ്ങളും ബാധ്യസ്ഥരാണെന്ന കാര്യം മറന്നുപോകരുത്. ഏതൊരു രാജ്യത്തിൻ്റെയും നിലനിൽപ്പ് എല്ലാവരും നീതിന്യായ വ്യവസ്ഥകൾ പാലിക്കുന്നിടത്താണ്. കുറ്റമറ്റ നീതിന്യായ വ്യവസ്ഥയും എല്ലാവർക്കും തുല്യനീതിയും മുഖം നോക്കാതെ അത് നടപ്പാക്കാനുള്ള ആർജവവും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. നീതിന്യായ വ്യവസ്ഥ അനുസരിക്കുകയും നിലനിർത്താൻ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടത് പൗരബോധമുള്ള ഓരോ വ്യക്തിയുടെയും കടമയാണ്. ഓരോ വ്യക്തിയും കൂടി ചേരുമ്പോൾ ഒരു മഹാസമൂഹമുണ്ടാകും. പലതുള്ളിയാണ് പെരുവെള്ളം. ശുദ്ധജല തടാകത്തിലെ ഓരോ തുള്ളിയും ശുദ്ധമായിരിക്കും. എന്നാൽ ഒരാൾ കരുതിയാൽ പോലും ഒരു ശുദ്ധജല തടാകം മലിനമാക്കാൻ കഴിയും. പിന്നെ അതിലെ ഓരോ തുള്ളിയും മലിനവും ദുർഗന്ധം വമിക്കുന്നതുമായിത്തീരും. സമൂഹത്തിൻ്റെ സ്ഥിതിയും ഇതുതന്നെയാണ്. വളരെ കുറച്ചു പേർ കരുതിയാൽ പോലും ഒരു സമൂഹത്തിൻ്റെ ശാന്തിയും സമാധാനവും ഐക്യവും അഖണ്ഡതയും നഷ്ടപ്പെടുത്താൻ കഴിയും. സമൂഹം ഛിന്നഭിന്നമായാൽ ജനാധിപത്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അവിടെ നീതിന്യായ വ്യവസ്ഥയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. സാമൂഹിക ഭദ്രത ഉറപ്പുവരുത്തേണ്ടത് ഭരണാധികാരികളുടെ പ്രഥമ കർത്തവ്യമാണ്. നീതിന്യായങ്ങൾ അവഗണിക്കപ്പെടുന്നിടത്താണ് ജനാധിപത്യം പരാജയപ്പെടുന്നത്. സ്വാർത്ഥരും ദുർമോഹികളും നീതി നിയമങ്ങളെ അവഗണിക്കാനോ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാനോ ശ്രമിക്കുന്നിടത്താണ് ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളകുന്നത്. നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ടവരും സ്വന്തം ജീവൻ ബലികൊടുത്തവരുമായ എത്രയെത്ര മഹാത്മാക്കളെ നമുക്ക് കാണാൻ കഴിയും. യുവതലമുറക്കാരിൽ നീതിബോധം വളർത്താൻ പരിശ്രമിച്ച മഹാനായ സോക്രട്ടീസിനെ വിഷം കൊടുത്തു കൊന്നു. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും കരുണയുടെയും ആൾരൂപമായ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റി. രാജ്യസ്നേഹിയായ ജോൺ എഫ് ആർക്കിനെയും നീതിമാനായ സർ തോമസ് മൂറിനെയും കൊലപ്പെടുത്തി. സത്യം വിളിച്ചു പറഞ്ഞ ഗലീലിയോയെ ജയിലിലടച്ചു. അടിമത്തം അവസാനിപ്പിച്ച മനുഷ്യസ്നേഹിയായ അബ്രഹാം ലിങ്കന് വെടിയേറ്റി മരിക്കേണ്ടി വന്നു. നീഗ്രോകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത സമത്വവാദിയായ മാർട്ടിൻ ലൂതർ കിങ്ങിനെയും മതമൈത്രിക്ക് വേണ്ടി നിലകൊണ്ട മഹാത്മാഗാന്ധിയെയും വെടിവെച്ചു കൊന്നു. നീതിമാന്മാരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അവർ ആഗ്രഹിച്ച നീതിയും ന്യായവും തകർക്കാനാവാത്ത സത്യമായി എന്നും എവിടെയും നിലനിൽക്കുക തന്നെ ചെയ്യും. നീതിയും ന്യായവും സ്ഥിതി സമത്വവും സാമൂഹിക നന്മയും ഉദ്ബോധിപ്പിച്ച എത്രയെത്ര മഹാമനീഷികൾ നമുക്കുണ്ട്. വാൽമീകിയും വ്യാസനും ബുദ്ധനും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും വക്കം അബ്ദുൽ ഖാദറും അയ്യങ്കാളിയും വൈകുണ്ഠസ്വാമികളുമൊക്കെ സാമൂഹിക സമത്വവും സ്വാതന്ത്ര്യവും തുല്യനീതിയും ആഗ്രഹിച്ചവരുടെ നീണ്ട നിര

0: ഉൾപ്പെടുന്നവരാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കുമില്ലേ ചില കർത്തവ്യങ്ങൾ? രാജ്യസ്നേഹവും സമാധാനവും ഐക്യവും അഖണ്ഡതയുമുള്ള ഒരു സമൂഹം നാം സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അതിനുവേണ്ടി യഥാശക്തി പരിശ്രമിക്കുകയും ചെയ്യണം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ വെള്ളിമോൻ നെൽസൺ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്.

0: ചലനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ 90 തികഞ്ഞ് ആകാശവാണി എന്ന പരിപാടി കേൾക്കാം.
2: ആകാശവാണി കവരത്തി. ആകാശവാണി 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്.
3: ദിസ് ഈസ് ആകാശവാണി.
4: ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ പ്രക്ഷേപണ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി.
2: ഹൃദയതാളമായി, സ്വരഭേദമായി ആകാശവാണി ജനമനസ്സുകളിൽ ഇടം നേടിയിട്ട് 90 വർഷങ്ങൾ.
4: വിനോദമായി, വിജ്ഞാനമായി, വാർത്തകളായി, സംഗീതമായി ശ്രവ്യവിരുന്നൊരുക്കുന്നു ആകാശവാണി.
2: കാതോടു കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ.
4: പ്രകൃതി ദുരന്ത വേളകളിൽ, കാലാവസ്ഥാ വ്യതിയാന സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കൈത്താങ്ങാകുന്ന ശ്രവ്യമാധ്യമം ആകാശവാണി.
2: പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി ഇന്നും ശ്രോതാക്കൾക്കൊപ്പം.
4: വിവിധ സംസ്ഥാനങ്ങൾ,
2: നിരവധി ഭാഷകൾ,
4: അനവധി പ്രാദേശിക ഭാഷകൾ,
2: ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു.
5: ഈ അവസരത്തിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി 90 തികഞ്ഞ് ആകാശവാണി.
1: ആകാശവാണി കവരത്തിയുടെ 90 തികഞ്ഞ് ആകാശവാണിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ആന്ത്രോത്ത് PM ശ്രീ മഹാത്മാഗാന്ധി സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രോയിംഗ് അധ്യാപകനായി ജോലി ചെയ്തു വരുന്ന അഗത്തിദ്വീപ് സ്വദേശി ശ്രീ കെ അബ്ദുൽ ജബ്ബാർ. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതിന് ശേഷം തിരിച്ചു വരാം.
6: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ കെ അബ്ദുൽ ജബ്ബാർ, ഡ്രോയിംഗ് ടീച്ചർ, PM ശ്രീ ഗവൺമെന്റ് മഹാത്മാഗാന്ധി സീനിയർ സെക്കൻഡറി സ്കൂൾ, ആന്ത്രോത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖലയായ ആകാശവാണിയുടെ 90 വർഷം തികയുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിലേക്കാണ് എനിക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ആദ്യമായി എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് കവരത്തി ആകാശവാണിയിലേക്കിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. 1936 ജൂൺ 8 ആകാശവാണിയുടെ ആദ്യ സംപ്രേഷണം ആരംഭിച്ചത്. ദ്വീപവാസികൾക്ക് വിവരങ്ങൾ കൈമാറുന്നതിനും വിനോദത്തിനുമായി ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ കവരത്തിയിലായിരുന്നു ആദ്യത്തെ ലക്ഷദ്വീപിലെ റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചത്. ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. ആകാശവാണി കവരത്തി, ഓൾ ഇന്ത്യ റേഡിയോ കവരത്തി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കേന്ദ്രം ദ്വീപ് സമൂഹത്തിലെ വാർത്താ വിനിമയ രംഗത്ത് വലിയൊരു വിപ്ലവമാണ് സൃഷ്ടിച്ചത്. മഹലിലും മലയാളത്തിലുമായി എന്നീ രണ്ട് പ്രധാന ഭാഷകളിലാണ് പരിപാടികൾ സംപ്രേഷണം ചെയ്തു വരുന്നത്. ദ്വീപിലെ പ്രാദേശിക സംസ്കാരവും കലകളും സംരക്ഷിക്കുന്നതിലും ഈ റേഡിയോ സ്റ്റേഷൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കടൽ മാർഗമുള്ള യാത്രകൾക്കും മത്സ്യബന്ധനത്തിനും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനും ദ്വീപ് നിവാസികൾക്ക് റേഡിയോ വലിയൊരു ആശ്രയമാണ്. TV വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ റേഡിയോ ലക്ഷദ്വീപിലെ വീടുകളിൽ എത്തിയിരുന്നു. ഷോർട്ട് വേവിലും മീഡിയം വേവിലും തുടക്കത്തിൽ കുറഞ്ഞ ദൂരപരിധിയിലായിരുന്നുവെങ്കിൽ പിന്നീട് ആധുനിക ട്രാൻസ്മിറ്ററുകൾ സ്ഥാപിച്ചതോടെ എല്ലാ ദ്വീപുകളിലും വ്യക്തമായ സിഗ്നൽ ലഭ്യമായി തുടങ്ങി എന്ന് നൂതന സംവിധാനങ്ങളിലൂടെ ആകാശവാണി ലക്ഷദ്വീപിൽ സജീവമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ശരിക്കു പറഞ്ഞാൽ കുട്ടിക്കാലത്ത് റേഡിയോയാണ് കൂടുതലായിട്ടും ആശ്രയിച്ചിരുന്നത്. റേഡിയോയിൽ വരുന്ന എല്ലാ പരിപാടികളും സത്യത്തിൽ എനിക്ക് വളരെ താല്പര്യം നിറഞ്ഞായിരുന്നു. അതിലെ ചലച്ചിത്ര ഗാനങ്ങൾ തന്നെ കേട്ടാൽ തന്നെ നല്ല ഇൻപം ഉണ്ടായിരുന്നു. അതുപോലെ കുഞ്ചിനി വർത്തമാനം, പിന്നെ ചെറിയ ചെറിയ നാടകങ്ങൾ, അങ്ങനെ എന്ത് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും ലഭിച്ചിരുന്നു. അതുപോലെ പ്രത്യേകിച്ച് ന്യൂസ് ഇന്നും എന്റെ ഓർമ്മയിൽ വരികയാണ്. ഗോപൻ, അതുപോലെ സുഷമ്മ എന്നിവരുടെ ന്യൂസുകളും എത്ര കേട്ടാലും പ്രതിയില്ലാണ്. അത്രയും ഇമ്പമായിരുന്ന രീതിയിലായിരുന്നു അവരുടെ ന്യൂസ് പരിപാടി. പിന്നെ തീർച്ചയായും ലക്ഷദ്വീപിലെ വാർത്താവിനിമയ ചരിത്രത്തിൽ ആകാശവാണി കവരത്തി വഹിച്ച പങ്കിനെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ വിവരിക്കുകയാണെങ്കിൽ, ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ ചിതറിക്കിടക്കുന്ന ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലും പുറം ലോകത്തെ വിവരങ്ങൾ ദ്വീപുകാരിലേക്ക് എത്തിക്കുന്നതിലും ഈ റേഡിയോ നിലയം ഒരു പാലമായി പ്രവർത്തിച്ചു. ചരിത്രപരമായ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ നിലയം തുടങ്ങുന്നതിന് മുൻപ് പ്രധാനമായും കൊച്ചിയിൽ നിന്നുള്ള തരംഗങ്ങളായിരുന്നു ലക്ഷദ്വീപിൽ ലഭിച്ചിരുന്നത്. എന്നാൽ

അതിർത്തിയിൽ പ്രാദേശിക നിലയം വന്നതോടെ ലക്ഷദ്വീപിന്റെ സ്വന്തം ശബ്ദം മുഴങ്ങി തുടങ്ങി. ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആ കാലത്ത് ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള പ്രധാന ആശയവിനിമയ ഉപാധിയായിരുന്നു ഇത്. സംപ്രേഷണ രീതിയിലും സാങ്കേതികതയിലും മീഡിയം വേവ്, അതായത് തുടക്കത്തിൽ കവരത്തിയിൽ നിന്ന് മീഡിയം വേവ് ട്രാൻസ്മിറ്റർ വഴിയായിരുന്നു സംപ്രേഷണം. ഇത് മിക്കവാറും എല്ലാ ദ്വീപുകളിലും ലഭ്യമായിരുന്നു. ഡിജിറ്റൽ യുഗം ഇന്ന് സാറ്റലൈറ്റ് ചാനലുകളുടെയും മൊബൈൽ ആപ്പുകളുടെയും, അതായത് ന്യൂസ് ഓൺ എയർ, ലോകത്തിന്റെ ഏത് ഫോണിലിരുന്നും കവരത്തി നിലയത്തിലെ പരിപാടികൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഭാഷയും പരിപാടികളും കവരത്തി നിലയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതിന്റെ വൈവിധ്യമാണ് മലയാളം. ലക്ഷദ്വീപിലെ ഭൂരിഭാഗം ആളുകളും സംസാരിക്കുന്ന മലയാളത്തിൽ വാർത്തകളും വിനോദ പരിപാടികളും സംപ്രേഷണം ചെയ്തു വരുന്നു. മഹൽ എന്ന് പറഞ്ഞാൽ മിനുക്ക് ദ്വീപിലെ ഭാഷയാണ്. ഈ ഭാഷയിൽ പ്രത്യേക പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന ഇന്ത്യയിലെ ഏക നിലയം കൂടിയാണ് നമ്മുടെ കവരത്തിയിലെ ആകാശവാണി നിലയം. ദ്വീപ് ഭാഷ ജസരി ഔദ്യോഗിക ഭാഷ അല്ലെങ്കിലും ദ്വീപിലെ സംസ്കാര ഭാഷയിലുള്ള നാടൻ പാട്ടുകൾ, ഉദാഹരണത്തിന് ഒപ്പന, ലാവ, മറ്റും ആകാശവാണി പ്രോത്സാഹിപ്പിച്ചു വരുന്നു. കവരത്തി നിലയത്തിന്റെ പ്രധാന സേവനങ്ങൾ, കാലാവസ്ഥ മുന്നറിയിപ്പുകൾ, കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഈ റേഡിയോ നിലയം ഒരു കാവൽക്കാരനെ പോലെയാണ്. കാറ്റിന്റെ വേഗതയും മഴയുടെ സാധ്യതയും കൃത്യമായി അറിയിക്കുന്നത് ഇവരാണ്. പ്രാദേശിക വാർത്തകൾ എന്ന ദ്വീപിലെ കപ്പൽ ചാനലുകൾ, അതിനെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ വൈകുന്നേരം 5 മണിക്കാണ് കപ്പൽ പ്രോഗ്രാം, അതിൽ മറ്റേ പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ വെച്ച് നോക്കുമ്പോൾ അതിൽ ആ കപ്പൽ ഏതൊക്കെ കപ്പൽ കൊച്ചിയിൽ നിന്ന് ഏതൊക്കെ തീയതിയിൽ പുറപ്പെടുന്നെന്നും അത് ഏതൊക്കെ ദ്വീപുകളിൽ ഏതൊക്കെ ഡേറ്റിൽ എത്തുന്നെന്നും എല്ലാം അതുവഴിയാണ് നമുക്ക് അറിയാൻ പറ്റിയിരുന്നത്. എന്നിട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുക്കലും പരിപാടികളൊക്കെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ റേഡിയോ മാത്രമേ നമുക്ക് ആശ്രയമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഹജ്ജ് സംബന്ധമായ അറിയിപ്പുകൾ, അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന അറിയിപ്പുകൾ എന്നിവ ജനങ്ങളെത്തിക്കാൻ ഇന്നും റേഡിയോ ഉപയോഗിക്കുന്നു. കലാ സാംസ്കാരികം എന്ന് പറഞ്ഞാൽ ദ്വീപിലെ ജനകലാരൂപങ്ങളെ റെക്കോർഡ് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിൽ ആകാശവാണി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കോൽക്കളി, പരിചക്കളി, ദഫുമുട്ടു അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇന്നിപ്പോ ദ്വീപിൽ നിന്ന് അന്യൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് നമുക്ക് കേൾപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പൊ വരുന്ന തലമുറകൾക്ക് അത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ആകാശവാണിയിൽ ഉള്ള പരിചക്കളി, അത്തുപാട്ടുകൾ തുടങ്ങിയവ റേഡിയോയിലൂടെ ജനപ്രിയമായി തുടരുന്നുകൊണ്ടിരിക്കാം. കമ്മ്യൂണിറ്റി ബന്ധം, ലക്ഷദ്വീപിലെ പോലെ ഒരു ചെറിയ സമൂഹത്തിൽ റേഡിയോ വെറും ഒരു യന്ത്രമല്ല, ഓരോ ദ്വീപിനിവാസികളുടെയും സ്വീകരണ മുറിയിലെ ഒരു അംഗം കൂടിയാണ്. വൈകുന്നേരങ്ങളിലെ വാർത്താ ബുള്ളറ്റിനുകളും കുട്ടികൾക്കായുള്ള പരിപാടികളും ദ്വീപ് ജീവിതത്തിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ 1976 വെറും ഒരു ചെറിയ സ്റ്റുഡിയോ ആയി തുടങ്ങിയ ആകാശവാണി കോരത്തി ഇന്ന് ലക്ഷദ്വീപിന്റെ സംസ്കാരത്തെയും വിജ്ഞാനത്തെയും കാത്തുസൂക്ഷിക്കുന്ന ഒരു വിനോദ കോശമായി മാറിയിരിക്കുന്നു. ഒരു കൗതുകകരമായ കാര്യമാണ്. ദ്വീപുകളിൽ കപ്പലുകൾ വരുന്ന സമയം, തീയതിയും സമയവും അറിയാൻ ഇന്നും പലരും ആദ്യം ആശ്രയിക്കുന്ന ആകാശവാണിയാണ്. ഇനി നമുക്ക് ചിത്രകലയുമായിട്ട് നമ്മുടെ റേഡിയോയിനെ ബന്ധിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ലക്ഷദ്വീപിന്റെ ആകാശ സീമകളിൽ തിരമാലകളുടെ താളത്തിനൊപ്പം ഒഴുകി നടക്കുന്ന ആകാശവാണി കവരത്തിയും ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്ന ചിത്രകലയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ്. കടലിന്റെ കാഴ്ചയും കാറ്റിന്റെ ശബ്ദവും ആകാശവാണിയും ചിത്രകലയും ലക്ഷദ്വീപിന്റെ ഏകാന്തമായ ഉച്ചനേരങ്ങളിൽ റേഡിയോയിൽ നിന്ന് ഒഴുകി വരുന്ന ഇത് ആകാശവാണി കവരത്തി എന്ന ശബ്ദത്തിന് ഒരു പ്രത്യേക മാന്ത്രികതയുണ്ട്. ആ ശബ്ദം കേട്ടിരുന്ന് വെളുത്ത കടലാസിൽ നിറങ്ങൾ ചാലിക്കുന്ന ഒരു കുട്ടിക്കാലം പല ദ്വീപ് നിവാസികൾക്കും ഓർത്തെടുക്കാനുണ്ടാവും. ശബ്ദത്തിൽ വിരിയുന്ന ചിത്രങ്ങൾ ചിത്രകലാ ദൃശ്യമാണെങ്കിൽ റേഡിയോ ശ്രാവ്യമാണ്. എന്നാൽ ആകാശവാണി പ്രവർത്തി ലക്ഷദ്വീപുകാർക്ക് നൽകിയത് കേവലം ശബ്ദങ്ങളല്ല, മറിച്ച് മനസ്സിൽ വരച്ചിടാൻ സാധിക്കുന്ന ദൃശ്യബിംബങ്ങൾ കൂടിയാണ്. റേഡിയോയിലൂടെ കേൾക്കുന്ന ഒരു നാടൻ പാട്ടോ കടൽ യാത്രയുടെ വിവരണമോ കേൾക്കുമ്പോൾ ഒരു ചിത്രകാരന്റെ മനസ്സിൽ ആദ്യം വിരിയുന്നത് ആ ദൃശ്യത്തിന്റെ വർണ്ണക്കൂട്ടുകളാണ്. ആകാശവാണി നൽകുന്ന ഭാവനയുടെ ലോകമാണ് പലപ്പോഴും ദ്വീപിലെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ക്യാൻവാസിൽ പകർത്താനുള്ള പ്രചോദനമാകുന്നത്. നിറങ്ങളുടെയും തരംഗങ്ങളുടെയും സംഗമം സംസ്കാരത്തിന്റെ കാവലാൾ. ലക്ഷദ്വീപിന്റെ തനത് കലാരൂപങ്ങളായ പരിചക്കലയിലെ ചുവടുകളും ഒപ്പനയിലെ വശ്യതയും ആകാശവാണി വിവരിക്കുമ്പോൾ അത് വരും തലമുറയിലെ ചിത്രകാരന്മാർക്ക് നമ്മുടെ പാരമ്പര്യം വരച്ചു ചേർക്കാനുള്ള റഫറൻസുകളായി മാറുന്നു. പ്രകൃതിയുടെ കാൻവാസ് കവർത്തിയിൽ നൽകുന്ന കാലാവസ്ഥ അറിയിപ്പുകളും കടൽ മാറ്റങ്ങളും കേട്ട് വളരുന്ന ഒരു കുട്ടിക്ക് കടലിന്റെ ഓരോ ഭാവവും, ശാന്തമായ നീലക്കടലും പ്രക്ഷുബ്ധമായ കറുപ്പും നീലയും കലർന്ന കളറും തന്റെ ചിത്രങ്ങൾ കൃത്യമായി പകർത്താൻ കഴിയുന്നു. പ്രോത്സാഹനത്തിന്റെ വേദി ആകാശവാണിയിലെ ബാലലോകം പോലുള്ള പരിപാടികളിലെ ചിത്രകലയെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ കലാകാരന്മാരെ പരിചയപ്പെടുത്തുമ്പോഴോ ദ്വീപിന്റെ കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്നത് വലിയൊരു കലാലോകത്തിന്റെ സ്വപ്നങ്ങളാണ്. ആകാശവാണി കവരത്തിയുടെ തരംഗങ്ങൾ ദ്വീപിന്റെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് ഓരോ കലാകാരന്റെയും വിരലുകൾക്ക് ചലനാത്മകത നൽകുന്നു. റേഡിയോയിൽ കേൾക്കുന്ന കഥകൾക്കും കവിതകൾക്കും നിറം നൽകി ചിത്രങ്ങളാക്കി മാറ്റുന്നതിലൂടെ ഒരു നാടിന്റെ സംസ്കാരമാണ് അവിടെ പുനർജനിക്കുന്നത്. ചുരുക്കത്തിൽ കവരത്തി നിലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗങ്ങളും ഒരു ചിത്രകാരന്റെ ബ്രഷിന്റെ തുമ്പിലുള്ള വർണ്ണങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്ക്

ദ്വീപാണ് സഞ്ചരിക്കുന്നത്. അത് ലക്ഷദ്വീപിന്റെ ആത്മാവിനെ തൊട്ടറിയുക എന്നതിലേക്ക്. അപ്പോ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഗാനം തേനും വയമ്പും എന്ന് തുടങ്ങുന്ന ഗാനമാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്.

0: അമൃത് PM ശ്രീ ഗവൺമെന്റ് മഹാത്മാഗാന്ധി സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രോയിംഗ് അധ്യാപകനായി ജോലി ചെയ്തു വരുന്ന അഗത്യദ്വീപ് സ്വദേശി കെ അബ്ദുൽ ജബ്ബാർ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട.
1: പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ 90 തികഞ്ഞ് ആകാശവാണി.
2: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി എന്ന പരിപാടി സമാപിക്കുന്നു.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൊച്ചുകൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
2: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
1: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ടി വി കെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പരിപാടിയിൽ ശ്രീ മോദി സദസ്സിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബെല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. പിഎം മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാരങ്കലിലെ കാകതീയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കെ സി വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പേര് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴ്നാട് വെട്ടറി കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന ഗവർണർ വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വിജയ്ക്കൊപ്പം ടി വി കെയിൽ നിന്നുള്ള 9 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 234 അംഗ സഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്ന് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിജയ്യെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. 2 MLA വീതമുള്ള വി സി കെ, IUML എന്നീ പാർട്ടികളുടെ പിന്തുണാ കത്തുകൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയ്യെ ക്ഷണിച്ചതായി രാജ്ഭവൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 2026 മെയ് 13 നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിയുക്ത മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. ഈ മാസം 13 അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 5-ാം തവണയാണ് ശ്രീ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ AINRCയുടെ നേതൃത്വത്തിലുള്ള NDA മികച്ച വിജയം നേടിയിരുന്നു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി MLA യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ഇന്ന് രാവിലെ 9 മണിക്ക് അടൽ ബിഹാരി വാജ്പേയി ഭവനിലാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ഒത്തുകൂടുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസെസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗിർമിറ്റിയാസ് ആദ്യമായി അവിടെ എത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ശ്രീ ജയശങ്കറും കമല പ്രസാദ് ബിസെസറും സംയുക്തമായി തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ AllIndia Radio News

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. തങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിന ആചരണം ആരംഭിച്ചത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിശദാംശങ്ങളിലേക്ക്.
2: മന്നാർ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ മെയ് 11 തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിവസത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ ആദ്യ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. സമയബന്ധിതമായി വേതനം ലഭ്യമാക്കാത്ത സാഹചര്യങ്ങളിൽ പിഴ ഈടാക്കാൻ കരാറുകളിൽ വ്യവസ്ഥ വേണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളിൽ പറയുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസിന്റെ തകർപ്പൻ വിജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് 16.3 ഓവറിൽ 152 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലഖ്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. താഷ്കന്തിൽ നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇന്നലെ നടന്ന അണ്ടർ 15 പെൺകുട്ടികളുടെ വിഭാഗം സെമിഫൈനൽ വിജയിച്ച് 9 ബോക്സർമാർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ലോക പ്രശസ്തമായ സോമനാഥ് ക്ഷേത്രം അതിന്റെ പുനർനിർമ്മാണത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നു. സോമനാഥ് അമൃത് പർവ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ ക്ഷേത്രമായി മാറുകയാണ് സോമനാഥ്. മിഷൻ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രത്തിലെ പൂക്കളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റായും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പേവർ ബ്ലോക്കുകളായും ഇവിടെ മാറ്റുന്നു. കൂടാതെ അത്യാധുനിക മലിനജല സംസ്കരണ പ്ലാന്റുകൾ, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, മിയാവാക്കി വനങ്ങൾ എന്നിവയിലൂടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ത്രിപുരയിലെ സബാഹിജല ജില്ലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യാന്തര അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 3 ബംഗ്ലാദേശ് സ്വദേശികൾ കൊല്ലപ്പെട്ടു. 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രി പദാരിയാദർ അതിർത്തിയിലെ 101-ാം നമ്പർ ഗേറ്റിന് സമീപമാണ് സംഭവം. മത്സ്യക്കുഞ്ഞുങ്ങളെ കടത്താനായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയ കള്ളക്കടത്ത് സംഘത്തെ BSF പെട്രോളിംഗ് സംഘം തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. കീഴടങ്ങാനുള്ള BSFന്റെ നിർദ്ദേശം അവഗണിച്ച സംഘം സുരക്ഷാസേനയ്ക്ക് നേരെ കല്ലെറിയുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ സ്വയം BSF വേലി തീർക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം.

0: കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. ഫാട്ട് ഫെട്ടി.
2: ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫോണിൻ പരിപാടിയായ ഫാട്ടുവെട്ടിയാണ്. സ്വാഗതം. ആരാണ്? ഫർസീന ബാനു. ഫർസീന ബാനു, ഏത് ദ്വീപിൽ നിന്നാണ് വിളിക്കുന്നത്?
3: കവരത്തി.
2: മോള് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: 6-ാം ക്ലാസ്സിൽ.
2: പാട്ട് പാടാൻ പറ്റുമോ ഫർസീനക്ക്? എന്നാ പാടാം.
3: ഹലോ
2: ഫർസീന, നല്ല പാട്ടാണല്ലോ അത്. ഓക്കെ, നല്ലൊരു പാട്ടാണ്. മോള് ഇന്ന് ഫാട്ടുവെട്ടിയിലൂടെ ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം അല്ലേ? ആർക്കു വേണ്ടിയാ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ
3: ആഗ്രഹിക്കുന്നത്?
2: ഏതായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. ഫർസീനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പേര് പറഞ്ഞോളൂ.
3: അമ്മ ഉണ്ട്, ഏട്ടനുണ്ട്, അനിയത്തിയുണ്ട്, ചേട്ടത്തിയുണ്ട്, വാപ്പയുണ്ട്.
2: അവരൊക്കെ പേര് പറ. അമ്മയുടെ പേരെന്താണ്?
3: നസീമ. ബാപ്പ മുഹമ്മദ്. ഏട്ടൻ ഫറാസും ഫവാസും ഫർഹാനും. അനിയത്തി അമ്രിൻ. ചേട്ടത്തി ഫസീല.
2: അപ്പൊ ഏതായാലും സന്തോഷമായിരിക്കട്ടെ. നന്നായിട്ട് പഠിക്കുക, പാസ്സാവുക. ആകാശവാണിയിലേക്ക് വിളിക്കുക, പാട്ടുകളൊക്കെ പാടിത്തരുക. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?

ഫാട്ട് ഫെട്ടി. പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാനും നിങ്ങളുടെ കൗതുകകരമായ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കാനും വിളിക്കൂ ആകാശവാണി കവരത്തിയുടെ ഫാട്ട് ഫെട്ടിയിലേക്ക്. വിളിക്കേണ്ട സമയം ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

ആകാശവാണി കവരത്തി യുവവീതി. വ്യത്യസ്തമായ മേഖലകളിലുള്ള യുവതി യുവാക്കളെ പരിചയപ്പെടുത്തുന്ന പരിപാടി യുവവേദി. യുവവേദിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ഇന്ന് നമ്മളോടൊപ്പം യുവവേദിയിലെത്തിയിരിക്കുന്നത് നാടൻ പാട്ടുകാരനും ട്രഡീഷണൽ ഫിഷർമാനും റീഫിലെ ഡൈവിംഗ് മാസ്റ്ററുമായ ചെത്തലാത്ത് ദ്വീപ് സ്വദേശി നസറുള്ള. നിങ്ങളുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം.
1: എന്റെ പേര് എൽത്തുത്മിഷ് നസറുള്ള, നാട് ചെത്തലത്ത്. ബാപ്പാന്റെ പേര് എം സിദിക്കോയ, ഉമ്മാന്റെ പേര് ഐഷബി. ഞാൻ ഒരു ട്രഡീഷണൽ ഫിഷർമാൻ കൂടിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പ്രൊജക്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എൽ സി ആർ എമ്മിൻ്റെ സ്റ്റാർട്ടിങ് 99-2000 ബാച്ച് പി വി സി കഴിഞ്ഞിട്ട് നേരെ ഡൈവ് ഫീൽഡിലോട്ടാണ് ഞാൻ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി കോൺട്രാക്ട് സ്റ്റാഫായിട്ട് എൽ സി ആർ എമ്മിൻ പ്രൊജക്ട് വർക്ക് ചെയ്യുകയും അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ വന്ന് റീഫിൽ ഡൈവ് മാസ്റ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, എല്ലാം നല്ല രീതിയിൽ പോകുന്നു.
0: നമ്മുടെ ഈ നാടൻ പാട്ടുമായിട്ട് എങ്ങനെയാണ് ബന്ധം?
1: എൻ്റെ ബാപ്പ ഒരു നാടൻ പാട്ടെഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് നാടൻ പാട്ടിൻ്റെ ഒരു രീതി എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ മണിസാറിന് കലാവമണിൻ്റെ പാട്ട് ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിലും കൂടിയിട്ട് ഞാൻ നാടൻ പാട്ട് ഒരുപാട് ആസ്വദിച്ച് കേൾക്കുന്ന ആളും പിന്നെ അതിലുപരി ഞാൻ പാടുന്നതുകൊണ്ട് ഇഷ്ടംപോലെ.
0: നാടൻ പാട്ടിൻ്റെ രചന നിർവഹിച്ചിട്ടുണ്ടോ?
1: രചന നിർവഹിച്ചിട്ടില്ല, പക്ഷേ അറിയാം എങ്ങനെയാണ് നാടൻ പാട്ട് രചിക്കുന്നതെന്നറിയാം. അതിനുവേണ്ടി ഞാൻ ഇത്രവരെ ഒരു ടൈം ഞാൻ മാറ്റി വച്ചിട്ടില്ല, അത്രേ ഉള്ളൂ.
0: നമുക്കേതായാലും ഒരു നാടൻ പാട്ട് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ബാപ്പ എഴുതിയ പാട്ടാണ് ഞാൻ പാടുന്നത്. ബാപ്പൻ്റെ ഒരു ആവശ്യം കൂടിയായിരുന്നു ഈ പാട്ട് ആരെങ്കിലും ഒന്ന് പാടി കേൾക്കണമെന്ന്. അദ്ദേഹത്തിന് കണ്ണു കാണാത്തത് കൊണ്ട് ഇതുവരെ പാടാനോ ഒരു സ്റ്റേജിൽ കയറി ഈ പാട്ട് പാടി ആൾക്കാരെ കേൾപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഈ കർത്തവ്യം ഏറ്റെടുത്ത് ശ്രോതാക്കളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്.

0: നന്നായിരുന്നു. അപ്പൊ അതുപോലെ മണിയുടെ ഗാനങ്ങൾ ഒരുപാട് കേൾക്കുന്ന ആളാണെന്ന് പറഞ്ഞു, മണിയുടെ ഗാനം കൂടി നമുക്ക് ആലോചിച്ചാലോ?
1: ഓടേ

0: ഇപ്പോൾ ഈ ഡൈവിംഗ് മാസ്റ്റർ ആണല്ലോ, ഈ ഡൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: നമ്മൾ അണ്ടർ വാട്ടർ ഡൈവിങ്ങിന് പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇൻസ്ട്രക്ടർ എന്താണോ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നത് അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ നമ്മുടെ ഡൈവ് എക്യുപ്മെൻറ്റ് അതുകൂടി നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ ഡൈവ് ചെയ്യുമ്പോൾ ഒരു ഇൻസ്ട്രക്ടർ എന്താണോ നമുക്ക് പറഞ്ഞു തരുന്നത് അതേപോലെ ചെയ്താൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു കേടുപാടും കൂടാണ്ട് നമുക്ക് അണ്ടർ വാട്ടറിൽ ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും.
0: ഇന്ന് വേറെ ഏത് പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്?
1: വേറെ ഒരു പാട്ടുണ്ട് ബാപ്പാൻ്റെ തന്നെ, ബാപ്പ എഴുതിയൊരു വേറൊരു പാട്ടുണ്ട്, അപ്പോൾ ഈ അവസരത്തിൽ പാടിത്തരാം.
0: ഓക്കെ.

0: ഇപ്പോൾ ഒരുപാട് നല്ല നല്ല നാടൻ പാട്ടുകൾ ഇനിയും ശേഖരത്തിലുണ്ടെന്നറിയാം. അതൊക്കെ നമ്മുടെ ഈ ആകാശവാണിയിലൂടെ നമ്മുടെ ദ്വീപുകാരെ പരിചയപ്പെടുത്തണം. അതുപോലെ ലക്ഷദ്വീപിലെ നാടൻ പാട്ടുകൾ നിങ്ങൾ കാണുന്ന സ്വപ്നം എന്താണ്?
1: നാടൻ പാട്ടുകളിൽ നമ്മുടെ കഴിഞ്ഞുപോയ ഒരുപാട് തലമുറകളുടെ ഒരു അവരെങ്ങനെയായിരുന്നു നമ്മുടെ ദ്വീപിൽ ജീവിച്ചിരുന്നത് അതൊക്കെ നാടൻ പാട്ടിൻ്റെ രൂപത്തിൽ പ്രചരിപ്പിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അത് അങ്ങനെ ഒരു പാട്ട് കരീം കിൽത്താനിയും എൻ്റെ ബാപ്പയും കൂടി എഴുതിയതുണ്ട്. അത് അതിവിദൂരമില്ലാത്ത ഭാവിയിൽ വേദി കിട്ടുവാണെങ്കിൽ ഞാൻ ആ പാട്ടുമായിട്ട് മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും ഇൻഷാല്ലാ.
0: തീർച്ചയായിട്ടും ആ പാട്ട് നമുക്ക് ഇവിടെ അവതരിപ്പിക്കണം. ഇനിയൊരവസരത്തിൽ ഇതുപോലെ നമുക്കും പങ്കുവെക്കാൻ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഇത്രയും നേരം മനോഹരമായ ഗാനങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി.
1: എൻ്റെ നാടൻ പാട്ട് കേട്ട എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും എൻ്റെ പേരിലും എനിക്ക് ഈ പാട്ട് പാടുവാൻ അവസരമൊരുക്കി തന്ന ഈ ആകാശവാണിയുടെ പേരിലും ഈ പാട്ട് എഴുതി എന്നിലേക്ക് സമർപ്പിച്ച

0: എൻ്റെ ബാപ്പാൻ്റെ പേരിലും ഞാൻ എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇന്ന് നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തത് നാടൻ പാട്ടുകാരനും ട്രഡീഷണൽ ഫിഷർമാനും റീഫിലെ ഡൈവിംഗ് മാസ്റ്ററുമായ ചെത്തലാത്ത് ദ്വീപ് സ്വദേശി നസറുള്ള. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9496283883 എന്ന നമ്പറിലേക്ക് SMS അയക്കാവുന്നതാണ്. SMS അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496283883. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.
2: ഇതുവരെ നിങ്ങൾ കേട്ടത് യുവവേദി. ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്ത് നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.
3: ഇനി ഒരു ലളിതഗാനം കേൾക്കാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി രക്ഷക് എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനു, അൽക്കയാഗ്നിക് എന്നിവർ ചേർന്ന് ആലപിച്ച് ഗാനം കേൾക്കാം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗീതാ ഗോവിന്ദം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം ഗോപി സുന്ദർ, സംഗീതം ഗോപി സുന്ദർ, രചന സാഗർ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി സുജാത ആലപിച്ച ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ, ചിത്രം ഗോഡ്ഫാദർ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അനന്തപക്ഷിയുടെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരിലാൽ സംഗീതം പകർന്ന് ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം മേരാ ഗോൺ മേരാ ദേശ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ചാർലി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം വിജയ് പ്രകാശ്, രചന റഫീഖ് അഹമ്മദ്, സംഗീതം പകർന്നിരിക്കുന്നത് ഗോപി സുന്ദർ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം കടപ്രത്തേയില്ലം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: ഇപ്പോൾ സമയം 9 മണി.
1: ആകാശവാണി. ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയുമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചെപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നേരിയ ആശ്വാസവുമായി വേനൽ മഴ വന്നു തുടങ്ങി. ഇത് എത്ര നാൾ ഇങ്ങനെ തുടരുമെന്നറിയില്ല. ഉള്ള കാലം വരെ പോകട്ടെ അല്ലെ. വല്ലപ്പോഴും വന്നെത്തുന്ന വേനൽ മഴ നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. ഒരു തരത്തിൽ നോക്കിയാൽ ഓർമ്മച്ചെപ്പും ഒരു പ്രതീക്ഷയാണല്ലോ. ഇന്നലെയിൽ നിന്ന് ഇന്നിലൂടെ നാളെ എന്ന ജീവിത പ്രതീക്ഷ. ചിലപ്പോൾ മഴ തോരാതിരുന്നെങ്കിൽ എന്ന് തോന്നും. അത്രയ്ക്കാണ് ചൂടും ചൂടിന്റെ അസ്വസ്ഥതയും. എങ്കിലും മാറിവരുന്ന കാലം എല്ലാത്തിനും ശമനമുണ്ടാക്കും അല്ലേ. തീർച്ചയായും.

ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കായംകുളം ഏവൂർ നിന്ന് ഗീത ഗോപാലകൃഷ്ണൻ. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെയാണ് ഓർമ്മിച്ചപ്പിലേക്ക് ഗീത ഗോപാലകൃഷ്ണൻ കത്തയച്ചിരിക്കുന്നത്. അല്പം ദീർഘമായ ഓർമ്മയും കത്തിനൊപ്പം പങ്കുവയ്ക്കുന്നു. കത്ത് വായിക്കാം. കുറെ നാളുകൾക്ക് മുമ്പ് നടന്ന അപൂർവമായ ഒരു വിവാഹത്തിന്റെ സ്മരണയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. എന്റെ അച്ഛന്റെ അമ്മാവന്റെ മക്കളുടെ വിവാഹമെല്ലാം രാത്രിയിലാണ് നടന്നത്. അതിലൊരു വിവാഹത്തിന്റെ രസകരമായ കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതുന്നത്. രാത്രി 12 മണി കഴിഞ്ഞായിരുന്നു മുഹൂർത്തം. അക്കാലത്ത് വാച്ചും ക്ലോക്കും ഇല്ലാതിരുന്ന സമയം. നല്ല ഉറക്കത്തിൽ കോഴി കൂവുന്നത് കേൾക്കുമ്പോഴായിരുന്നു നേരം വെളുക്കാറായി എന്നറിയുന്നത്. സന്ധ്യ കഴിഞ്ഞപ്പോൾ വരനും ബന്ധുക്കളും എത്തി. അവരെ കൊട്ടും കുരവയുടെ അകമ്പടിയോടെയും ഓലമേഞ്ഞ വലിയ പന്തലിലേക്ക് ആനയിച്ചു. കുട്ടികളായ ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെയിരുന്നു. വരനും കൂട്ടുകാർക്കും ഇരിക്കാൻ കൊടുത്തത് നല്ല പുൽപ്പായയായിരുന്നു. കല്യാണത്തിന് ഇനിയും ഏറെ സമയമുണ്ട്. കുട്ടികളായ ഞങ്ങൾ പാട്ടുപാടാൻ തുടങ്ങി. ഞാൻ പാടിയത് കിലുകിലും കിലുകിലും കിങ്ങിണിച്ചെപ്പിൽ ഒളിച്ചിരിക്കും എന്ന പാട്ടാണ്. പലരും നല്ല നല്ല ഗാനങ്ങൾ പാടി. ഒടുവിൽ വിവാഹത്തിന് സമയമായി. വിവാഹവും കഴിഞ്ഞ് നല്ല സദ്യയുമുണ്ട്. ഞങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം അച്ഛനോടും അമ്മയോടുമൊപ്പം ഞങ്ങൾ കരുനാഗപ്പള്ളി തഴവ SAG ടാക്കീസിൽ 7 കടലിനക്കരെ എന്ന സിനിമ കാണാൻ പോയി. 2 പ്രാവശ്യമാണ് ആ സിനിമ ഞങ്ങൾ കണ്ടത്. ഈ ചിത്രത്തിലെ സുരലോക ജലധാര ഒഴുകി ഒഴുകി എന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ കേൾപ്പിക്കാമോ? ഇന്ന് ഞങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. അവരുടെ നല്ല നല്ല ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ കൂട്ടിനുള്ളത്. May 10 ലോക മാതൃദിനമാണല്ലോ. ഈ ദിനത്തിൽ എല്ലാ അമ്മമാർക്കും വേണ്ടി പാട്ട് സമർപ്പിക്കുന്നു. കൂടാതെ ആകാശവാണിയുടെ എല്ലാ അവതാരകർക്കും മണിയറ പ്രവർത്തകർക്കും സ്നേഹാശംസകളും നന്മയും ആശംസിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ ഗീത ഗോപാലകൃഷ്ണൻ, ഏവൂർ കായംകുളം. പാട്ടുകൾക്കാം. 7 കടലിനക്കരെ എന്ന ചിത്രത്തിനുവേണ്ടി P ഭാസ്കരൻ എഴുതി. MS വിശ്വനാഥനീണം പകർന്നു. വാണി ജയറാമും ജോളി എബ്രാഹാമും പാടിയ ഗാനം.

ഇനി ഓർമ്മച്ചപ്പിന്റെ വാട്സാപ്പിൽ വന്ന സന്ദേശങ്ങൾ വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ മുതുവിളയിൽ നിന്നും ദിവ്യ. കുട്ടിക്കാലത്തെ മനോഹരമായ കുറച്ച് ഓർമ്മകളാണ് ഓർമ്മച്ചപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. തോടും പുഴയും കുളവും വയലുകളുമുള്ള മനോഹരമായ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പൂപ്പനും അമ്മൂമ്മയും വലിയ കൃഷിക്കാരായിരുന്നു. ഒരുപാട് മുറികളുള്ള ഓലമേഞ്ഞ വലിയ വീടായിരുന്നു ഞങ്ങളുടേത്. എല്ലാ കൃഷിയും ഉണ്ടായിരുന്നു. നെല്ല്, ഉഴുന്ന്, പയർ, എള്ള്, മരച്ചീനി, ചേന, ചേമ്പ്, പച്ചക്കറികൾ, വെറ്റില, അങ്ങനെയെല്ലാം ആഹാരം കഴിക്കാനും എന്നും ഒരുപാട് പേര് കാണും വീട്ടിൽ. ഞങ്ങളുടെ മുറ്റത്ത് വലിയൊരു കുടമുല്ല ഉണ്ടായിരുന്നു. മുരുക്കമരത്തിലാണ് അത് പടർത്തിയിരുന്നത്. സ്കൂൾ അടയ്ക്കുമ്പോൾ 7 ദിവസമേ പൂ ഉണ്ടാകൂ. അമ്മൂമ്മ എനിക്ക് വടകെട്ടി തല നിറച്ചും പൂവ് വെച്ചു തരും. വീടിനു ചുറ്റും വലിയ മാവുകൾ ഉണ്ടായിരുന്നു. താളിമാവ്, കോട്ടുകോണം, നാട്ടുമാവ്. വേനൽ മഴ പെയ്തു തോർന്നാൽ ഞങ്ങൾ കുട്ടികൾ മാങ്ങ പെറുക്കാൻ മത്സര ഓട്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ പത്തായം ഉണ്ടായിരുന്നു. അതിലാണ് മാങ്ങ പഴുപ്പിച്ചിരുന്നത്. ആറ്റിൽ പോയേ ഞങ്ങൾ കുളിക്കുമായിരുന്നുള്ളൂ. ഓലകെട്ട് കഴിയുമ്പോൾ പഴയ ഓലയെടുത്ത് ഞങ്ങൾ സ്റ്റേജ് കെട്ടി കലാപരിപാടികൾ അവതരിപ്പിക്കും. ഓണത്തിന് മുറ്റത്ത് കല്ലുകൊണ്ട് വരച്ച് മണ്ണ് കുഴച്ച് അത്തപ്പൂക്കളമിട്ടതും അക്കരെ അപ്പൂപ്പന്റെ വീട്ടിൽ പോയി കാട്ടുപള്ളി കൊണ്ടുള്ള ഊഞ്ഞാലിൽ ആടിയതും തോട്ടിൽ പോയി കുഞ്ഞു മീനുകളെ പിടിച്ചതും വള്ളത്തിൽ കയറി അക്കരെ പോയാലേ അമ്മയുടെ നാട്ടിൽ പോകാൻ ബസ് കിട്ടുകയുള്ളൂ, അങ്ങനെ വള്ളത്തിൽ കയറിയതും എത്രയെത്ര ഓർമ്മകളാണ്. ഇത്രയും മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ച കുട്ടിക്കാലം ഓർത്തുകൊണ്ട് ഞാനൊരു ഗാനം ആവശ്യപ്പെടട്ടെ. സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം എന്ന ചിത്രത്തിലെ ഒലിവ് തളിരിട്ടോ ഓർമ്മകൾ പോവിട്ടോ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം ഓർമ്മച്ചപ്പിലൂടെ വായിച്ചു കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. സ്നേഹപൂർവം, ദിവ്യ മുതുപിള. ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടേതാണ് ഈ ഗാനത്തിന്റെ വരികൾ. മോഹൻ സിത്താര ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ഓർമ്മച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ആറ്റിങ്ങൽ കുടുംബത്ത് നിന്ന് വീണ ബാലചന്ദ്രൻ. ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ സന്ദേശം അയക്കുന്നത്. എന്റെ പപ്പയായിരുന്നു ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ്. അദ്ദേഹമാണ് ആകാശവാണിയോടുള്ള എന്റെ ആരാധനയ്ക്കുള്ള കാരണക്കാരൻ. പണ്ട് മുതൽക്ക് തന്നെ മലയാള ഭാഷാ ഉച്ചാരണം എല്ലാം അദ്ദേഹം ഞങ്ങളെ രണ്ടു മക്കളോടും ആകാശവാണി കേട്ടു പഠിക്കാൻ പറയുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമില്ല. എന്നാലും ആകാശവാണിയും ആകാശവാണിയിലെ പല പരിപാടികളും, ഉദാഹരണമായി പ്രഭാതഭേരി, കണ്ടതും കേട്ടതും, വയലും വീടും എല്ലാം ഇപ്പോഴും കേൾക്കുമ്പോൾ പപ്പയുടെ ഓർമ്മകളും അതുപോലൊരു സാന്നിധ്യവും അനുഭവപ്പെടാറുണ്ട്. തുടക്കത്തിൽ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞില്ലേ, അത് എന്റെ ചേച്ചിയുടെ മകൾക്ക് വിവാഹമായി എന്ന സന്തോഷം ആകാശവാണിയെ അറിയിക്കാനാണ്. വൃശ്ചികത്തിലാണ് കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. അവൾക്കും ഭാവി വരനും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് ഒരു കത്ത് പിന്നീട് എഴുതാം. ഇപ്പോൾ ഈ സന്തോഷത്തിന്റെ ഭാഗമായി ഞാൻ ഒരു പാട്ട് ആവശ്യപ്പെടുകയാണ്. കതിരോല പന്തല് കെട്ടി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. വിശേഷപ്പെട്ട ഒരു കത്താണ് കേട്ടോ ഇത്. ഓർമ്മച്ചപ്പ് സാധാരണ കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടുള്ളതാണ്. പക്ഷെ ഇത് വരാൻ പോകുന്ന ഒരു ശുഭമുഹൂർത്തത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കത്താണ്. ഓർമ്മച്ചപ്പിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്, പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, വേനലിൽ പെയ്യുന്ന ഓരോ മഴയും ഓരോ പ്രതീക്ഷയാണ്, വരാൻ പോകുന്ന നല്ല മുഹൂർത്തങ്ങളും ഓരോ പ്രതീക്ഷയാണ് അല്ലെ? തീർച്ചയായിട്ടും. ചിത്രത്തിന്റെ പേര് മറന്നുപോയി എന്ന് വീണ ബാലചന്ദ്രൻ എഴുതിയിരിക്കുന്നു. ജയറാമും പാർവതിയുമാണ് ഇതിലെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹാസ്യ ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ പേര് മറന്നാലും സാരമില്ലല്ലോ. ഓർമ്മച്ചപ്പ് പാട്ടിന്റെ ജാതകം മുഴുവൻ എടുത്തല്ലേ പരിപാടി അവതരിപ്പിക്കുന്നത് എന്നും വീണ ബാലചന്ദ്രൻ കത്തിൽ സൂചിപ്പിക്കുന്നു. വരുന്ന ഞായറാഴ്ചകളിൽ ഈ പാട്ടിനായി കാതോർത്തിരിക്കും സ്നേഹത്തോടെ. പാട്ടിനായുള്ള പ്രതീക്ഷ പൂവണിയട്ടെ. ചിത്രത്തിന്റെ പേര് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. കമൽ സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ ചിത്രമാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. ആ ചിത്രത്തിന് വേണ്ടി പി കെ ഗോപി എഴുതി, ജോൺസൺ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയ മനോഹരമായ ഗാനം ഇതാ ഓർമ്മച്ചപ്പിലൂടെ.

കുത്തിയതോട് നിന്നും ലൈല സെയ്ദ് മുഹമ്മദ് അയച്ച കത്താണ് ഓർമ്മച്ചെപ്പിൽ ഇനി. പ്രിയപ്പെട്ട ആകാശവാണി, എന്റെ ഉമ്മയെപ്പറ്റി പറയാൻ ഏറെയുണ്ട്. ഒരു മെയ് മാസം 13-ാം തീയതിയാണ് ഉമ്മ ഞങ്ങളെ വിട്ടു പിരിഞ്ഞത്. 35-ാമത്തെ വയസ്സിൽ എന്റെ ഉമ്മ വിധവയായി. മൂത്ത മകന് 17 വയസ്സ്, ഇളയതിന് 2.5 വയസ്സ്, അങ്ങനെ 5 മക്കൾ. കയറിക്കിടക്കാൻ ഒരു വീട്, കമ്പനിയിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ തുക, ഇത്രയുമായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉമ്മായിക്കുണ്ടായിരുന്ന കൈമുതൽ. എന്റെ ഉമ്മ നല്ല അഭിമാനിയായിരുന്നു. ഇല്ലായ്മയും വല്ലായ്മയും ഒന്നും പുറത്തറിയിക്കാതെ, ആരുടെ മുന്നിലും തലകുനിക്കാതെ, ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉമ്മ ഞങ്ങളെ വളർത്തി. ഉമ്മയുടെ 17-വയസ്സുകാരൻ മകൻ വളർന്ന് വലുതായി നല്ല ജോലിക്കാരനായപ്പോൾ അദ്ദേഹം ജീവിതഭാരം സ്വയം ഏറ്റെടുക്കുകയും ഞങ്ങൾ സഹോദരങ്ങളെ മികച്ച വിദ്യാഭ്യാസം തന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്തു. അന്നത്തെ ഒരു വാച്ചിന്റെ കഥ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് ഒരു വാച്ച് വാങ്ങണമെന്ന് ഉമ്മ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഒരാൾ ഒരു പഴയ വാച്ച് വിൽക്കാൻ കൊണ്ടുവന്നത്. പഴയതാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. വിലയെല്ലാം പറഞ്ഞ് ശരിയാക്കി 2 ദിവസം കഴിഞ്ഞ് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളെപ്പോലെ ഉള്ളവരുടെ കൺകണ്ട ദൈവമാണ് ഒരു പീറ്റർ ചേട്ടൻ. എന്തിനാണെന്ന് പോലും ചോദിക്കാതെ ചോദിക്കുന്നതെന്തും വാരിക്കോരി കൊടുക്കുന്ന ഒരു ചേട്ടൻ. പക്ഷേ പലിശ കൃത്യമായി കൊടുക്കണമെന്ന് മാത്രം. പീറ്റർ ചേട്ടൻ പനിയായി കിടപ്പിലായി പോയതിനാൽ പറഞ്ഞ സമയത്ത് പൈസ കൊടുക്കാൻ സാധിച്ചില്ല. വാച്ച് കൈമാറിപ്പോയി. അന്ന് ഉമ്മയുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇപ്പോൾ ഒരാൾക്ക് 3-4 വാച്ച് വീതം അലമാരയിലും മേശപ്പുറത്തും കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ ആ പഴയ വാച്ചിന്റെ കാര്യം ഓർക്കും. എന്റെ ഉമ്മ ആദ്യമായി കണ്ട സിനിമയാണ് കുട്ടിക്കുപ്പായം. അതിലെ വിളക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന സമയത്ത് എന്ന ഗാനം ഉമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഉമ്മയുടെ ഓർമ്മയ്ക്കായി ആ ഗാനം ഒരിക്കൽ കൂടി ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ലൈല സയ്ദ് മുഹമ്മദ് കത്തിൽ എഴുതിയിരിക്കുന്നത്. ഗാനം കേൾക്കാം. കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിൽ AP കോമള പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന P ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: ഓർമ്മിച്ചപ്പ് തുടരുന്നു.
1: ഓർമ്മിച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ജാനി. എന്റെ അച്ഛന്റെ സഹോദരിയുടെ വീട്ടിൽ, അതായത് തിരുവനന്തപുരത്താണ് നിന്ന് വളർന്നതും പഠിച്ചതും. അമ്മായിയുടെ മകളുടെ മകൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മുട്ടത്തറയാണ് സ്കൂൾ. ഞങ്ങൾ കൂട്ടുകാരെല്ലാം 5 പേരുണ്ട്. അങ്ങനെ രാവിലെ പോകുമ്പോൾ വേലിയും കിണറുമൊക്കെയുള്ള ഒരു വീട് കാണുമായിരുന്നു. വീട്ടുടമ അവിടെ നിന്നും കുളിച്ചിരുന്നത് കാരണം ഞാൻ മണ്ണുവാരി അവരുടെ ദേഹത്ത് എറിഞ്ഞിട്ടോടും. അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം പരിപാടി തുടരുകയാണ്. ഒരു ദിവസം വീട്ടുടമ ഒളിച്ചു നിന്ന് തൊട്ടിയിൽ വെള്ളം കോരി എന്റെ പുറത്തൊഴിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് സ്കൂളിൽ പോയി. പിന്നത്തെ രംഗം എന്താണ് എന്ന് ഓർത്തെടുക്കാവുന്നതിലേ ഉള്ളൂ. ഈ അവസരത്തിൽ എനിക്ക് തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ മാരിവില്ല് പന്തലിട്ട ദൂരചക്രവാളം എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. യേശുദാസ് പാടിയ ഈ ഗാനം തീർത്ഥയാത്ര എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി, എ ടി ഉമർ സംഗീതം നൽകിയതാണ്. ഗാനമിതാ കേട്ടുകൊള്ളൂ.

അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ചേർത്തല പെരുമ്പളത്ത് നിന്ന് KP മോഹനൻ. KP മോഹനൻ കത്തുകൾ എഴുതുന്നത് വളരെ നല്ല ഭംഗിയുള്ള കൈയക്ഷരത്തിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട പല ശ്രോതാക്കളുടെയും കത്തുകൾ വായിക്കാൻ നല്ല രസമാണ്. കാരണം ഭംഗിയുള്ള കൈയക്ഷരം, അതുപോലെ തന്നെ നല്ല വാചകങ്ങളും. KP മോഹനന്റെ ഈ കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, പെരുമ്പളം വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ്. ധാരാളം അമ്പലങ്ങളുള്ള നാടാണ് എന്ന പ്രത്യേകതയും ഉണ്ട്. ആ ഒരു ദൈവാധീനം നാടിനും നാട്ടാർക്കും കിട്ടിയിട്ടുണ്ട്. അമ്പലത്തിൽ കുറെ നാളുകൾക്ക് മുമ്പ് ബാലെ, നാടകങ്ങൾ ഇവ മത്സരിച്ച് ഉത്സവത്തിന് ഉണ്ടായിട്ടുണ്ട്. പരിപാടികൾ കാണാൻ ഞാനും കുടുംബക്കാരും സുഹൃത്തുക്കളും മുടങ്ങാതെ പോകുമായിരുന്നു. അമ്പലത്തിൽ ബാലെ പരിപാടിക്ക് മുമ്പ് മൈക്ക് സെറ്റിലൂടെ പാട്ടിടും. ഇതിൽ ഒരു പാട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്നു. നിറകുടം എന്ന ചിത്രത്തിലെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന ഗാനമാണ് അന്ന് ഉത്സവത്തിന് പോയപ്പോൾ കേട്ടത്. ആ ഓർമ്മയിൽ ഓർമ്മച്ചപ്പിലൂടെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഓർമ്മച്ചപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹത്തോടെ KP മോഹനൻ, പെരുമ്പളം, ചേർത്തല. ഗാനം കേൾക്കാം. നിറകുടം എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി, ജയ വിജയ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഴ പെയ്തു തുടങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ ഇതൊന്ന് നിന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് അല്ലേ? ഏതായാലും വെയിലും മഴയും മാറി മാറി വരട്ടെ, ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തെ വളർത്തുന്നത്.

0: വിലാസം ഓർമ്മച്ചെപ്പ് @aartvm@gmail.com. ഇന്നത്തെ ഓർമ്മച്ചെപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: വിസ്മൃതിയുമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ചൂടിനെ ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
3: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
4: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
5: എന്നിട്ട്
4: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
2: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
4: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
2: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസോൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
6: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്ത പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ നിറഞ്ഞ ഒരുപാട് കത്തുകൾ പതിവ് പോലെ നമ്മുടെ മുന്നിൽ ഇന്നുമുണ്ട്. അതിൽ ഓരോ കത്തുകളായി നമുക്ക് വായിക്കാം.
0: തീർച്ചയായിട്ടും. ആദ്യത്തെ കത്ത് മന്ദലാംകുന്ന് നിന്നും അബ്ദുൾ ജലീൽ ടി കെ എഴുതിയിട്ടുള്ളതാണ്. ഒന്നല്ല, രണ്ട് ഇംഗ്ലണ്ടുകളായി രണ്ട് കത്തുകളുണ്ട്. ചുരുക്കി വായിക്കാം. April 14 രാത്രി 9:30 ഭരതനും സോമശേഖരനും സംഘം അവതരിപ്പിച്ച കഥാപ്രസംഗം നല്ല നിലവാരം പുലർത്തി. April 15 പുലർച്ചെ 4:55 വിഷു പ്രമാണിച്ച് അവതരിപ്പിച്ച പ്രത്യേക പരിപാടി കണികാണും നേരം ഇമ്പമാർന്ന നല്ല ഗാനങ്ങളും വിഷുവിനെ ചുറ്റിപ്പറ്റിയുള്ള വിവരണങ്ങളുമൊക്കെയായി ഒരു മണിക്കൂർ നേരം സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞു നിന്ന നല്ലൊരു വിഷു പുലർക്കാലം തന്നെയായിരുന്നു ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് സമ്മാനിച്ചത്. 17 പുലർവട്ടത്തിൽ ആരോഗ്യരംഗത്തിൽ ഹീമോഫീലിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ഏറെ ഉപകാരപ്രദമായി. April 18 സുനിൽ മാർക്കോസ് അവതരിപ്പിച്ച സുഭാഷിതം, അതുപോലെ 19 പ്രൊഫസർ മാത്യു ലഗന്തർ അവതരിപ്പിച്ച സുഭാഷിതം എല്ലാം വിജ്ഞാനപ്രദമായിരുന്നു. അതുപോലെ April 28 ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ അവതരിപ്പിച്ച സുഭാഷിതവും ഉഷമലരിയിൽ ഒ എൻ വി കുറുപ്പിന്റെ ഇത്തിരി സ്നേഹത്തിന് അക്ഷരങ്ങൾ എന്ന കവിത വി ടി മുരളി ആലപിച്ചതും ശ്രദ്ധേയമായി. 29 ഗ്രാമകേരളത്തിൽ കടപ്പുറത്തിന്റെ പൂർവ്വ ചൈതന്യം ചിത്രീകരണ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു. April 30 ചരിത്ര വിശേഷങ്ങൾ പറഞ്ഞു തന്നതിലൂടെ കുറച്ച് നല്ല ചരിത്ര വിശേഷങ്ങൾ കൂടെ കൂട്ടിവെക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ May 2 ആയുരാരോഗ്യത്തിൽ ജി ബി സിദ്ധി സംസാരിച്ചത് പ്രയോജനകരമായി. ഇങ്ങനെ വിവിധ ദിവസങ്ങളിലെ പരിപാടികളെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് ചേർത്തല തുറവൂരിൽ നിന്ന് ശിവപ്രസാദ് ആണ്. പ്രിയ ആകാശവാണി, ഈ കൊടും ചൂടിൽ നീയൊരു കുളിർക്കാറ്റാണ്. കടുത്ത വേനൽ ചൂടിൽ വേനൽക്കിനാവുകളെ തഴുകി ഉണർത്തിക്കൊണ്ടാണ് നിന്റെ ഓർമ്മച്ചെപ്പ് തുറന്നത്. അതായത് April 19 ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത ഓർമ്മച്ചെപ്പിനെ കുറിച്ചാണ് ശ്രോതാവ് കത്തിലൂടെ എഴുതിയിരിക്കുന്നത്. ശ്രീ എൻ ജെ ജോഷിലാലിന്റെ മികച്ച അവതരണമാണ് ഈ പരിപാടിയെ മികവുറ്റതാക്കിയത് എന്നാണ് ശ്രോതാവ് പറഞ്ഞിരിക്കുന്നത്. ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിച്ച നല്ല ഗാനങ്ങളും മനസ്സിനെ കുളിരണിയിച്ച് കടന്നുപോയി. അന്ന് രാത്രി 9:30 ദേശീയ നാടക പരിപാടിയിൽ കേട്ട അമ്മേ തിരികെ വരൂ എന്ന നാടകം വളരെയധികം ഇഷ്ടമായി. ഇനിയും ഒരു 50 കഴിഞ്ഞാലും ഈ ഭൂമി ജീവനും ജീവിതവുമില്ലാത്ത ഒരിടമായി തീരുമോ എന്നുള്ള നടുക്കുന്നൊരു സത്യത്തെ തുറന്നു കാണിക്കുന്ന നാടകമായിരുന്നു അത് എന്നൊക്കെയാണ് ശ്രോതാവ് കത്തിലൂടെ കുറിച്ചിരിക്കുന്നത്.
0: അടുത്തതായി മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര എഴുതിയ കത്തുകളാണ്. ഇദ്ദേഹം ഇമെയിലാണ് കൂടുതൽ അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് കത്തുകളിലൂടെ വീണ്ടും നമ്മളുമായി സംവദിക്കുകയാണ്. ഗംഗ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ സമൂഹത്തിലെ ചില മനുഷ്യരുടെ ഇടപെടലുകളും അവൾ നേരിടുന്ന സാഹചര്യങ്ങളും അവളുടെ ആത്മസംഘർഷങ്ങളും ആവിഷ്കരിക്കുന്ന പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ ജയകാന്തന്റെ ചില സമയങ്ങളിൽ ചില മനുഷ്യർ എന്ന കൃതിയെ വിലയിരുത്തിയ March 27 മായാമുദ്രകൾ ശ്രദ്ധേയമായി. മറ്റൊരു കത്തിൽ തൊഴിൽ രംഗത്തെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് 28 പ്രഭാതഭേരി ഇഷ്ടപ്പെട്ടു. അന്ന് തന്നെ ഉഷമലരിയിൽ ഒ എൻ വി കുറുപ്പിന്റെ കവിത ഇത്തിരി സ്നേഹത്തിന് അക്ഷരങ്ങൾ വി ടി മുരളി ആലപിച്ചത് മനോഹരമായിരുന്നു. 28 സാഹിത്യരംഗത്തിൽ പടയണിയുടെ ജീവതാളം കടമിട്ട കവിതകളിൽ എന്ന വിഷയത്തെക്കുറിച്ച് ഇ വി റജി നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. ചേരാവള്ളി ശശി അവതരിപ്പിച്ച താഴ്വരയിലെ സൂര്യൻ എന്ന കവിത നല്ല നിലവാരം പുലർത്തി. രഘുനന്ദനൻ അവതരിപ്പിച്ച മായാമറ്റൽ എന്ന കഥയും ഇഷ്ടപ്പെട്ടു. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക എന്നത് വിജയത്തിന്റെ അടിസ്ഥാന ശിലയാണ്. വ്യക്തമായ ലക്ഷ്യവും അത് കൈവരിക്കാനുള്ള കൃത്യമായ ആസൂത്രണവും അചഞ്ചലമായ ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ മാത്രമേ വിജയം നേടാനാവൂ. ഇത് പറഞ്ഞു തന്നുകൊണ്ട് 26 ഡോക്ടർ സുനിൽ മാർക്കോസ് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി എന്നും അദ്ദേഹം കത്തിൽ കുറിച്ചിട്ടുണ്ട്.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് ചെങ്ങന്നൂരിൽ നിന്നും ഗീതാകുമാരിയാണ്. പ്രിയ എഴുത്തുപെട്ടിക്ക്, ആകാശവാണിയുടെ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമാണ്. സുഭാഷിതം മുതൽ സുഭാഷിതം വരെ പുലർവട്ടത്തിലെ പരിപാടികൾ എല്ലാം മനോഹരം. നല്ല മലയാളം, ഗ്രാമകേരളം, ചരിത്രത്തിൽ നിന്ന് കാലം സാക്ഷി, അങ്ങനെയെല്ലാം. കൂടാതെ രഞ്ജിനി, ഓർമ്മച്ചെപ്പ്, തിരഞ്ഞെടുപ്പ് അവലോകനം, ഹലോ സന്ദേശഗാനം, ഹലോ പ്രേഗീതം എല്ലാം ഒരുപാട് ഇഷ്ടം തന്നെ എന്നാണ് ശ്രോതാവ് കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. കാലം സാക്ഷിയിൽ മൺമറഞ്ഞുപോയ കലാകാരന്മാരെ ഓർത്തെടുപ്പിക്കുന്ന പരിപാടി വളരെയധികം ഇഷ്ടമാകുന്നുണ്ട് എന്നുകൂടെ കത്തിൽ ശ്രോതാവ് കുറിച്ചിരിക്കുന്നു.
0: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ എന്ന ശീർഷകത്തിൽ ചില നേരങ്ങളിൽ ചില മനുഷ്യർ എന്ന തമിഴ് നോവലിസ്റ്റ് ജയകാന്തന്റെ നോവലിനെ കുറിച്ച് 27 രാത്രി പ്രക്ഷേപണം ചെയ്ത മായാമുദ്രകൾ കേട്ടു ഇഷ്ടപ്പെട്ടു എന്നാണ് ഡോക്ടർ ഡേവിഡ് മോസസ് തേവലക്കര എഴുതി അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു കത്തിൽ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിലെ ബോബനും മോളിയും എന്ന കാർട്ടൂണിന്റെ ഉപജ്ഞാതാവായ ടോംസിന്റെ ശബ്ദം കാലം സാക്ഷിയിലൂടെ കേൾപ്പിച്ചതിന് ഏറെ സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ശനിയാഴ്ച തോറും ശ്രീകുമാർ മുഖത്തിൽ അവതരിപ്പിക്കുന്ന പാട്ടും പൊരുളും അടിപൊളിയാകുന്നുണ്ട് എന്നും അദ്ദേഹം എഴുതി അറിയിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ആകാശവാണിയിൽ അദ്ദേഹം എത്തിയപ്പോൾ കെ പി ഉദയഭാനുവിനെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും സാധിച്ചതിന്റെ ഓർമ്മ കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഈ കത്തിലൂടെ.
1: പാട്ടും പൊരുളും എന്ന പരിപാടിയെക്കുറിച്ച് തന്നെയാണ് സജീവ് മണക്കാട്ടുപുഴയും കത്തയച്ചിട്ടുള്ളത്. ഭ്രാന്തമായ പ്രണയത്തിന്റെ എക്കാലത്തെയും മാതൃകകളിലൊന്നാണ് ലൈലയുടെയും മജ്നുവിന്റെയും പ്രണയം. ആ കഥ സിനിമയായപ്പോൾ മലയാളിയുടെ ആർദ്രമായ മനസ്സുകളിലേക്ക് പ്രണയമഴയായി പെയ്തിറങ്ങുകയായിരുന്നു. പി ഭാസ്കരൻ രചിച്ച് MS ബാബുരാജ് ഈണം നൽകിയ KP ഉദയവാനു ആലപിച്ച ഗാനത്തെക്കുറിച്ച് ശ്രീകുമാർ മുഖത്തല അവതരിപ്പിച്ച പാട്ടും പൊരുളും വളരെയധികം ഇഷ്ടമായി എന്നാണ് സജീവ് മണക്കാട്ടുപുഴ എഴുതി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം കത്തിന്റെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നാളായി കത്തെഴുതിയിട്ട് സമയക്കുറവാണ് കാരണമെന്നും. 2nd പ്രക്ഷേപണം ചെയ്ത പുലർവെട്ടത്തിൽ അനശ്വര നടൻ നരേന്ദ്രപ്രസാദിനെ അനുസ്മരിച്ച കാലം സാക്ഷി പരിപാടി കേട്ടു. നാടകം എന്ന കലയെപ്പറ്റിയും അത് സംവേദനം ചെയ്യുന്ന ആശയങ്ങളെക്കുറിച്ചും മറ്റും ആധികാരികമായി അദ്ദേഹം സംസാരിച്ച ഭാഗമായിരുന്നു പരിപാടിയിൽ കേൾപ്പിച്ചത്. ഇതുപോലെയുള്ള മഹാപ്രതിഭകളുടെ മൂല്യം അവർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പരിപാടിക്ക് ഭാവുകങ്ങൾ എന്നാണ് ശ്രോതാവ് കത്തിൽ എഴുതിയിരിക്കുന്നത്.
0: ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള എഴുതുന്നു, അവിസ്മരണീയവും ലോകപ്രശസ്തവുമായ സാഹിത്യകൃതികളെ അപഗ്രഥിച്ച് അവലോകനം ചെയ്ത ആകാശവാണി പ്രക്ഷേപണം ചെയ്തു വരുന്ന മായാമുദ്രകൾ എന്ന പരിപാടി വായനാസുഖം നൽകുന്നതോടൊപ്പം അതിന്റെ സാമൂഹിക പ്രസക്തിയും അറിയുന്നതിനും ശ്രോതാക്കളെ സഹായിക്കുന്നു. ഇന്ത്യൻ ഭാഷകളിലുള്ള കൃതികളോടൊപ്പം ലോകഭാഷകളിലെ കൃതികളെയും ഉൾപ്പെടുത്തുന്നതിൽ അഭിനന്ദിക്കുന്നു. 27th ജയകാന്തൻ രചിച്ച ചില നേരങ്ങളിൽ ചില മനുഷ്യർ എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള പരിപാടി ഉന്നത നിലവാരം പുലർത്തിയെന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. മറ്റൊരു കത്തിൽ 2000 ദിവ്യജനനത്തെയും മഹാത്യാഗത്തെയും അനുസ്മരിക്കുന്നതായിരുന്നു സാജൻ തിരുവനന്തപുരം എഴുതി 2nd 8 ആകാശവാണി പ്രക്ഷേപണം ചെയ്ത രാജാധിരാജൻ എന്ന നാടകം. ശാന്തിദായകമായ ഒരനുഭൂതിയാണ് അത് നൽകിയത്. നടീനടന്മാരെയും സംവിധായകനെയും അഭിനന്ദിക്കുന്നു. നാടകം പുനഃപ്രക്ഷേപണമായിരുന്നു. അമിതമായ ഭക്ഷണം, പുകവലി, മദ്യപാനം ഇവ കാരണം പ്രവർത്തനം മന്ദീഭവിക്കുന്ന ശരീരാവയവങ്ങൾ പ്രതികരിക്കുന്ന രീതിയിൽ പ്രക്ഷേപണം ചെയ്ത 8th കണ്ടതും കേട്ടതും വ്യത്യസ്തമായ അവതരണം കൊണ്ട് ശ്രദ്ധേയമായി. ഈ ദുശീലങ്ങളോട് വിട പറയുന്നതിനും കണ്ടതും കേട്ടതും സഹായകമാകുമെന്ന പ്രതീക്ഷയോടെ അണിയറ ശില്പികളെ അഭിനന്ദിക്കുന്നു. സംഗീത ചക്രവർത്തി സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ പേരിലുള്ള ഈ വർഷത്തെ സംഗീതോത്സവം സംഗീത സാന്ദ്രമാക്കിയ ആകാശവാണി അഭിനന്ദിക്കുന്നുണ്ട്. ഓച്ചിറ ശിവദാസന്റെ നാഗസ്വര കച്ചേരിയും പത്മേഷിന്റെ പുല്ലാങ്കുഴൽ വാദനും ഡോക്ടർ അശ്വതി, ചേപ്പാട് വാമനൻ നമ്പൂതിരി മുതലായവരുടെ സംഗീതാർച്ചന ഇവയെല്ലാം ആ മഹാനുഭാവനോട് കേരളീയർ പുലർത്തി വരുന്ന സ്നേഹാദരങ്ങളുടെ ബൃഹത് പ്രകടനമായിരുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പരിപാടി പൂർണ്ണ വിജയമാക്കിയ അണിയറ ശില്പികളെയും അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ട്.
1: അടുത്തത് ജമീല, ജസ്റീന, ജംഷീദ, ഫൌസിയ എന്നിവർ ബണ്ടിച്ചാൽ കാസർകോട് നിന്നും അയച്ച കത്താണ്. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പ്രകാശധാര, ആയുരാരോഗ്യം തുടങ്ങിയ പരിപാടികളെല്ലാം ഇഷ്ടമായി. ഇതിലൂടെ നടുവേദനയെക്കുറിച്ചും നീരിറക്കത്തെക്കുറിച്ചും സ്ഥാനാർബുദത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിയാൻ സാധിച്ചു.
0: കായംകുളം ഏവൂരിൽ നിന്നും ഗീതാ ഗോപാലകൃഷ്ണൻ എഴുതിയ കത്തുകളാണ്. പുലർവട്ടത്തിൽ ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും കുരീപ്പുഴ സജീവ് അവതരിപ്പിക്കുന്നത് വളരെ മനോഹരമായ ശൈലിയിലാണ്. ഡോക്ടർ രാജീവ് കുമാർ എഴുതി PA ബിജു സംവിധാനം ചെയ്ത കുറ്റവും ശിക്ഷയും. നാടകത്തിന് അണിയറ പ്രവർത്തകർക്കും കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർക്കും നന്ദി അറിയിക്കുന്നു. 27th വൃക്കയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബിൻ ഗ്രേഷ്യസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാൻ സാധിച്ചതിൽ ആകാശവാണിക്ക് നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ MS ആശയ്ക്കും അഭിനന്ദനങ്ങൾ. നല്ലൊരു പരിപാടിയായിരുന്നു. യുവവാണിയിൽ ഭൂമിശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് ജിതിൻ പറഞ്ഞു തന്നത് വിലപ്പെട്ട അറിവുകളാണ്. അതുപോലെ ആകാശവാണി 1st രാവിലെ 9 പ്രക്ഷേപണം ചെയ്ത സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിൽ ശ്രീ മരുത്തോൾ വട്ടം ബാബു അവതരിപ്പിച്ച നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ, ശിവകാമി നടരാജൻ വീണയിൽ വായിച്ച കൃതികൾ തുടങ്ങിയവയൊക്കെ ഏറെ ആസ്വദിച്ചു, വളരെ ഇഷ്ടമായി. അന്ന് തന്നെ പ്രകാശധാരയിൽ വേനൽക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ഡോക്ടർ അഖിൽ മോഹൻ പറഞ്ഞു തന്ന വിവരങ്ങൾ ഏറെ പ്രയോജനകരമായി. 28th രാത്രി 11 പരിപാടിയിൽ പാമ്പുകടി, ജാഗ്രത, ചികിത്സ, പ്രതിരോധം ഇതിനെക്കുറിച്ച് ശരിക്കും അവബോധമുണ്ടാക്കാൻ ഉപകരിച്ച ഒരു പരിപാടിയായിരുന്നു അത്. ലമീജി നായർ, കൃഷ്ണ പ്രകൃതി, ബിന്ദു എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ചില ദിവസങ്ങളിൽ വെളുപ്പിന് സുഭാഷിതം കേൾക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് സങ്കടം എന്നും ശ്രോതാവ് കുറിച്ചിട്ടുണ്ട്. 3rd കണ്ടതും കേട്ടതും രസകരമായി. ആശിഷ് മോഹൻദാസിന്റെ രചന സൂപ്പറായി. ബിജു കല്ലുവാതുക്കൽ, സന്ദീപ് സുരേഷ്, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ, സുഷമാനിൽ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ 1st പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം, തിരുനെല്ലൂർ കരുണാകരന്റെ മെയ്ദിനപ്പൂക്കൾ എന്ന കവിത പാട്ടും പൊരുളും, 2nd JJ അവതരിപ്പിച്ച സുഭാഷിതവും മികച്ചതായിരുന്നു. കൂടാതെ 30th ഉച്ചയ്ക്ക് 1:45 മുതൽ 2 വരെയുള്ള ചർച്ചയിൽ അവധിക്കാലവും കുട്ടികളുടെ മാനസികാവസ്ഥയും എന്ന വിഷയത്തിൽ നല്ല പരിപാടിയായിരുന്നു. ഇങ്ങനെയെല്ലാം കുറിച്ചിട്ടുണ്ട് ഗീതാ ഗോപാലകൃഷ്ണൻ.
1: അടുത്തത് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അയച്ച കത്തുകളാണ്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ മണിക്കൂറുകൾ ഇടവിട്ട് യഥാസമയം ശ്രോതാക്കൾക്ക് എത്തിച്ചു തന്ന ആകാശവാണിയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. സ്മിതി എം പള്ളുരുത്തി, റജു കോലിയക്കോട് എന്നിവരും വളരെ വിശദമായി തന്നെ വാർത്തകൾ എത്തിക്കാൻ സഹായിച്ചു. ആശംസകൾ നേരുന്നു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് ആസ്പദമാക്കിക്കൊണ്ട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച പ്രത്യേക പരിപാടി ശ്രദ്ധേയമായി. അധ്യാപകനായ ഹരികൃഷ്ണ ശർമ്മ, സാമൂഹ്യ പ്രവർത്തകൻ തിരൂർ രവീന്ദ്രൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചതും ഏറെ ഇഷ്ടമായി. ലെമിജി നായർ, അനിൽകുമാർ ഐരൂപ്പാറ എന്നിവർക്കും നിലയത്തിനും ആശംസകൾ നേരുന്നു. വയലോപ്പിള്ളിയുടെ എനിക്ക് മരണമില്ല എന്ന കവിത ഉഷമലരയിൽ റസൽബിന്ദ ആലപിച്ചതും ഗംഭീരമായി. മെയ് 3-ാം തീയതി മുനി നാരായണ പ്രസാദ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതവും ഏറെ ശ്രദ്ധേയമായി എന്നും നഫീസ കുഞ്ഞിപ്പ പന്താവൂർ കത്തുകളിലൂടെ അറിയിച്ചിട്ടുണ്ട്. സുഭാഷിതത്തെക്കുറിച്ച് തന്നെയാണ് വെള്ളായനിൽ നിന്ന് കിരൺ എസ് കത്തയച്ചിരിക്കുന്നത്. 22, 23, 25, 26, 27, 28 എന്നീ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്ത എല്ലാ സുഭാഷിതങ്ങളും വളരെയധികം ഇഷ്ടമായി, നല്ല നിലവാരം പുലർത്തിയവയായിരുന്നു എന്നൊക്കെയാണ് കിരൺ എസ് കത്തുകളിലൂടെ അറിയിച്ചിട്ടുള്ളത്.
0: ഷീജ മുരളി മുണ്ടപ്പള്ളി എഴുതുന്നു, 28-ാം തീയതി രാവിലെ 10:15 മുതൽ ഉണ്ടായിരുന്ന രാഗാമൃതം ഡി കെ ജയരാമൻ സംഘവും അവതരിപ്പിച്ച കൃതികൾ ഏറെ ഇമ്പമുള്ളതായിരുന്നു. സുഭാഷിതം രാത്രിയിൽ കൂടി പുനഃസ്ഥാപിക്കുവാൻ അപേക്ഷിക്കുന്നുണ്ട് കത്തിലൂടെ. 28-ാം തീയതി രാവിലെ 11 മുതൽ 11:45 വരെ ഉണ്ടായിരുന്ന ഹരിതവാണി ശ്രീ കുരിയപ്പുഴ സജീവ് ഒരു പുതിയ അറിവ് ശ്രോതാക്കൾക്ക് നൽകി. 27-ാം തീയതി രാത്രി 9:30 മുതൽ 11 മണി വരെ ഉണ്ടായിരുന്ന ശ്രീ സ്വാമി തിരുനാൾ സംഗീത കച്ചേരിയിൽ ചേപ്പാട് എ വാമന നമ്പൂതിരി അവതരിപ്പിച്ച കൃതികളുടെ ആലാപനം മികവുള്ളതായിരുന്നു. 29-ാം തീയതി രാവിലെ 7:40 ഉണ്ടായിരുന്ന മനോയാനം ശ്രീ എല്ലാ മധുജൻ എത്ര വിജ്ഞാനപ്രദമാക്കി എന്നും കത്തിൽ എഴുതിയിട്ടുണ്ട്. 29-ാം തീയതി 7:45 ശ്രീ സുരേഷ് മണ്ണാശാര എഴുതിയ ഗ്രാമകേരളത്തിൽ കടപ്പുറത്തെത്തിയ പ്രതീതിയായിരുന്നു. വിവിധതരം വലകളെക്കുറിച്ചുള്ള വിവരണം ഏറെ അളവ് നേടിത്തന്നു. 1-ാം തീയതി രാത്രി 10 മുതൽ 10:30 വരെ ഉണ്ടായിരുന്ന സംഗീത സ്മൃതിയിൽ കമലാ കൈലാസനാഥൻ ആലപിച്ച കോശലേന്ദ്ര എന്ന മധ്യമാവധി രാഗ കൃതിയുടെ ആലാപനം കർണാമൃതമായി. 3-ാം തീയതി ഞായറാഴ്ച രാത്രി 9:30 ഉണ്ടായിരുന്ന അക്ഷര സൗരഭം ഒരു ചരിത്ര സംഭവമാക്കി പകർന്നു തന്ന ഡോക്ടർ എം ജി ശശിഭൂഷൺ സാറിന് അഭിനന്ദനങ്ങൾ. അറിവിന്റെ രത്നാകരം തുറന്നു കാട്ടി 30 മിനിറ്റിൽ കിട്ടിയ അറിവ് എത്ര ബൃഹത്തായി എന്നും ശ്രോതാവ് കുറിച്ചിട്ടുണ്ട്. 4-ാം തീയതി രാത്രി 7:35 ഉണ്ടായിരുന്ന മായാമുദ്രകളിൽ വിക്ടോറിയൻ കാലഘട്ടത്തിലെ പ്രമുഖ ഇംഗ്ലീഷ് നോവലിസ്റ്റ് മേരി ആൻ ഇവാൻസ് എന്ന ജോർജ് എലിയറ്റിന്റെ സൈലസ് മാർണർ ഏറെ വിജ്ഞാനപ്രദമായി. പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ ഒരുകി മാനവ ഹൃദയം ശുദ്ധവും സാത്വികവുമാകുന്ന രംഗങ്ങൾ വികാര തീവ്രമായി അവതരിപ്പിക്കുന്ന മഹിളാരത്നം ജോർജ് എലിയറ്റിന്റെ സൈലസ് മാർണർ ഏറെ വിജ്ഞാനപ്രദമായി. 4-ാം തീയതി രാവിലെ തന്നെ 5:55 സുഭാഷിതത്തിൽ അഡ്വക്കേറ്റ് സിന്ധു നടത്തിയത് കാലിക പ്രസക്തിയുള്ളതായിരുന്നു. 6 മണിക്കുണ്ടായിരുന്ന ഉഷമലരയിൽ ശ്രീമതി കൃഷ്ണബാബു ആലപിച്ച തിരുനെല്ലൂർ കവിത എത്ര കർണാമൃതമായിരുന്നു എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 2-ാം തീയതി രാവിലെ 11:05 മുതൽ 11:30 വരെ ഉണ്ടായിരുന്ന ഗാനകൈരളി അതുപോലെ തന്നെ ആനന്ദപ്രദമായി.
1: അടുത്തത് പൗലോസ് പട്ടിമറ്റം അയച്ച കത്തുകളാണ്. യുവവാണിയിൽ പ്രക്ഷേപണം ചെയ്ത റേഡിയോ ഗൈഡ് വളരെ പ്രയോജനപ്രദമാണ്. ഈ പരമ്പരയിൽ ലക്ഷ്മി എസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം ഏറ്റവും മികച്ചൊരു പരിപാടിയായിരുന്നു. സിനിമാ നടിയും ബാലതാരവുമായിരുന്ന ശ്രീമതി വിനോദിനി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ മികച്ചൊരു പരിപാടിയായിരുന്നു. പരിപാടി ഇത്രമാത്രം നിലവാരമുള്ളതാകാൻ കാരണം അവരുമായി സംസാരിച്ച പ്രക്ഷേപകയുടെ കൈയടക്കം തന്നെയാണ് എന്നൊക്കെയാണ് ശ്രോതാവ് കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്.
0: ഗിരിജ വെച്ചൂർ എഴുതുന്നു, 26-ാം തീയതി മാത്യു ഉലകന്തരയുടെ സുഭാഷിതം മരണത്തെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നും അതിനെ അനുബന്ധിച്ചുള്ള വിവരങ്ങളും വ്യക്തമാക്കി. അതിനെ തുടർന്ന് വയലാറിന്റെ എനിക്ക് മരണമില്ല എന്ന കവിതയും കേട്ടു. ഒന്നിനെ മറ്റൊന്നുമായി അതിനെ അനുബന്ധിച്ച് അവതരിപ്പിച്ച് ആകാശവാണിക്ക് 1,000 ആശംസകൾ. അതുപോലെ തന്നെ ഫാദർ മോത്തി വക്കി, ഗീതാലയം ഗീതാകൃഷ്ണൻ, സിന്ധു ഗോപാലകൃഷ്ണൻ എന്നിവരുടെയൊക്കെ സുഭാഷിതങ്ങൾ നന്നായിരുന്നു. 26-ാം തീയതി മൊഴി ഉറവകൾ എന്ന പരിപാടിയിൽ എൻ എൻ പിള്ളയുമായി നാഗവള്ളി ആർ എസ് കുറുപ്പ് നടത്തിയ അഭിമുഖം നന്നായിട്ടുണ്ട്. ആകാശവാണിയുടെ 90-ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന് അവതരിപ്പിക്കുന്ന മൊഴി ഉറവകൾ എന്ന പരിപാടി കേട്ടു. കാലസാക്ഷിയിലും ഇതുതന്നെയല്ലേ പരിമിതമായിട്ട് ചില ദിവസങ്ങളിൽ അവതരിപ്പിക്കുന്നത്. ഗ്രാമകേളത്തിലും നഗരപുരാണങ്ങളിലും അവതരിപ്പിക്കുന്ന പരിപാടികൾ പുനഃപ്രക്ഷേപണമാണ് കേൾക്കുന്നത്. കേൾക്കുന്നത് നല്ലത് തന്നെ, കുറച്ചുകൂടി ഇടവിട്ട് കേൾപ്പിക്കുന്നതല്ലേ ഭംഗി. വാർത്താ തരങ്ങിന് ദിവസം 2 പ്രാവശ്യം കേൾക്കുന്നത് നല്ലതാണ്. കാരണം രാവിലെ കേട്ടില്ലെങ്കിൽ വൈകിട്ട് കേൾക്കാമല്ലോ. അതുപോലെ തന്നെ 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളും വലിയ ബഹളങ്ങളോ ഒച്ചപ്പാടുകളോ ഇല്ലാതെ കേൾക്കുവാൻ സാധിച്ചു. അതിന് ഇടയാക്കിയ ശ്രീകുമാർ മുഖത്തല, റൂബി ബാബു തുടങ്ങിയവരൊക്കെ പങ്കെടുത്ത ചർച്ചയും കേട്ടു. വിശദമായും വ്യക്തമായും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കേൾപ്പിച്ച ആകാശവാണിക്ക് നന്ദി. തുടർച്ചയായി കത്തയക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നും ശ്രോതാവ് ചോദിച്ചിട്ടുണ്ട്. മൊഴിയുറവുകൾ തീർച്ചയായിട്ടും ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലുള്ള അഭിമുഖങ്ങളും ഒക്കെയാണ് കുറച്ചുകൂടെ പൂർണ്ണരൂപത്തിൽ കേൾപ്പിക്കുന്ന പരിപാടിയാണ്. കാലസാക്ഷി എല്ലാ ദിവസവും നമ്മുടെ വിട്ടുപോയവരുടെ ശബ്ദങ്ങൾ ആകാശവാണി ശബ്ദശേഖരത്തിൽ നിന്ന് എടുത്ത് കേൾപ്പിക്കുന്ന പരിപാടിയാണ്. ഓരോ പരിപാടിക്കും അതിന്റേതായ വ്യത്യസ്തതകളുണ്ട്. തീർച്ചയായിട്ടും ശ്രോതാവ് ഉന്നയിച്ച ഒരു അഭിപ്രായം ബന്ധപ്പെട്ട ശ്രദ്ധയിൽപ്പെടുത്താം.
1: അടുത്തത് വക്കം വാഹിദ് കല്ലറ എന്ന സ്ഥലത്ത് നിന്നും അയച്ച കത്തുകളാണ്. 28-ാം തീയതി ഉഷമലരിയിൽ പ്രക്ഷേപണം ചെയ്ത വി ടി മുരളി ആലപിച്ച ONV യുടെ ഇത്തിരി സ്നേഹത്തിന് അക്ഷരങ്ങൾ എന്ന കവിതയും അന്നത്തെ ഉദയഗീതവും വൈകിട്ട് 5:45 പ്രക്ഷേപണം ചെയ്ത ഭക്തിഗാനവും വളരെ ഇഷ്ടമായി എന്നും 29-ാം തീയതി 30-ാം തീയതി മെയ് 1-ാം തീയതി 2-ാം തീയതി 4-ാം തീയതി എന്നീ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്ത സുഭാഷിതങ്ങൾ വളരെ ഇഷ്ടമായി എന്നും മെയ് 4-ാം തീയതി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത ഡോക്ടർ അജിത് പ്രസാദിന്റെ സംഗീത കച്ചേരി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ശ്രോതാവ് അറിയിച്ചിട്ടുണ്ട്. 1-ാം തീയതി രാത്രി 10:00 പ്രക്ഷേപണം ചെയ്ത കമലാ കൈലാസ്നാഥൻ പാടിയ കൃതികളും വളരെ ഇഷ്ടമായി എന്നും വക്കം വാഹിദ് കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്.
0: അടുത്തതായി AR TVM PM@gmail.com എന്ന ആകാശവാണിയുടെ ഇമെയിൽ വിലാസത്തിലൂടെ ശ്രോതാക്കൾ പങ്കുവച്ച അഭിപ്രായങ്ങളാണ് വായിക്കാം. ആദ്യത്തെ മെയിൽ വന്നിട്ടുള്ളത് MG ധരൻ തൃക്കരിപ്പൂർ, അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് കേട്ടു. ഫ്രാൻസിൽ വെച്ച് നടന്ന ഗണിതശാസ്ത്ര ഒളിമ്പ്യാഡിൽ നമ്മുടെ കേരളത്തിലെ സഞ്ജന ചാക്കോ വെള്ളി മെഡൽ നേടിയതിൽ അഭിമാനിക്കുന്നു. അദൃശ്യശക്തിയായ കാറ്റിനെക്കുറിച്ചും നമ്മുടെ ആണവ പദ്ധതികളെക്കുറിച്ചും മീറ്റിംഗ് റിട്രീറ്റ് ഫ്ലമിംഗോസ് കൃഷ്ണമൃഗം എന്നിവയെക്കുറിച്ചും കൂടുതൽ അറിയാൻ കഴിഞ്ഞു. മുളയെ മരങ്ങളുടെ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു.

0: 2027 സെൻസസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും മൻ കി ബാത്തിലൂടെ അറിയാൻ കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എം ജി ധരൻ. കൂടാതെ അദ്ദേഹം കൈകൊണ്ട് എഴുതിയൊരു കത്തിൽ April 27 പ്രക്ഷേപണം ചെയ്ത ഞാൻ എന്റെ പ്രിയഗാനം ഈ പരിപാടിയിൽ ദേവി കന്യാകുമാരിയിൽ ദേവിയായി അഭിനയിച്ച വിനോദിനി ശശിമോഹൻ തന്റെ ജീവിത അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത പരിപാടിയെക്കുറിച്ചും അമികേഷ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: ലതീഷ് കുന്നമ്മൽ പയ്യന്നൂരിൽ നിന്നും അയച്ച ഇമെയിൽ സന്ദേശമാണ്. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രകാശധാര എന്ന പരിപാടി സ്ഥിരമായി കേൾക്കാറുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആരോഗ്യ വിവരങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന ഈ പരിപാടി വളരെ മികച്ചതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിച്ച നടുവേദനയുടെ കാരണങ്ങളും പ്രതിവിധികളും എന്ന വിഷയം അങ്ങേയറ്റം വിജ്ഞാനപ്രദമായിരുന്നു. യുവവാണിയിൽ ഭരണഘടന പൌരന് നൽകുന്ന മൌലിക അവകാശങ്ങളെക്കുറിച്ച് അധ്യാപികയായ ലക്ഷ്മി എസ് സംസാരിച്ചതും വളരെ ഇഷ്ടമായിരുന്നു എന്നൊക്കെയാണ് ലതീഷ് കുന്നുമൽ ഇമെയിൽ സന്ദേശത്തിലൂടെ കുറിച്ചിരിക്കുന്നത്.
0: ദിലീപ് വി മുഹമ്മദ് ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം, വൈലോപ്പള്ളി ശ്രീധരമേനോൻ, സമീപകാലത്ത് IAS നേടിയ ശ്രീജ എന്നിവരുടെ വാക്കുകൾ ഉദ്ധരിച്ച് വിളക്കുടി രാജേന്ദ്രൻ അവതരിപ്പിച്ച സുഭാഷിതം ആലോചനാമൃതമായി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയിൽ ലോക ഭൌമദിനത്തെക്കുറിച്ച് അവതരിപ്പിച്ച പരിപാടി ഭൌമദിനം ആചരിക്കുന്നതിന് പിന്നിലെ ചരിത്രവും വിഷയത്തിന്റെ വർത്തമാനകാല പ്രസക്തിയും വരച്ചിടുന്നതായി അതിർവരമ്പുകളില്ലാത്ത സംഗീത ലോകത്തിന്റെ പ്രസക്തി വിളിച്ചറിയിക്കുന്ന ജാസ് ദിനത്തിൽ അവതരിപ്പിച്ച പ്രഭാതഭേരി പുതുമയുള്ളതും ഉന്മേഷദായകവുമായിരുന്നു. ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ നൈനി തടാകത്തിൽ എന്ന കവിത കല്ലറ ഗോപൻ ആലപിച്ചത് ഹൃദ്യമായി. പത്തനംതിട്ടയിൽ കുട്ടിക്കൂട്ടം തട്ടിക്കൂട്ടിയ പെട്ടിക്കട സൂപ്പർ ഹിറ്റായ കഥ പ്രാദേശിക വാർത്തകളിൽ കേട്ടത് അത്യധികം സന്തോഷം പകരുന്നതായി. കുട്ടികളുടെ ഈ നേട്ടത്തെ നല്ല വാർത്താ പരിപാടിയിലും ഉൾപ്പെടുത്തേണ്ടതാണ് എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മറ്റൊരു ഇമെയിലിൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വേഗത്തിൽ അറിയാൻ മാർഗങ്ങൾ പലതുണ്ടെങ്കിലും ഒരു വലിയ വിഭാഗം ഇപ്പോഴും ആകാശവാണി വാർത്തകളെ ആശ്രയിക്കുന്നത് അതിന്റെ വിശ്വാസ്യത കൊണ്ടാണ്. ഫലമറിയാൻ ഏതാനും മിനിറ്റുകളുടെ താമസം മറ്റു മാധ്യമങ്ങളെ അപേക്ഷിച്ചുണ്ടാകുമെങ്കിലും കൃത്യതയോടെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. മാത്രവുമല്ല നാട് ഭരിക്കുന്നതാര് എന്ന തത്സമയ അവലോകനം എത്ര കൃത്യതയോടെയും പക്ഷപാതരഹിതവുമായിട്ടാണ് ആകാശവാണി അവതരിപ്പിച്ചതെന്നോർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. സവീസ് കാലയളവ് പൂർത്തിയാക്കി ആകാശവാണിയിൽ നിന്ന് പടിയിറങ്ങിയ പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീകുമാർ മുഖത്തല എന്നിവർ തെരഞ്ഞെടുപ്പ് അവലോകനം കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും എത്തിയത് തത്സമയ അവലോകനത്തെ കൂടുതൽ മികവുറ്റതാക്കി. സ്റ്റുഡിയോ രൂപി ബാബു, ദിലീപ് എം കെ എന്നിവരുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മികവാർന്ന ഈ പരിപാടിക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ വർഷം അഖില കേരള റേഡിയോ നാടകോത്സവം ഉണ്ടെന്നറിഞ്ഞത് ഏറെ സന്തോഷത്തോടെയാണ്. നാടകങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രോതാവ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എഴുത്തുപെട്ടിയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.
1: ഇനിയും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും സശ്രദ്ധം കേട്ടുകൊണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.
0: അറിയിക്കേണ്ട വിലാസം: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, തിരുവനന്തപുരം, 695014.
1: ഇമെയിലിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം AIRTVMPM@gmail.com.
0: വിലാസം ഒരിക്കൽ കൂടി: AIRTVMPM@gmail.com.
1: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം. പുതിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഭരണഘടനാ നടപടിക്രമങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പാൾ ഡോക്ടർ ആർ ബിജുകുമാർ സംസാരിക്കുന്നു.
2: നമസ്കാരം. നമ്മുടെ കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, ആസാം എന്നീ സംസ്ഥാനങ്ങളിലേക്കും പോണ്ടിച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തിലേക്കും ഇലക്ഷൻ നടന്ന വിവരം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. അങ്ങനെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തി അതിന്റെ കൌണ്ടിങ്ങും കഴിഞ്ഞ് റിസൾട്ട് ഫലങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അടുത്ത് പുതിയ നിയമസഭകൾ രൂപീകരണവും അതുപോലെ തന്നെ മന്ത്രിസഭാ രൂപീകരണവും അങ്ങനെ പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ പ്രൊവിഷൻസും അതുപോലെ തന്നെ മറ്റ് നിയമങ്ങളും കീഴ്വഴക്കങ്ങളും എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരള നിയമസഭയിൽ 16-ാമത് നിയമസഭയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. നമ്മുടെ നിയമസഭയിൽ 140 അംഗങ്ങളാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, വോട്ടൊക്കെ എണ്ണിക്കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിലെ ഗവർണറാണ്. സാധാരണഗതിയിൽ ഈ നിയമസഭാ ഇലക്ഷനിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ രൂപീകരിക്കാൻ ആരെയാണ് ക്ഷണിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരാണ്. ഇങ്ങനെ പറയുമ്പോഴും ഗവർണർക്ക് തന്റെ ഇഷ്ടപ്രകാരം ആരെയെങ്കിലും

ഉണ്ടാക്കാൻ ക്ഷണിക്കാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ച് ഭരണഘടനയിലും മറ്റ് നിയമങ്ങളിലും അതുപോലെ തന്നെ കീഴ്വഴക്കങ്ങളും ഉണ്ട്. ഇതിനെയൊക്കെ പരിപാലിച്ചുകൊണ്ട് മാത്രമേ സർക്കാർ ഉണ്ടാക്കാൻ ഗവർണർക്ക് ഒരു പാർട്ടിയുടെ ആളിനെ ക്ഷണിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ സാധാരണഗതിയിൽ പല പാർട്ടികളും മത്സരിക്കുമെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം ഭൂരിപക്ഷം കിട്ടുന്നെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കൂട്ടുകക്ഷി ഭരണമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ UDF LDF എന്ന് പറഞ്ഞിട്ട് പല കക്ഷികൾ ചേർന്നിട്ടുള്ള മുന്നണികളായി മത്സരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുന്നണികളായി മത്സരിക്കാം. അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം, ഇപ്പോൾ തമിഴ്നാട്ടിലെ പോലെ ആർക്കും ഭൂരിപക്ഷമില്ലാതെ നമ്മൾ അങ്ങനെയുള്ളൊരു സഭയെ പറഞ്ഞ് തൂക്ക് സഭ എന്നാണ്. അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ തങ്ങളിലെ സഖ്യം കൂടി ഭൂരിപക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും ഗവർണർക്ക് ഇതിൽ ഇടപെടാൻ കഴിയും. അപ്പോൾ ഗവർണർ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ സഖ്യമുണ്ടെങ്കിലും അല്ല അതിന് ശേഷമാണെങ്കിലും ആർക്കാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ ഉള്ള ഭൂരിപക്ഷം ഉള്ളതെന്ന്. ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഇപ്പം 140, നമ്മുടെ കേരളത്തിൽ 140 നമ്മുടെ അസംബ്ലിയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം. ഭൂരിപക്ഷം എന്ന് പറയുന്നത് 71, മിനിമം 71 ഭൂരിപക്ഷം MLA മാരുടെ പിന്തുണയുള്ള കക്ഷിയുടെ നേതാവിനെയാണ് ഗവർണർ മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗവർണർ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടെണ്ണലൊക്കെ കഴിയുമ്പോൾ ഓരോ സാഹചര്യവും വിലയിരുത്തി ആരെയാണ് വിളിക്കേണ്ടതെന്ന് തീരുമാനിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയ കക്ഷികൾക്കോ അവരുടെ മുന്നണിയോ അവരെ MLA മാരെല്ലാം കൂടെ ചേർന്ന് നേതാവിനെ തെരഞ്ഞെടുക്കും. ആ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന ആ നേതാവിനെയാണ് നമ്മുടെ ഗവർണർ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നത്. ഇങ്ങനെ മുഖ്യമന്ത്രിയായി നിയമിച്ചു കഴിഞ്ഞാൽ അടുത്ത മന്ത്രിമാരെ നിയമിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ മുഖ്യമന്ത്രി കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് ഗവർണർ നിയമിക്കുന്നത്. അപ്പോൾ ഗവർണറെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ നിയമിക്കുക മാത്രമാണ് ഗവർണർ സ്വമേധയാ ചെയ്യുന്നത്. ആ സ്വമേധയാ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴും ഭൂരിപക്ഷം MLA മാരുടെ പിന്തുണ ആർക്കാണ് എന്നുള്ള നോക്കിയിട്ടാണ് ഗവർണർ ക്ഷണിക്കുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി മന്ത്രിമാരെ നിയമിക്കുന്നത് പൂർണ്ണമായും നമ്മുടെ മുഖ്യമന്ത്രി കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് മന്ത്രിമാരെ നിയമിക്കുന്നത്. അപ്പോൾ അങ്ങനെ മന്ത്രിമാരെ നിയമിക്കുന്ന കാര്യത്തിൽ 1991 മുമ്പേ ഗവർണർക്ക് യാതൊരു പങ്കും ഇല്ലാത്ത ഒരു അവസരമുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ പല നിയമസഭകളിലും നമ്മുടെ കേന്ദ്രത്തിലായാലും കൂട്ടുകക്ഷി ഭരണം വരികയും കൂടെയുള്ള കക്ഷികൾ ഒരുപാട് പ്രഷർ ചെലുത്തി കൂടുതൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും മന്ത്രിമാരുടെ എണ്ണം അനിയന്ത്രിതമായി കൂടുന്ന ഒരു സാഹചര്യവും വന്നു കഴിഞ്ഞപ്പോൾ 91 ഭേദഗതി പ്രകാരം 2003 ഒരു നിയന്ത്രണം കൊണ്ടുവന്നു. അതായത് മന്ത്രിമാരുടെ എണ്ണം സംബന്ധിച്ച് ആകെ എത്രയാണോ നിയമസഭയിലുള്ള അംഗങ്ങളുണ്ട് അതിൽ 15% കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരള നിയമസഭയിൽ പരമാവധി 21 മന്ത്രിമാരെ നിയമിക്കാൻ പാടുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് 21 അതിൽ കുറച്ചോ. അപ്പോൾ ഈ 91 ഭരണഘടനാ ഭേദഗതിയിൽ മിനിമം മന്ത്രിമാരുടെ എണ്ണവും പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ചെറിയ സംസ്ഥാനങ്ങളുണ്ട്, അങ്ങനെയുള്ള സംസ്ഥാനത്തിലെ MLA മാരുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മിനിമം 12 മന്ത്രിമാരെങ്കിലും വേണം, അതുപോലെ തന്നെ മാക്സിമം എന്ന് പറയുന്നത് 15% കൂടാൻ പാടില്ല. അതുമാത്രമാണ് ഗവർണർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതല്ലാതെ മുഖ്യമന്ത്രി ആരെയൊക്കെ മന്ത്രിയാക്കണമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ അധികാരത്തിൽപ്പെടുന്ന കാര്യമാണ്. അതിൽ ഗവർണർക്ക് യാതൊരു പങ്കും ഇല്ല. അപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരവും നിയമിച്ചു കഴിഞ്ഞാൽ ഇവര് മന്ത്രി എന്നുള്ള നിലയിൽ ഭരണഘടനയിലെ പട്ടികയിൽ പറയുന്ന തരത്തിലുള്ള ഒരു പ്രതിജ്ഞ ചൊല്ലണം. സത്യപ്രതിജ്ഞ, അത് ഗവർണറാണ് ആ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏൽക്കുമ്പോൾ മാത്രമാണ് അവർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആകുന്നത്. ഇങ്ങനെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആയിക്കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ വിളിച്ചു കൂട്ടുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഗവർണർ ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള സഭ വിളിച്ചു കൂട്ടും. ആ വിളിച്ചു കൂട്ടുമ്പോൾ എല്ലായ്പ്പോഴും മുഖ്യമന്ത്രിയായിട്ട് നിയമിച്ച ആളിന്റെ അഭിപ്രായം കൂടെ കണക്കിലെടുക്കും. അതുകൂടെ കണക്കിലെടുത്താണ് ഒരു ദിവസം നിശ്ചയിച്ച് അന്നേക്ക് സഭ വിളിച്ചു കൂട്ടുന്നത്. അങ്ങനെ സഭ ഗവർണർ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഗവർണർക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, സഭ നിയന്ത്രിക്കാൻ MLA മാരിൽ ഒരാളെ പ്രോടേം സ്പീക്കറായിട്ട് നിയമിക്കും. പ്രോടേം സ്പീക്കർ എന്ന് പറയുമ്പോൾ സ്ഥിരമായ സ്പീക്കറെ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വരെ താൽക്കാലികമായി സഭാ നടപടികൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോടേം സ്പീക്കറെ ഗവർണർ നിയമിക്കുന്നത്. അങ്ങനെ പ്രോടേം സ്പീക്കറെ നിയമനത്തെ സംബന്ധിച്ചോ ആ പ്രോടേം സ്പീക്കറുടെ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ സംബന്ധിച്ചോ ഒന്നും ഭരണഘടനയിലോ നിയമങ്ങളിലോ ഒന്നും പറയുന്നില്ല. പൂർണ്ണമായും കീഴ്വഴക്കങ്ങൾ അനുസരിച്ചാണ് പ്രോടേം സ്പീക്കറെ നിയമിക്കുന്നത്. സാധാരണ ഗവർണർ പ്രോടേം സ്പീക്കറെ നിയമിക്കുന്നത് ഏറ്റവും കൂടുതൽ നിയമസഭയിൽ അംഗമായിരുന്ന ആൾ ആരാണോ ആ ആളിനെയാണ് പ്രോടേം സ്പീക്കറായി നിയമിക്കുന്നത്. അല്ല, ഏറ്റവും മുതിർന്ന ആളെന്നുള്ള നിലയിലല്ല.

0: ഏറ്റവും കൂടുതൽ നിയമസഭാ പരിചയം കൂടുതൽ കാലം എം എൽ എ ആയിരുന്നിട്ടുള്ള ഏറ്റവും മുതിർന്ന ആളിനെയാണ് പ്രോട്ടേം സ്പീക്കറായി നിയമിക്കുന്നത്. ആ പ്രോട്ടേം സ്പീക്കറിനെ നമ്മുടെ ഗവർണർ നിയമിച്ചു കഴിഞ്ഞാൽ ഗവർണർ തന്നെ ഈ പ്രോട്ടേം സ്പീക്കർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അങ്ങനെ സത്യവാചകം ചൊല്ലിക്കൊടുത്ത് പ്രോട്ടേം സ്പീക്കറായി ചുമതലയേറ്റു കഴിഞ്ഞാൽ പ്രോട്ടേം സ്പീക്കർക്ക് പിന്നെ രണ്ട് ചുമതലകളാണുള്ളത്. ഒന്ന്, ബാക്കി എല്ലാ അംഗങ്ങൾക്കും തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുക്കണം. കാരണം തിരഞ്ഞെടുത്ത് ജയിച്ചു കഴിഞ്ഞാൽ പോലും ഇലക്ഷൻ കമ്മീഷണർക്കെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അതിന്റെ ലിസ്റ്റ് നിയമസഭാ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്താൽ പോലും നിയമപരമായി എം എൽ എ ആകണമെങ്കിൽ ആ സത്യപ്രതിജ്ഞ കൂടെ ചെയ്താലേ എം എൽ എ ആകുള്ളൂ. അന്നേ ദിവസം ഈ പ്രോട്ടേം സ്പീക്കർ ഓരോ എം എൽ എമാരെ വിളിച്ചിട്ട് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുന്ന നിമിഷത്തിലാണ് അവർ എം എൽ എമാരാകുന്നത്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു എം എൽ എക്ക് അന്ന് വരാൻ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിലോ വേറൊരു ദിവസം പ്രോട്ടേം സ്പീക്കർക്കോ അല്ലെങ്കിൽ അടുത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്പീക്കർക്കോ തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ആ അംഗത്തിനെ എം എൽ എ എന്നുള്ള നിയമപരമായിട്ടുള്ള ആ അംഗമെന്നുള്ള നിലയിൽ മാറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പ്രോട്ടേം സ്പീക്കർ എം എൽ എമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. അത് കഴിഞ്ഞാൽ പ്രോട്ടേം സ്പീക്കർക്കുള്ളൊരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് സ്ഥിരമായി സ്പീക്കറെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങളിൽ അതിന്റെ ചുമതല സഭയുടെ നിയന്ത്രണം കൂടെ വഹിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ സ്പീക്കറുടെ തിരഞ്ഞെടുക്കുന്നത് ഭരണഘടനയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷ എം എൽ എമാരുടെ പിന്തുണയുള്ള ആളിനെയാണ് സാധാരണഗതിയിൽ. ആരാണോ ഭരണകക്ഷി, ഭരണകക്ഷിയിൽപ്പെട്ട ഭരണകക്ഷി നാമനിർദ്ദേശം ചെയ്യുന്ന ആൾ തന്നെയായിരിക്കും മിക്കവാറും സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുക. എന്നാലും ഒരു ജനാധിപത്യത്തിന്റെ ഒരു മത്സരം എന്നുള്ള നിലയിൽ പ്രതിപക്ഷവും സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യാറുണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ വരുന്ന പക്ഷം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും അംഗങ്ങൾ വോട്ടിട്ട് കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ സ്പീക്കറായി തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്ഥിരം സ്പീക്കർ വന്നു കഴിഞ്ഞാൽ പ്രോട്ടേം സ്പീക്കർ തന്റെ ചുമതലയിൽ നിന്ന് ഒഴിയുന്നതും അത് കഴിഞ്ഞ് സഭയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സ്പീക്കറായിരിക്കും. സ്പീക്കർ പിന്നെയുള്ള സഭാ നടപടികൾ നിയന്ത്രിക്കുകയും ബാക്കി സഭയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു കക്ഷിക്ക് തന്നെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ വേറെ അധികം ബുദ്ധിമുട്ടില്ലാതെ ഗവർണർക്ക് ആ കക്ഷിയുടെ നേതാവിനെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയും അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം മറ്റുള്ള ആൾക്കാരെ മന്ത്രിയായി നിയമിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തൊരു അവസരത്തിലാണ് ഗവർണർക്ക് അദ്ദേഹം തന്റെ ചുമതലകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നത്. ഇത്തരത്തിലാണ് പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലും മറ്റ് നിയമങ്ങളിലെയും അതുപോലെ തന്നെ കീഴ്വഴക്കങ്ങളും അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ. നമസ്കാരം.
1: പുതിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഭരണഘടനാ നടപടിക്രമങ്ങളും ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പാൾ ഡോ ആർ ബിജുകുമാർ.
2: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എന്നും എപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

റഫീഖ് അഹമ്മദ് വരികളെഴുതി, ഗോപിസുന്ദർ ഈണമിട്ട് ഹരിചരണം ദിവ്യ യസ്മേനനു പാടിയ ഗാനം. ചിത്രം കമ്മാര സംഭവം.

അദ്ദേഹത്തെ പോലെ തുറന്ന മനസ്സുള്ള കലാകാരന്മാർ അപൂർവമാണ്. ഒരു സംഗീതജ്ഞൻ എന്ന പോലെ തന്നെ അദ്ദേഹം നല്ലൊരു സംഗീത ആസ്വാദകൻ കൂടിയായിരുന്നു. മറ്റു മഹാസംഗീതജ്ഞന്മാരുടെ ആയാലും ശിഷ്യരുടെ ആയാലും അവരുടെ സംഗീതം നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം ആസ്വദിക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. പലപ്പോഴും ആസ്വാദനത്തിന്റെ നിറവിൽ കണ്ണുനീർത്തുള്ളികൾ അടക്കാനാവാതെ വിതുമ്പുന്ന കാഴ്ച കണ്ട് മറ്റ് ആസ്വാദകർ പോലും അത്ഭുതപ്പെട്ടിരുന്നു.

1974 സംഗീതാധ്യാപനത്തിൽ നിന്ന് മാറി ആകാശവാണിയിൽ തമ്പുരു ആർട്ടിസ്റ്റായി ജോലി തുടങ്ങിയതോടെ ജീവിത സാഹചര്യങ്ങൾ കുറേക്കൂടി മെച്ചപ്പെട്ടു. ഏതു ശ്രുതിയും ശുദ്ധമായി നിമിഷങ്ങൾക്കകം തമ്പുരു ചേർക്കാനുള്ള ഒരു പ്രത്യേക നൈപുണ്യം നെയ്യാറ്റിൻകര വാസുദേവനുണ്ടായിരുന്നു. മുതിർന്ന സംഗീതജ്ഞരായാലും സ്വന്തം ശിഷ്യർക്കായാലും വളരെ സന്തോഷത്തോടെ അദ്ദേഹം തമ്പുരുവിൽ ശ്രുതി മീട്ടിക്കൊടുത്തു. സംഗീത കലാകാരന്മാർക്ക് ആകാശവാണി നൽകുന്ന എ ടോപ്പ് ഗ്രേഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1983-84 വർഷങ്ങളിൽ അമേരിക്കയിലും കാനഡയിലും നിരവധി കച്ചേരികൾക്കായി പര്യടനം നടത്തി. ആകാശവാണി യുവസംഗീതജ്ഞർക്കായി സംഘടിപ്പിക്കുന്ന സംഗീത മത്സരത്തിൽ 1960 രാഷ്ട്രപതിയുടെ മെഡൽ വാസുദേവൻ നേടിയിട്ടുണ്ട്. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ പുരസ്കാരങ്ങൾ 5 തവണ അദ്ദേഹത്തെ തേടിയെത്തി. 1982 കേരള സംഗീത നാടക അക്കാദമി അവാർഡും 1989 അക്കാദമി ഫെലോഷിപ്പും 2000 കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അവാർഡും നെയ്യാറ്റിൻകരയ്ക്ക് ലഭിച്ചു. വർഷങ്ങളോളം നീണ്ട ഈ സംഗീത സമരിക്കുള്ള ആദരസൂചകമായി 2004 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2007 സംസ്ഥാനം സ്വാതി പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ലെനിൻ രാജേന്ദ്രൻ ഒരുക്കിയ സ്വാതി തിരുനാൾ എന്ന ചലച്ചിത്രത്തിന്റെ മ്യൂസിക് കൺസൾട്ടന്റായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ചിത്രം, വചനം, മഴ എന്നീ ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ സംഗീതം വെള്ളിത്തിരയിലും തിളങ്ങി.

2008 ആണ്ടിലെ മെയ് 13 നെയ്യാറ്റിൻകര വാസുദേവൻ രാവിലെ ഉറക്കമെഴുന്നേറ്റ് മെല്ലെ കട്ടിലിൽ അല്പനേരമിരുന്നു. പത്മനാഭസ്വാമിയെ മനസ്സിൽ സ്മരിച്ച് ഹിന്ദോളത്തിൽ പത്മനാഭ പാഹി എന്ന സ്വാതിനിരുന്നാൾ കൃതി ഭക്തിപുരസരം ആലപിച്ചു. താൻ പതിവിൽ കൂടുതൽ ക്ഷീണിതനാണല്ലോ എന്ന തോന്നലുണ്ടായി. കുറച്ചുനേരം മനസ്സിൽ ഒന്നും തന്നെ തെളിഞ്ഞില്ല. ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. മധ്യാഹ്നരാഗമായ മണിരൻ പാടുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ശ്വാസം നിലയ്ക്കുകയും കണ്ണുകൾ എന്നേക്കുമായി അടയുകയും ചെയ്തു. വിനയമധുരമായ വ്യക്തിത്വവും ഭാവതീവ്രമായ സംഗീതവും കൊണ്ട് മലയാളക്കരയെ മാത്രമല്ല കർണാടക സംഗീത കുലത്തെ ആകമാനം രഞ്ജിപ്പിച്ച നെയ്യാറ്റിൻകര വാസുദേവൻ മനുഷ്യ മനസ്സുകളിൽ ഇന്നും നിറസാന്നിധ്യമായി തുടരുന്നു.

നെയ്യാറ്റിൻകര വാസുദേവനെ കുറിച്ചുള്ള എന്തൊരോ മഹാനുഭാവലു സമാപിക്കുന്നു. രചന വിധു വിജയ്, ആഖ്യാനം നിർവഹണം മനേഷ് MP, നിർവഹണ സഹായം ആര്യലക്ഷ്മി R.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും ഈ ജിയോളജി എന്നുള്ള വിഷയം എടുക്കണം എന്നുള്ളത്. അതില് മുഖ്യ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: ആകാശവാണി
3: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ സരിത ആർസി നായർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. കരിമുകിൽ മാനത്ത് നീർത്തിയ മഴവില്ലിൻ, കഥചൊല്ലി വന്നല്ലോ ചിങ്ങമാസം. ഗാനമെഴുതിയത് ഹരിദാസ് ഓച്ചിറ, സംഗീതം നൽകിയത് ബി പ്രകാശ്.

അടുത്തതായി രാജ് പണിക്കർ ശാസ്തമംഗലം ഗാനമെഴുതി വി എൻ കുമാർ സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. എന്തൊരു മുഖശ്രീയാണീ ഭൂമിക്ക് പൊന്നോണക്കന്യക പദമൂന്നവേ.

അറിയുമ്പോൾ തീരുന്ന അനുഭവകഥയുടെ നിറവാർന്ന പേരാണ് ജീവിതം. രാജീവ് ആലുങ്കലിന്റെ വരികൾ, സംഗീതം നൽകിയത് മുരളി സീതാരാം.

അവസാനമായി ആലാപനം ആലാപനം, ആത്മാവിനോടുള്ള സംവേദനം. ഗാനം എഴുതിയത് രാജീവ് ആലുങ്കൽ, സംഗീതം നൽകിയത് KPAC ചന്ദ്രശേഖരൻ.

0: ഹരിദാസ് ഓച്ചിറ, സജി ശ്രീവത്സം, എൽ ശ്രീരഞ്ജിനി, രാജ് പണിക്കർ ശാസ്തമംഗലം, രാജീവ് ആലുങ്കൽ എന്നിവർ സംഗീതം നൽകി. ബി പ്രകാശ്, മുരളി സിത്താര, റാണ, വി എൻ കുമാർ, കെ പി എ സി ചന്ദ്രശേഖരൻ എന്നിവർ സംഗീതം നൽകി. സരിത ആർ സി നായർ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു. വേനൽക്കാലാരോഗ്യം ആയുർവേദത്തിലൂടെ ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
1: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയിംസിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങൾ, പദ്ധതികൾ എന്നിവയ്ക്ക് പൊതുജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകുന്ന ഒരു സർക്കാരിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തുപറഞ്ഞു. രാഷ്ട്രവികസനത്തിനായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി യുഎസ് ഇറാൻ യുദ്ധമടക്കമുള്ള വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്നും അഭിപ്രായപ്പെട്ടു. കർണാടക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബെല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. പിഎം മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാറങ്കലിലെ കാക്കത്തിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കെ സി വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
3: ജോസഫ് വിജയനും നാം சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
2: തമിഴ്നാടിന്റെ 9-ാമത് മുഖ്യമന്ത്രിയാണ് വിജയ്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിനെത്തി. 234-അംഗ സഭയിൽ 120 എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്നാണ് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയെ ക്ഷണിച്ചത്. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനിരകുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ ബിജെപി നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി എംഎൽഎമാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേർന്നു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായും വിജയകരമായും പൂർത്തിയാക്കാൻ സാധിച്ചതിൽ അദ്ദേഹം സംതൃപ്തി രേഖപ്പെടുത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായി തിരുപ്പതിയിലെത്തിയ ഗ്യാനേഷ് കുമാർ ഇന്ന് രാവിലെ തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ മന്നമൻ ചോലയിൽ സഞ്ചാരികൾക്കായി താമസ സൌകര്യമൊരുക്കി ആനമുടി ചോല ദേശീയോദ്യാനം. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: 500-ലധികം വർഷം പഴക്കമുള്ള അപൂർവ മരങ്ങളാൽ സമ്പന്നമായ മന്നവൻ ചോലയുടെ ഹൃദയഭാഗത്താണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണെങ്കിലും അതീവ സുരക്ഷിതമായാണ് ലോഗ് ഹൌസുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മറയൂർ കാന്തല്ലൂർ വട്ടവട മലനിരകളുടെ ആകാശക്കാഴ്ചകൾ മെത്താപ്പിലെ ഈ താമസ സ്ഥലത്തു നിന്നും ദൃശ്യമാകും. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രയിൽ കുണ്ടല ഡാമിൽ നിന്നും 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മെത്താപ്പിലെത്താം. പ്രകൃതിയുമായി അടുത്തുനിന്നുള്ള വേറിട്ടൊരു യാത്രാനുഭവമാണ് വനംവകുപ്പ് ഇവിടെ സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത്.
2: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമേരിക്കയിൽ അന്ന ജാർവിസ് എന്ന സമാധാന പ്രവർത്തക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ഉണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൊതുജന ശ്രദ്ധ നേടി ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദസഞ്ചാര പാക്കേജ് കുട്ടനാട് സഫാരി. പ്രതിദിനം 50 പേരാണ് പാക്കേജിന് കീഴിൽ യാത്ര ചെയ്യുന്നത്. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: ആലപ്പുഴയിൽ നിന്നും പാതിരാമണ ദ്വീപിലേക്ക് കഴിഞ്ഞ 10 ആണ് ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദ സഞ്ചാര പാക്കേജായ കുട്ടനാട് സഫാരി തുടങ്ങിയത്. ദിവസവും രാവിലെ 10 ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും പുറപ്പെട്ട് വൈകിട്ട് 5:30 തിരികെ എത്തുന്ന സർവീസിൽ പ്രതിദിനം 50-ലധികം ആളുകളാണ് യാത്ര ചെയ്യുന്നത്. രാജ്യത്തെ ആദ്യ സൌരോർജ്ജ വിനോദസഞ്ചാര ബോട്ടായ ഇന്ദ്രയിലാണ് യാത്ര.
7: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ MS ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 77 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് വിജയം നേടി. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേനയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ മോഷണങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിനുള്ള വിവിധ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി

0: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ. ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
1: അതിതീവ്രമായ വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് നമ്മുടെ സംസ്ഥാനം. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത്. സാധാരണ വേനൽക്കാലത്ത് വരുന്ന രോഗങ്ങൾക്ക് പുറമെ അതിതീവ്ര വേനൽ അനുഭവിക്കുന്ന ഇടങ്ങളിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു. ആയുർവേദത്തിൽ ഋതുചര്യ, ഗ്രീഷ്മചര്യ ഇവ ശീലിച്ചാൽ ഒരു പരിധിവരെ ചൂടുകൊണ്ട് ഉണ്ടാകുന്ന രോഗാവസ്ഥകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാവുന്നതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. കുടിക്കുന്ന വെള്ളം ഔഷധയുക്തമാക്കുവാൻ ഷടങ്ക ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേലി, പർപ്പടകപ്പുല്ല്, രാമച്ചം എന്നീ ഔഷധങ്ങളാണ് ഷടങ്ക ചൂർണത്തിൽ അടങ്ങിയിട്ടുള്ളത്. നറുനീണ്ടി കിഴികെട്ടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ശതാവരി കിഴങ്ങ്, കൊത്തമല്ലി, തേറ്റാമ്പരൽ, കുടങ്ങൽ ഇവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വേനൽ ചൂടിൽ നിന്ന് രക്ഷ നൽകുന്നു. കരിക്ക് വെള്ളവും മലരിട്ട് തിളപ്പിച്ച വെള്ളവും ദാഹശമനത്തിനും നല്ലതാണ്. അത് പോഷക സമൃദ്ധവുമാണ്. പുറത്തുനിന്നും വീട്ടിൽ വന്ന ഉടനെ ഫ്രിഡ്ജിനുള്ളിലെ തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. യാത്രകൾ ശീലമാക്കിയവർ തെരുവോര പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം മലിനജല ഉപയോഗ കാരണം വേനൽക്കാല ജലജന്യ രോഗസാധ്യത കൂടുന്നതാണ്. കഴിയുന്നത്രയും തിളപ്പിച്ചാറിയ വെള്ളം യാത്രയിൽ കരുതുക. ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഓരോ 25 കിലോ ശരീരഭാരത്തിനും 1 ലിറ്റർ എന്ന അളവിൽ വെള്ളം കുടിക്കണം. വൃക്ക രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുക. വേനൽ കൂടുന്നതോടുകൂടി സൂര്യാഘാതം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നാട്ടിലും ഉണ്ടായി വരികയാണ്. അമിതമായി സൂര്യകിരണങ്ങൾ ഏൽക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിന്റെ താപനിയന്ത്രണ സംവിധാനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് സൂര്യാഘാതത്തിലേക്ക് നയിക്കുന്നത്. പകൽ സമയത്ത് 11 മണി മുതൽ 3 മണി വരെ പ്രത്യേകിച്ച് വയലിൽ ജോലി ചെയ്യുന്ന കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, റോഡ് പണിക്കാർ എന്നിങ്ങനെ സൂര്യതാപം കൂടുതലേ ഏൽക്കുന്ന ആളുകൾക്കാണ് ഇത് ഗുരുതരമാകുന്നത്. സൂര്യാഘാതം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തും മുൻപ് സൂര്യതാപത്തിന്റേതായ ലക്ഷണങ്ങൾ രോഗിയിൽ വന്നു തുടങ്ങും. ശരീര താപനില സാധാരണയിൽ കൂടുതൽ ഉയരുക, തൊലിക്ക് ചുവന്ന നിറം വരിക, തലചുറ്റൽ, ക്ഷീണം, മനം പുരട്ടൽ, തളർച്ച, ബോധം നഷ്ടമാവുക എന്നിവയൊക്കെ ഉണ്ടാകാം. ഈ അവസരത്തിൽ തന്നെ വേലത്തു നിന്നും മാറ്റി ആവശ്യമായ ചികിത്സയും മരുന്നുകളും നൽകിയാൽ രോഗിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും. സൂര്യാഘാതത്തിൽ ശരീര താപനില വളരെ കൂടുതൽ ഉയരുന്നു, ശ്വാസോച്ഛ്വാസം കൂടുകയും തൊലി ചുവന്ന് പിന്നീട് വരണ്ടതാവുകയും ചെയ്യുന്നു. ശരീരം വിയർക്കുന്നത് നിൽക്കുകയും അപസ്മാര ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അമിതമായി വർദ്ധിച്ച താപനില ആന്തര അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ച് ബോധക്ഷയവും മരണവും ഉണ്ടാകാം. സൂര്യതാപം ഏറ്റ ചുറ്റുപാടിൽ നിന്ന് ഉടൻ തന്നെ രോഗിയെ തണലത്തേക്ക് മാറ്റുക, ശരീര താപനില ക്രമാനുഗതമായി കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ശരീരം നനഞ്ഞ തുണി കൊണ്ട് പൊതിയുക. തല, കഴുത്തിന്റെ പുറകുവശം, കക്ഷഭാഗങ്ങൾ, തുടയിടുക്കുകൾ എന്നിവിടങ്ങളിൽ നനഞ്ഞ തുണി സോക്ക് ചെയ്ത് വയ്ക്കുക. കുറച്ചു കുറച്ചായി വെള്ളം കുടിപ്പിക്കുക. കുടിക്കുവാൻ കോളകൾ, സോഡ ചേർത്ത പാനീയങ്ങൾ, മദ്യം എന്നിവ കൊടുക്കരുത്. അത് നിർജ്ജലീകരണം ഉണ്ടാക്കും. കുടിക്കുവാനായി മോരിൽ ഇഞ്ചിയും മല്ലിയിലയും ചേർത്ത് ഉപയോഗിക്കുക. നറുനീണ്ടി, രാമച്ചം എന്നിവയിട്ട വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. കറ്റാർ വാഴയുടെ ഉള്ളിലുള്ള ഭാഗം തൊലിപ്പുറത്ത് പുരട്ടുന്നത് ഫലപ്രദമാണ്. വേനലിൽ നിർജ്ജലീകരണം വരാതിരിക്കാൻ വളരെ ശ്രദ്ധ വേണം. വെള്ളം കുടി അളവ് കുറയുന്നത് മൂലവും വിയർപ്പിലൂടെ ജലനഷ്ടം സംഭവിക്കുന്നതിനാലും മൂത്രത്തിന് കട്ടി കൂടി മൂത്രത്തിന്റെ അണുബാധ, മൂത്രത്തിൽ കല്ല് തുടങ്ങിയ രോഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെയും ത്വക്കിന്റെയും ആരോഗ്യ സംരക്ഷണത്തിനും വെള്ളം കുടിയുടെ അളവിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതാണ്. എസിയിൽ ജോലി ചെയ്യുന്നവർ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടതാണ്. വെയിലിൽ കോള, കോഫി, മദ്യം എന്നീ പാനീയങ്ങൾ ഒഴിവാക്കുക. ഇവ നിർജ്ജലീകരണത്തിന് സാധ്യത കൂടുന്നു. അധിക ദിവസവും ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ച പാനീയങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. തൈരിന്റെ ഉപയോഗം ആരോഗ്യദായകമാണ്. പാലും തൈരും 1 ദിവസത്തിലധികം പഴകിയത് ഉപയോഗിക്കരുത്. ലസ്സി പോലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. വെയിലിൽ ജോലി ചെയ്യുന്നവർ, കൂടുതൽ അധ്വാനമുള്ള ജോലി ചെയ്യുന്നവരൊക്കെ ജോലി ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുൻപേ തന്നെ 500 മുതൽ 1.5 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഇപ്രകാരം വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിനും വേനൽക്കാല ജലജന്യ രോഗങ്ങൾ ഒഴിവാക്കുന്നതിനും ശുദ്ധജലത്തിലെ കൃത്യമായ അളവിലും ഉള്ള ഉപയോഗം അനിവാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് വസ്ത്രധാരണത്തിലും തീർച്ചയായും മാറ്റം ആവശ്യമാണ്. വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിന് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആവശ്യമാണ്. സൂര്യകിരണങ്ങൾ തീവ്രത കൂടി, അതുകൊണ്ട് തന്നെ അവയുടെ ആഘാതം നേരിട്ട് ശരീരത്തിലേക്ക് വരാതിരിക്കുവാൻ തീർച്ചയായും വസ്ത്രം ഒരു രക്ഷയാണ്. ശരീര താപനില നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിയർക്കുന്ന പ്രക്രിയയും വേനൽ കൂടുതലാണ്. ഈ രണ്ടു കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണമാണ് വേണ്ടത്. അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് ഏറ്റവും ഉത്തമം. സൂര്യപ്രകാശ കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കുവാൻ വേണ്ടി ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, കറുപ്പ് നിറം ഒഴിവാക്കുക. വെയിലിൽ ജോലി ചെയ്യുന്നവർ തീർച്ചയായും ഇളം നിറത്തിലുള്ള അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ അത്യാവശ്യമായി മാത്രം ധരിക്കുക. വിയർപ്പ് തങ്ങി നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു മാറ്റുകയും വേണം. വിയർപ്പ് തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ശരീരഭാഗങ്ങളിൽ വളരെ അയഞ്ഞ വസ്ത്രം ഉപയോഗിക്കുക. അടിവസ്ത്രങ്ങൾ ഇറുകിയതും കട്ടി കൂടിയതും ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. AC ജോലി ചെയ്യുന്നവർക്കും അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് നല്ലത്. പകൽ ഇടുന്ന വസ്ത്രം രാത്രിയിൽ ഉപയോഗിക്കരുത്. രണ്ട് പ്രാവശ്യമെങ്കിലും കുളി ശീലമാക്കുക. 2-വീലർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഫുൾ സ്ലീവ് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. കോട്ടൺ കയ്യുറകൾ ഉപയോഗിക്കുക. വെയിലിൽ അധികം നിൽക്കേണ്ടി വരുമ്പോൾ ഇളം നിറത്തിലുള്ള തൊപ്പി ഉപയോഗിക്കുക. ഹെൽമറ്റ് വച്ച് അധിക ദൂരം യാത്ര ചെയ്യേണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലയിലെ വിയർപ്പ് തുടച്ചു മാറ്റേണ്ടതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ വസ്ത്രധാരണത്തിലും അധികം ശ്രദ്ധ വേണം. അധിക സമയം ഒരു അവസരത്തിൽ ഇരിക്കേണ്ടതിനാൽ ഇറുകിയ വസ്ത്രം ഒഴിവാക്കണം. ഷൂസും സോക്സും കഴിവതും ഒഴിവാക്കാവുന്നതാണ്. വിയർപ്പ് തുടച്ചു മാറ്റുന്നതിന് കുട്ടികൾ ഒരു ടവൽ കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീകൾ വേനൽക്കാലത്ത് ആർത്തവ ശുചിത്വത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. കോട്ടൺ സാനിറ്ററി നാപ്കിൻ തന്നെ ഉപയോഗിക്കുക. 4 മണിക്കൂറിലൊരിക്കൽ മാറ്റുകയും വേണം. ഗർഭിണികളും വേനൽക്കാലത്ത് വസ്ത്രധാരണത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അധികം വിയർപ്പ് തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കുക. പ്രമേഹ രോഗികൾ, വൃക്ക രോഗികൾ, വൃദ്ധജനങ്ങൾ ഇവരുടെ വസ്ത്രധാരണത്തിലും ശ്രദ്ധ വേണ്ടതാണ്. ഇവർക്കൊക്കെ അധികം വേനലേൽക്കാതെ അമിതാധ്വാനം ഇല്ലാതെ തന്നെ സൂര്യാതപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. വിയർപ്പ് തങ്ങി നിർജ്ജലീകരണം ഉണ്ടാകുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കേണ്ടതാണ്. വസ്ത്രധാരണത്തിലും വസ്ത്രത്തിന്റെ ശുചിത്വത്തിനും വേനൽക്കാലത്ത് അതീവ ശ്രദ്ധ ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. ഈ വേനൽക്കാലത്ത് ആരോഗ്യകരമായ ഭക്ഷണം, വെള്ളം കുടിയുടെ അളവിലുള്ള ശ്രദ്ധ, വസ്ത്രം, ശുചിത്വം, ഉറക്കം ക്രമീകരിക്കൽ ഇവ വഴി ഏവരും ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ്.
0: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: കൗമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു.
1: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 49:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ, പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹി ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി ഡിആർഡിഒ. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st വാർഷികം രാജ്യം ആഘോഷിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: ഓപ്പറേഷൻ സിന്ദൂർ കീ പഹലീ വർഷഗാഠ് മനായി ഹൈ.
2: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി, സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ്

0: அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
1: വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ ജോസഫ് വിജയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. തമിഴ്നാടിന്റെ വികസനത്തിനായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേന്ദ്രം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. നിയമനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ കേന്ദ്രഭരണ പ്രദേശത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ശ്രീ രംഗസ്വാമിയെ ക്ഷണിച്ചു. മെയ് 13 എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3 തവണയാണ് അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടി MLA മാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ സമ്മതിദായകനും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ തിരുപ്പതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാൾ, അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നടന്ന വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ ഗ്യാനേഷ് കുമാർ സംതൃപ്തി പ്രകടിപ്പിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ യോഗത്തിൽ വിലയിരുത്തും. സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ഹൈദരാബാദിൽ നടന്ന സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ ദീർഘദൂര പരീക്ഷണം DRDO വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ഇന്ധനമാണ് കമ്പസ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസന പരിപാടിക്ക് ശക്തമായ അടിത്തറയാണ് ഇതെന്ന് വിശേഷിപ്പിച്ച രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നേട്ടത്തിൽ DRDOയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിലും കേരള തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2 ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗർമിറ്റിയാസ് ആദ്യമായി ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ഇരുവരും തുടക്കം കുറിച്ചു.
3: To join the launch of a quick impact project for the upgradation of cultural heritage on Nelson Island. India attaches a high importance to creating a database of the Girmitia community and conducting research on this legacy. On Prime Minister Narendra Modi's direction, we are working to create a dedicated Girmitia Studies Center. I'm hopeful that this would help many of the people here in tracing their ancestral roots.

ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജിങ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിനത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. രാജ്യ വികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ. പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രിക്കഴകവും അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി ഡിആർഡിഒ. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഹാർദമായ സ്വാഗതം. കായംകുളം ഏവൂർ നിന്ന് ഗീതാ ഗോപാലകൃഷ്ണൻ അയച്ച കത്താണ് ആദ്യം. പ്രിയ രഞ്ജിനി, ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന നല്ല നല്ല പാട്ടുകൾ കേൾപ്പിച്ചു തരുന്ന രഞ്ജിനിയുടെ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ അറിയിക്കട്ടെ. രഞ്ജിനിയിൽ കൂടി ഒരു പാട്ട് കേൾപ്പിക്കാമോ? ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിലെ മാധുരി പാടിയ കണ്ണ ആലില കണ്ണ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ലോക മാതൃദിനമാണല്ലോ ഇന്ന്, മെയ് മാസത്തെ രണ്ടാമത്തെ ഞായറാഴ്ച. എല്ലാ അമ്മമാർക്കും വേണ്ടി ഈ ഗാനം സാദര സമർപ്പിക്കുകയാണ്. കൂടാതെ രഞ്ജിനിയുടെ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. മെയ് 10 അതായത് ഇന്ന് ഞായറാഴ്ചത്തെ രഞ്ജിനി ഈ കത്തും ഉൾപ്പെടുത്തി പാട്ട് കേൾപ്പിക്കും എന്ന പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ നിർത്തട്ടെ. കായംകുളം ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണൻ ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിനുവേണ്ടി മാധുരി പാടിയ ഗാനം എഴുതിയത് വയലാറാണ്. സംഗീതം ജി ദേവരാജൻ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം. അടുത്ത രഞ്ജിനിയിലെ കത്ത്. പത്തനംതിട്ട ആറന്മുളയിലെ മോനി കിടങ്ങന്നൂർ അയച്ചതാണ്. എനിക്കൊരു പാട്ട് വേണം. എന്റെയും എന്റെ മകന്റെയും ജന്മദിനമാണ് മെയ് 8 കഴിഞ്ഞുപോയി. ചലനം ചലനം എന്ന പാട്ട് തൊട്ടടുത്ത ദിവസം വെച്ച് തരണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്റെ കൂട്ടുകാരികൾ ഗീത, രമണി, ഉഷ, കൊച്ചുമോൾ, ജെസ്സി, സുബി എന്നിവർക്ക് വേണ്ടി ആണ് ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നത്. ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. എനിക്ക് പാട്ടുകൾ, വാർത്തകൾ, പ്രഭാതഭേരി, നാടകം ഇവയെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. പോസ്റ്റ് ഓഫീസിൽ കവറില്ല, സ്റ്റാമ്പ് വാങ്ങി കവറിൽ ഒട്ടിച്ചാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പത്തനംതിട്ട ആറന്മുളയിലെ കിടങ്ങന്നൂർ നിന്ന് മോനി. മോനി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം വാഴവേമായം എന്ന ചിത്രത്തിലെ ചലനം ചലനം എന്നുള്ള ഗാനമാണ്. ഗാനശില്പികൾ വയലാറും ദേവരാജനും.

0: தலனம் தலனம் தலனம்.
1: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
2: പോയി എന്റെ പ്രൈസ് മണി. കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
1: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ
2: എവിടെ?
1: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
2: നോ ബ്രോക്കറേജ്,
1: നോ ഹിഡൻ ഫീസ്.
2: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: തിരുവല്ല കാവുംഭാഗത്തെ PG ചന്ദ്രൻ രജനിലേക്ക് ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയിട്ടുണ്ട്. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ എന്ന ഗാനമാണ് എനിക്ക് കേൾക്കേണ്ടത്. യൂസഫലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്നു, യേശുദാസ് പാടിയ ഗാനം, ചിത്രം സിന്ദൂരച്ചിപ്പ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു തിരുവല്ല കാവുംഭാഗത്തെ PG ചന്ദ്രൻ.

0: കീശ താലിയാക ദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കായംകുളത്തെ മായം പിള്ള രഞ്ജനയിൽ കൂടി ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ചെന്നായ വളർത്ത കുട്ടി എന്ന സിനിമയിലെ പി സുശീല പാടിയ അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ എന്നുള്ള ഗാനം. അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ അർച്ചനാ പുഷ്പമാല്യമായി എന്ന പാട്ട് ഞായറാഴ്ചത്തെ രഞ്ജനിൽ ഉൾപ്പെടുത്തി കേൾപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഈ പാട്ട് എനിക്കും എന്റെ വീട്ടുകാർക്കും ഇടശ്ശേരിത്ത് ലതാകുമാരിക്കും കീർത്തിക്കും കീർത്തിയുടെ മക്കൾക്കുമായി സമർപ്പിക്കുന്നു. ഞായറാഴ്ചത്തെ രഞ്ജനിയിൽ സാധിക്കില്ലെങ്കിൽ ശനിയാഴ്ചത്തെ രഞ്ജനിയിൽ ഉൾപ്പെടുത്തി പാട്ട് കേൾപ്പിക്കണം. എന്തായാലും പാട്ട് കേൾപ്പിക്കാതിരിക്കരുത്. പാട്ട് കേൾക്കാൻ കാതോർത്തിരിക്കുന്നു. പാട്ടിന്റെ രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം കെ അർജുനൻ. പാട്ട് കേൾപ്പിക്കുമെന്ന വിശ്വാസത്തിൽ കത്തി ചുരുക്കുന്നു കായംകുളത്തെ മായൻ പിള്ള. ചെന്നായ വളർത്തിയ കുട്ടി എന്ന ചിത്രത്തിലെ പി സുശീല പാടിയ ഗാനം കേൾപ്പിക്കുകയാണ്. ഗാനം കായംകുളം മായൻ പിള്ള ആവശ്യപ്പെട്ടതനുസരിച്ച്.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്?
2: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരുകണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസോൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: ചെങ്ങന്നൂർ നിന്ന് ഗീതാകുമാരി. ആകാശവാണിയുടെ ഇഷ്ടഗാന പരിപാടിയാണ് പ്രിയരഞ്ജനി. ഇന്നത്തെ രഞ്ജനിയിലൂടെ പൂ കുങ്കുമപ്പൂ എന്ന ഗാനം കേൾപ്പിച്ചു തരണം. രസതന്ത്രം എന്ന ചിത്രത്തിലെ ഗാനഗന്ധർവന്റെ ആലാപനം എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഗാനം. അച്ഛൻ ആകാശവാണിയുടെ ശ്രോതാവും അക്ഷരശ്ലോക കലാകാരനുമായിരുന്നു. ആകാശവാണിയിലെ എല്ലാ അവതാരകർക്കും പ്രിയ ശ്രോതാക്കൾക്കുമായി ഈ ഗാനം സമർപ്പിക്കുകയാണ് ഗീതാകുമാരി, ചെങ്ങന്നൂർ. രസതന്ത്രം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ ഈണം.

0: നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321, 9496553621, 9496593621. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9496553621, 9496593621. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ.
1: 3 മാസത്തിനുള്ളിൽ പണം ഡബിൾ,
2: ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
3: എന്തൊരു സ്കീമ! ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
2: നാളെ കാണുകയും ഇല്ല.
4: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
5: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
6: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
2: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
6: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള സ്ഥിരം ശ്രോതാവാണ് ആരുഷ് ആർ കാമത്ത്. ആകാശവാണിയുടെ ഹൈ പവർ ട്രാൻസ്മിറ്ററിൽ നിന്ന് 576 kHz കേൾക്കുന്ന മനോഹരമായ ഗാനങ്ങൾ എന്നെ ആകർഷിക്കുന്നതിനാൽ ഈ കത്തെഴുതുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഞാൻ യേശുദാസ് സാറിന്റെ ദിവ്യസ്വരത്തിൽ ബ്രഹ്മകമലം ശ്രീലകമാക്കിയ എന്ന ഗാനം സവിധം എന്ന സിനിമയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുകയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള സ്ഥിരം ശ്രോതാവായ 8ാം ക്ലാസ്സുകാരൻ ആരുഷ് ആർ കാമത്ത്. സവിധം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം. ഗാനശില്പികൾ കൈതപ്രവും ജോൺസണും.

0: മുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ഗ്രേസിയ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും. രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
2: മലയാളപ്പുഴ കോഴിക്കുന്നത്ത് നിന്ന് ബിജു സുനിത ബിജു ഇവരുടെ ഇഷ്ടഗാനമാണ് നടത്തുന്നത്. പത്തരപ്പടി റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ കെ മുരളീധരൻ, ആർട്ടിസ്റ്റ് മുരുകേശൻ ചെങ്ങന്നൂർ, രാധ വയലാർ, ജ്യോതിലക്ഷ്മി പുനലൂർ ഇവർക്കായി ഞങ്ങളൊരു ഗാനം സമർപ്പിക്കുകയാണ്. അങ്കിൾ ബൺ എന്ന ചിത്രത്തിലെ യേശുദാസും ചിത്രയും ആലപിച്ച അമ്പിളിക്കലയൊരു നൊമ്പരപ്പാടോ. ഈ ഗാനം എഴുതിയത് പഴവിള രമേശൻ, സംഗീതം രവീന്ദ്രൻ. ഗാനത്തിനായി കാത്തിരിക്കുന്നു. പത്തനംതിട്ട മലയാളപ്പുഴ നിന്ന് കോഴിക്കുന്നത്തെ ബിജുവും സുനിത ബിജുവും.

0: ചേച്ചി ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കുമോ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വിമല തോമസ്, പൂഴനാട്. ഗൃഹാതുരത ഉണർത്തുന്ന കുറെ ഓർമ്മകളാണ് ഈ കത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. വീണ്ടും ഒരു മധ്യവേനലവധി കാലം എത്തിയല്ലോ. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലെ മധ്യവേനലവധി കാലങ്ങളിൽ ബന്ധുവീടുകൾ സന്ദർശിക്കുന്നതും അവരോടൊപ്പം ജലാശയങ്ങളിൽ നീന്തി കുളിച്ച് രസിക്കുന്നതും ഉത്സവസ്ഥലങ്ങളിലും ദേവാലയങ്ങളിലും ആഘോഷ സ്ഥലങ്ങളിലും സന്ദർശിക്കുന്നതും ഓർമ്മ വരുന്നു. അങ്ങനെ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ വീട്ടിലേക്ക് മടങ്ങുന്നതും അടുത്ത വേനലവധി കാലത്തിനായി കാത്തിരിക്കുന്നതും എല്ലാം സന്തോഷകരമായ ഓർമ്മകളാണ്. ഒരിക്കലും മടങ്ങി വരാത്ത ആ നല്ല കാലത്തെ ഓർമ്മിച്ചുകൊണ്ട് ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മധ്യവേനലവധിയായി എന്ന ഗാനം കേൾപ്പിക്കാമോ? ചിത്രം നിലയ്ക്കാത്ത ചലനങ്ങൾ. ഗായിക പി സുശീലാമ്മ, രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വിമല തോമസ്, പൂഴനാട്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും ഈ ജിയോളജി എന്നുള്ള വിഷയം എടുക്കണം എന്നുള്ളത്. അതില് മുഖ്യ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: ഞാൻ ദിവസവും റേഡിയോ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടുതലും ചലച്ചിത്ര ഗാനങ്ങളാണ് കേൾക്കുന്നത്. എന്റെ പേര് സരള എസ് കുറുപ്പ്. സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ പ്രക്കാനം. എനിക്ക് രണ്ട് മക്കളാണ്. മൂത്ത മകൻ അരുൺ, ഭാര്യ ലക്ഷ്മി. രണ്ടുപേരും അയർലൻഡിലാണ്. ഒരു മകളുണ്ട്. രണ്ടാമത്തെ മകൻ അരവിന്ദ്, ഭാര്യ ആതിര ഡെന്റൽ ഡോക്ടറാണ്. നാട്ടിലുണ്ട്. ഒരു മകളാണ് അവർക്കും ഉള്ളത്. അതിഥി അരുൺ, വസുധ അരവിന്ദ്, അങ്ങനെയാണ് കൊച്ചുമക്കളുടെ പേര്. എന്റെ ഭർത്താവ് എക്സ് മിലിട്ടറി, പേര് സദാശിവക്കുറുപ്പ്. അദ്ദേഹം ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ജൂലൈ 23 മൂന്ന് വർഷം തികയുകയാണ്. പെട്ടെന്നുള്ള മരണം താങ്ങാൻ പറ്റാത്തതായിരുന്നു. ഞാൻ ഈ വരുന്ന 24 മെയ് 24 അയർലൻഡിലേക്ക് മകന്റെ കൂടെ പോവുകയാണ്. മൂന്നാം ചരമവാർഷികത്തിന് ഇവിടെ ഉണ്ടാകില്ല. പോകുന്നതിന് മുൻപായി എനിക്ക് രഞ്ജനിയിലൂടെ ഒരു പാട്ട് കേൾപ്പിച്ചു തരണേ. എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഗാനം കാരുണ്യം എന്ന ചിത്രത്തിലെ മറഞ്ഞുപോയതെന്തി എന്ന ഗാനമാണ്. ഈ ഗാനം കേൾപ്പിക്കും എന്ന വിശ്വാസത്തോടെ സരള എസ് കുറുപ്പ്. ഒപ്പം മറ്റൊരു കാര്യം കൂടി, ഓർമ്മച്ചപ്പിലൂടെ കഴിഞ്ഞ 2 ഓരോ പാട്ട് ആവശ്യപ്പെട്ടിരുന്നു. അത് രണ്ടും കേൾപ്പിച്ചു തന്നത് നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. സരള എസ് കുറുപ്പ് ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിക്കുകയാണ്. കാരുണ്യം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ മറഞ്ഞു പോയതെന്തി, നീ അകന്നു പോയതെന്തി. ഗാനരചനയും സംഗീതവും കൈതപ്പുറം.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ഒരു ഇടവേളയ്ക്ക് ശേഷം രഞ്ജിലേക്ക് വീണ്ടും കത്തയക്കുകയാണ്. ആലപ്പുഴ വടക്കൻ ആര്യാട് നിന്ന് നമ്പ്യാനവിളിയിലെ ശ്രീദാസ്. രാസലീല എന്ന ചിത്രത്തിലെ കിളിയെ കിളിക്കിളിയെ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം ആകാശവാണി പരിപാടികൾ കേൾക്കുന്ന എല്ലാവർക്കുമായി ഒപ്പം എന്റെ എല്ലാ സുഹൃത്തുക്കളുമായി സമർപ്പിക്കുകയാണ് എന്നെഴുതിയിരിക്കുന്നു.

പങ്കാളികളാകുക. വിലാസം ഇതാണ്: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950104. ശുഭദിനാശംസകളോടെ, കുരീപ്പുഴ സജീവ്.

തേടിയ പള്ളി കാലിച്ചുറ്റി ഈ ചിത്രത്തിലെ ഗാനമാണ് എടുത്തത്. യേശുദാസും വാണിജ്യറാമും പാടിയത്. ഗാനരചന എ പി ഗോപാലും സംഗീതം കെ ജെ ജോയി.

0: Here in public places are critical for creating a harmonious, respectful and safe environment for everyone to live and thrive in. They promote orderliness, civility, social harmony, respect, personal and professional development, safety and security. Socialization, healthy relationships, mental and emotional well-being, cultural understanding and acceptance, environmental sustainability, positive parenting and family values, good governance, social responsibility. Therefore, we must understand the importance of good manners and behavior in public places and strive to practice them consistently. By doing so, they contribute to creating a better world for themselves and those around them. Well, dear friends, that's all in Spice, the voice of hope today. And this is your RJ Chetan saying bye. You've been listening to Spice, the voice of hope, a program produced and sponsored by Adventist Media Center. You can call or message us at 0951522703. I repeat, 0951522703. Or you can write to us at feedbackamc1@gmail.com. That's feedbackamc1@gmail.com.
1: മായാമുദ്രകൾ
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: ഗ്രേസിയ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും. രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
4: പോയി എന്റെ പ്രൈസ് മണി.
5: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
3: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ.
4: എവിടെ?
3: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ.
5: RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ.
3: റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
4: നോ ബ്രോക്കറേജ്,
3: നോ ഹിഡൻ ഫീസ്.
4: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
5: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
6: നാളെ രാവിലെ 11 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495961 9496 5563 9496 5963 1 ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 94 96 56 61 91 94 96 59 21 94 96 59 21. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മുതൽ 12 വരെ. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
7: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
6: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
7: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
6: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
7: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
6: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
7: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
6: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
7: May 18 നാടകോത്സവത്തിന്

0: അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
1: ഇപ്പോൾ സമയം 2 കഴിഞ്ഞ് 45 മിനിറ്റ്. ആകാശവാണി
4: ഹരിതവാണി

മലയാളികളിൽ അധികം പേരും ശ്രദ്ധിക്കാനിടയില്ലാത്തൊരു പക്ഷിയാണ് വാനമ്പാടി. എന്നാൽ തീർച്ചയായും നിങ്ങളെല്ലാവരും വാനമ്പാടിയെക്കുറിച്ച് കേട്ടിരിക്കാനിടയുണ്ട്. നമ്മുടെ ഗന്ധർവരായ പക്ഷികളിലൊന്നാണിത്. ഗന്ധർവന്മാർ വലിയ പാട്ടുകാർ എന്നാണല്ലോ കരുതപ്പെടുന്നത്. വാനമ്പാടികളുടെ പാട്ടിനെക്കുറിച്ച് പാടാത്ത കവികൾ കുറവാണ്.

0: പരിപാടി.
1: പ്രത്യേകിച്ച് ആംഗല കവികളാണ് ഇവയെക്കുറിച്ച് കൂടുതലായി എഴുതിയത് എന്ന് തോന്നുന്നു. കടുത്ത മഞ്ഞുകാലം കഴിഞ്ഞ് വസന്തത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പക്ഷിപ്പാട്ട് മുഴങ്ങുമ്പോൾ അവിടുത്തെ ഏതു കവിയാണ് പാടിപ്പോകാതിരിക്കുക? കേരളത്തിന് ഇങ്ങനെയുള്ള കടുത്ത കാലാവസ്ഥാ ഭേദങ്ങൾ വളരെ കുറവാണ്. വേണമെങ്കിൽ വേനലും മഴയുമാണ് നമ്മുടെ കടുപ്പമുള്ള കാലാവസ്ഥയായി തോന്നുന്നത് എന്ന് പറയാം. കാലാവസ്ഥയിലുള്ള മിതത്വം നമ്മുടെ ഭാവുകത്വത്തെയും സ്വാധീനിച്ചുവെന്ന് വേണം കരുതാൻ.
2: സ്വർഗവാതുക്കലിരുന്ന് ശ്രുതി മീട്ടുന്നവരാണ് വാനമ്പാടികൾ എന്നാണ് കവിഭാവന. കവിക്ക് തുല്യനാണീ പക്ഷിയെന്നും മഹാകവികൾ പാടിയിട്ടുണ്ട്. ആംഗലകവി ഷെല്ലി തന്റെ ഗുരുവായി വരിക്കാൻ ആഗ്രഹിച്ചത് വാനമ്പാടികളെയാണ്. മറ്റൊരു ആംഗലകവി വേഡ്സ്വർത്തും വാനമ്പാടികളെക്കുറിച്ച് ആരാധനയോടെ എഴുതിയിട്ടുണ്ട്.
1: വാനമ്പാടിയുടെ പാട്ട് വളരെ പ്രത്യേകതകളുള്ളതാണ്. ഇത് ഒരിക്കൽ കേട്ടവർ മറക്കില്ല. നേർരേഖയിൽ എന്നതുപോലെ സരളമായ സംഗീതമല്ല കൊമ്പൻ വാനമ്പാടികൾ പൊഴിക്കാറുള്ളത്. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഒരു പക്ഷിയുടെ പാട്ടായി മാത്രം ഇതിനെ നിർവചിക്കാനാവില്ല. പല പക്ഷികളുടെ പാട്ടുകൾ കൂട്ടിക്കലർത്തി വാനമ്പാടി പാടുകയാണെന്നേ തോന്നുകയുള്ളൂ.

0: നീണ്ടു നിൽക്കുകയും ചെയ്യും. വാനമ്പാടിയുടെ സംഗീതത്തെ കവികൾ ഏറെ ഇഷ്ടപ്പെടുന്നതും അവയുടെ പാട്ടിന്റെ ഈ പ്രത്യേകതകൾ കൊണ്ടാണ്.
1: പലതരം വാദ്യോപകരണങ്ങളുടെ ഒരു മേളനം വാനമ്പാടിയുടെ പാട്ടിൽ കേൾക്കാം. ഇതിൽ ചിലമ്പിന്റെ ശബ്ദം വേറിട്ട് നിൽക്കും. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന്, കെ ജെ യേശുദാസ് പാടിയ തേനും വയമ്പും നാവിൽ തോഴും വാനമ്പാടി എന്ന പാട്ട് മലയാളികളുടെ മനസ്സിൽ വാനമ്പാടിയെ സ്ഥിരമായി പ്രതിഷ്ഠിക്കാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്.

0: വിശാലവും വരണ്ടതുമായ സ്ഥലങ്ങളിലും ചരൽ പ്രദേശങ്ങളിലുമാണ് കൊമ്പൻ പാടികളെ കാണാറുള്ളത്.
1: പക്ഷി നിരീക്ഷകൻ സി ജി അരുൺ.
0: ആറ്റക്കുരുവിയേക്കാളും വലുപ്പമുള്ളതും തൗട്ട് നിറത്തിലുമുള്ള ഈ പക്ഷികൾക്ക് തലയിലും പുറത്തും കഴുത്തിലും കറുത്ത വരകളുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ശിഖയുണ്ട് ഈ പക്ഷിക്ക്. ഇംഗ്ലീഷിൽ മലബാർ ലാർക്ക് എന്ന പേരുള്ള ഈ പക്ഷിയുടെ ശാസ്ത്രനാമം ഗലേറിഡ മലബാറിക്ക എന്നാണ്. വിഖ്യാത കവികളായ ഷെല്ലിയും വേഡ്സ്വർത്തുമൊക്കെ 18-ാം നൂറ്റാണ്ടിൽ വാനമ്പാടികളെക്കുറിച്ച് എഴുതിയ കവിതകളിലൂടെ ലോകമെങ്ങും ഈ പക്ഷികൾ പ്രശസ്തമായി. ഇതിനും 2 നൂറ്റാണ്ട് മുന്നേ ഷേക്സ്പിയറുടെ രചനകളിൽ വാനമ്പാടികളെക്കുറിച്ച് വിശേഷണങ്ങളുണ്ട്. വർണ്ണിക്കാൻ വിഷമമുള്ള തരത്തിൽ നീണ്ടുപോകുന്ന പാട്ടുപാടുന്നത് ആൺപക്ഷികളാണ്. തറയിൽ നിന്നും ഉയർന്നു പൊങ്ങി കുറച്ചു നേരം വായുവിൽ ചിറകടിച്ചു നിന്നുകൊണ്ട് മെല്ലെ നീങ്ങിക്കൊണ്ടാണ് പാടുന്നത്. തറയിൽ ഇരുന്നും ആലപിക്കാറുണ്ട്. മിക്കവാറും കൂട്ടങ്ങളായാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ 10 വാനമ്പാടികളുണ്ട്. അതിൽ ദേശാടനക്കാര ബന്ധുക്കൾ ഉൾപ്പെടുന്നു. തിരുവനന്തപുരത്ത് എയർപോർട്ടിന്റെ വിശാലമായ വളപ്പിനുള്ളിൽ വലിയ ചുറ്റുമതിൽ വരുന്നതിന് മുന്നേ ഓറിയന്റൽ സ്കൈലാർക്ക് എന്ന കൊമ്പൻ പാടിയുടെ ബന്ധുവിനെ നിരീക്ഷിച്ചിട്ടുണ്ട്. സൂര്യരശ്മികളെ എതിരേൽക്കുന്ന മനസ്സുപോലെ സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പ്രണയത്തിന്റെയും ഒക്കെ പ്രതീകങ്ങളായി കവികൾ വാഴ്ത്തുമ്പോൾ ഇപ്പോൾ ഈ പക്ഷികളുടെ ചുറ്റുപാടുകളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വിശാലവും തുറന്നതുമായ പ്രദേശങ്ങളൊക്കെ കേരളത്തിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി തരം മാറ്റിയെടുക്കലും വ്യാപകമായ നികത്തലുകളും കുന്നുകിടിക്കലും കാരണം കേരളത്തിൽ പലയിടത്തു നിന്നും ഇവർ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേ പറഞ്ഞ വിഖ്യാത കലാകാരന്മാർ ഈ കാലഘട്ടത്തിലാണ് എഴുതിയിരുന്നതെങ്കിൽ അവരുടെ ഭാവനകൾ ആകുലതകൾ നിറഞ്ഞതായനെ.
2: ഇവയുടെ പാട്ട് വളരെ പ്രശസ്തമായതുകൊണ്ട് വാനമ്പാടികൾ എല്ലാവരും വലിയ പാട്ടുകാരാണെന്ന് ആരും കരുതരുത്. ഇവരിൽ ചില ജാതിക്കാർ മാത്രമാണ് പാട്ടുകാരായുള്ളത്. വർണ്ണഭംഗിയൊന്നുമില്ലാത്ത ചെറിയൊരു പക്ഷിയായതിനാൽ എല്ലാവരും വാനമ്പാടികളെ ശ്രദ്ധിച്ചുകൊള്ളണമെന്നുമില്ല. കേരളത്തിൽ സാധാരണ കണ്ടുവരാറുള്ള വാനമ്പാടികളാണ് കരിവയറൻ വാനമ്പാടി, ചെമ്പൻപാടി, കൊമ്പൻ വാനമ്പാടികൾ തുടങ്ങിയവ. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മാത്രമേ ഇവ ഏതൊക്കെയെന്ന് തിരിച്ചറിയാനാവുകയുള്ളൂ.
1: കൊമ്പൻ വാനമ്പാടികളിൽ പ്രധാനമായും 2 ഇനങ്ങളെയാണ് ഇവിടെ കാണാനാവുക. മറ്റു വാനമ്പാടികൾക്കില്ലാത്ത തലയിലെ ശിഖയാണ് ഇവയെ കൊമ്പൻ വാനമ്പാടി എന്ന് പേര് ചൊല്ലി വിളിക്കാൻ കാരണം. സൈസ് ക്രസ്റ്റഡ് ലാർക്ക് കൊമ്പൻ വാനമ്പാടികളിലെ ഒരു ഇനത്തിന്റെ ഇംഗ്ലീഷ് പേരാണ് ഇത്. ഇതിന്റെ ശാസ്ത്രീയ നാമം ഗാലറിഡ ദേവ എന്നാണ്. 2-ാമത്തെ ഇനത്തിന്റെ ഇംഗ്ലീഷ് പേര് മലബാർ ക്രസ്റ്റഡ് ലാർക്ക് എന്നും ശാസ്ത്രീയ നാമം ഗാലറിഡ മലബാറിക്ക എന്നുമാണ്.
2: കൊമ്പൻ വാനമ്പാടികൾക്ക് തെങ്ങിൽ കൂടൊരുക്കി കാണാറുള്ള ആറ്റക്കുരുവികൾ എന്ന് വെളിപ്പേരുള്ള തൂക്കണാം കുരുവികളേക്കാൾ കുറച്ചുകൂടെ വലിപ്പമേ ഉള്ളൂ. ആകപ്പാടെ നോക്കിയാൽ മേൽമണ്ണിന്റെ തവിട്ട് നിറമാണ് അവയ്ക്കുള്ളത്. മണ്ണിൽ

ക്ക് കഴുത്തിലും മാറിടത്തിലും വേദിയുള്ളതും കറുത്തതുമായ വരകളാണുള്ളത്. ഇവ മലബാറിൽ കാണുന്ന കൊമ്പൻ വാനമ്പാടികളെ പോലെ പാട്ടുകാരല്ലെന്നും പറയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടിയിരിക്കുന്നു.

ഗന്ധർവനായ കൊമ്പൻ പാനമ്പാടികൾ മണ്ണിനോട് ചേർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികളാണ്. നിലത്ത് കിടക്കുന്ന കല്ലിന്റെയോ മൺകട്ടയുടെയോ കുറ്റിപ്പുല്ലിന്റെയോ ചുവട്ടിലെ ചെറുകുഴിയിൽ വലിയ ആർഭാടമൊന്നുമില്ലാതെയാണ് ഇവ കൂടൊരുക്കുന്നത്. പുല്ലും വേരുകളും രോമങ്ങളുമെല്ലാം ചേർത്താണ് ഇവ കൂടൊരുക്കുന്നത്. മുട്ടയുടെയും കുഞ്ഞിന്റെയും സുരക്ഷ ഉറപ്പാക്കും വിധമുള്ള ഇടമാണ് ഇവ കൂടൊരുക്കാനായി കണ്ടെത്തുന്നത്. മഴക്കാലത്തിനു മുമ്പായാണ് ഇവയുടെ കൂടൊരുക്കൽ കാലം. ഈ സമയത്താണ് ഇവയുടെ പാട്ടും ഡാൻസും ഒക്കെ ഉച്ചാവസ്ഥയിലെത്തുന്നത്. കൊമ്പൻ വാനമ്പാടിയുടെ കൂട്ടിൽ 3-4 മുട്ടകളെങ്കിലും കാണും. നമ്മുടെ പ്രകൃതിയെ സംഗീതസാന്ദ്രമാക്കുന്നതിൽ അനുഗ്രഹീതരായ കൊമ്പൻ വാനമ്പാടികളുടെ പാട്ടുകളും വലിയ പങ്കുവഹിക്കുന്നു. നമ്മെ പാട്ടുപാടി സന്തോഷിപ്പിക്കുന്ന കൊമ്പൻ വാനമ്പാടികളെ നന്ദിയോടെയല്ലാതെ ആർക്കും ഓർക്കാനാവില്ല.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അഞ്ജന ശ്രീകുമാർ, നിർവഹണം സന്ദീപ് സുരേഷ്.

0: ഹരിതവാണി സമാപിക്കുന്നു.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: ഗ്രേസിയ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
6: മൂന്ന് മാസത്തിനുള്ളിൽ പണം ഡബിൾ,
7: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും,
6: എന്തൊരു സ്കീമ! ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
7: നാളെ കാണുകയും ഇല്ല.
6: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
8: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
9: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
7: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
9: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
10: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
11: എന്നും രാവിലെ 7:13.
10: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
12: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
4: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
12: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
4: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
12: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
12: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ.
4: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
12: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
4: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം അമ്പിളി പാടിയ ഗാനം, ചിത്രം അവൻ ഒരു അഹങ്കാരി. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമലയാണ്. സംഗീതം MS വിശ്വനാഥൻ.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്?
2: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസോൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഇന്ന് പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം റൌഡി രാജമ്മ.

ചിത്രങ്ങൾ എന്ന ചിത്രത്തിൽ ഗാനം ശ്രുതി ജയപാലും സൂര്യസാഗറും പാടിയത്. ഗാനരചന രഞ്ജിത് മാവേലിക്കര, സംഗീതം ആമച്ചൽ പവിത്രം.

കൺഫഷൻസ് ഓഫ് എ കുക്കു എന്ന ചിത്രത്തിലെ ഗാനം സിതാര പാടിയത്. ഗാനരചന ഗീതാ പ്രകാശ്, സംഗീതം അലോഷി പീറ്റർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ

0: പ്രിയ ശ്രോതാക്കളെ, കർഷകോത്തമ അവാർഡ് ജേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ പാലാ സ്വദേശി ശ്രീ ജോസഫ് കുര്യൻ മേക്കാട്ടാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ജി സന്തോഷ് കുമാർ.
1: ഇന്ന് സായന്തനം പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് കോട്ടയം പാലാ പ്ലാശനാട് സ്വദേശി ശ്രീ ജോസഫ് കുര്യൻ മേക്കാട്ട് ആണ്. പ്രമുഖ കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ അദ്ദേഹം കാർഷിക മേഖലയ്ക്ക് നൽകിയ സംഭാവനയ്ക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ കർഷകോത്തമ അവാർഡ് 1999 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡുകൾ പലതവണ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്കളുടെ കുട്ടിക്കാലം, ജനനം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1958 എന്റെ ജന്മത്തീയതി വന്നിരിക്കുന്നത്. പാലായിൽ നിന്ന് 10 കിലോമീറ്റർ കിഴക്ക് പ്ലാശനാൽ എന്നുള്ള സ്ഥലത്താണ് എന്റെ വീട്.
1: കുടുംബം എങ്ങനെയായിരുന്നു? ഒരു കാർഷിക കുടുംബമായിരുന്നു?
2: കാർഷിക കുടുംബമായിരുന്നു. കാർഷിക കുടുംബത്തിൽ എന്റെ പിതാവും നല്ല ഒരു കർഷകനായിരുന്നു. പിതാവ് തന്നെ കാർഷിക മേഖലയിൽ ചെറിയ അവാർഡുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. പ്ലാശനാല് ഇരാറ്റുപേട്ട റീജിയണൽ ഓഫീസിന്റെ കീഴിൽ എന്റെ പിതാവാണ് ആദ്യം ബഡ് തൈ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്യുന്നത്.
1: റബ്ബറിന്റെ
2: ആവറോസ് PB16 എന്ന് പറയുന്ന രണ്ട് വെറൈറ്റി കൊണ്ടുവന്ന് പരീക്ഷണാർത്ഥി മാർത്താണ്ഡത്ത് നിന്ന് കൊണ്ടുവന്ന്.
1: അന്നൊക്കെ അവിടെ സാധാരണ രീതിയിലുള്ള റബ്ബർ തൈയായിരുന്നു കൃഷി ചെയ്തിരുന്നത്?
2: അന്നത്തെ റബ്ബർ എന്ന് പറയുന്നത് ക്ലോണൽ മരങ്ങളായിരുന്നു. ക്ലോണൽ മരങ്ങൾ എന്ന് പറഞ്ഞാൽ 100 മരത്തിന് 2 ഷീറ്റ് കിട്ടുന്ന മരങ്ങൾ. പിന്നെ മലയങ്ങളോടായി പിന്നീട് മലയങ്ങളോട് എന്ന് പറഞ്ഞാൽ 100 മരത്തിന് 1 കിലോ ഷീറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ 6 RIM 105 വന്നപ്പോൾ 100 മരത്തിന് 15 കിലോ ഷീറ്റ് എന്നുള്ളതായിരുന്നു എന്റെ കണക്ക്. അപ്പൊ ഈ PB16 ആവറോസ് ഒക്കെ ഒരു 7 കിലോ 8 കിലോ ഒക്കെ വേണ്ടി വരുമായിരുന്നു. അങ്ങനെ അത്രയും കാർഷിക മേഖലയിൽ എന്റെ പിതാവ് ബന്ധപ്പെട്ടിരുന്നു. ആ ഒരു കുടുംബ പശ്ചാത്തലം എനിക്ക് കിട്ടി.
1: ഈ കുടുംബത്തിലെ സഹോദരങ്ങളൊക്കെ ആയിട്ട് എത്ര പേരുണ്ടായിരുന്നു?
2: സഹോദരങ്ങള് എനിക്ക് 2 ബ്രദേഴ്സാണുള്ളത്. അവർ രണ്ടുപേരിൽ ഒരാള് ബിസിനസ്, ഒരാള് കാർഷിക മേഖലയിൽ നിൽക്കുന്നു. പിന്നെ 3 സിസ്റ്റേഴ്സ് ആയിരുന്നു. അവരൊക്കെ ഓരോ പ്രദേശം, ഒരാൾ ചങ്ങനാശ്ശേരി, ഒരാൾ കോതമംഗലം, എറണാകുളം എന്നുള്ള രീതിയിൽ ഇപ്പോൾ കുടുംബം ഇതൊന്നും നയിച്ചു പോകുന്നു.
1: ഈ എല്ലാവരും ഈ കാർഷിക മേഖലയിൽ ഇപ്പോഴും അവർക്ക് ബന്ധമുണ്ടോ?
2: ഞങ്ങളുടെ ആ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത്, ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് ഒരു കാർഷിക സംസ്കാരമുള്ള ഒരു പഞ്ചായത്താണ്. അവിടെ കാർഷിക മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയകാലത്ത് ആദ്യത്തെ കൃഷി എന്ന് പറയുന്നത് തെങ്ങ്, കമുക, കൊടി, പിന്നെ നമുക്ക് കപ്പ, ചീനി, നടുതല്, നമുക്ക് ആവശ്യമുള്ള ആഹാരത്തിനുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മൾ പുരയിടത്തിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ എല്ലാ സമ്മിശ്ര കൃഷികളും കൂടെ മാറിപ്പോകാനൊരു കാരണം ഈ റബ്ബറിന്റെ ഒരു വിലക്കയറ്റമാണ്. അതിനു മുമ്പ് തന്നെ ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തിലായിട്ട് 186 ഹെക്ടർ സ്ഥലത്ത് പാടങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പോ ആ നെൽപ്പാടങ്ങൾ അവശേഷിക്കുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഞാനിങ്ങനെ 1.5 വർഷമാണ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ അത് നമ്മുടെ കച്ചിക്ക് വിലയില്ലാത്ത കാരണം അത് ലാഭകരമല്ല. എന്നാലും നല്ല മായം ചേർക്കാത്ത അരി കഴിക്കാമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് കണ്ടം കൃഷി ചെയ്യുന്നത്. അപ്പൊ നേരത്തെയൊക്കെ ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് മുഴുവൻ പാടങ്ങളായിരുന്നു. ഇപ്പൊ എന്റെ നാട്ടിൽ വന്നിട്ട് ഒരാളുടെ വീട് ചോദിക്കുകയാണെങ്കിൽ അതൊരു പാടം കൂട്ടിയതിന് മറുപടി പറയുകയുള്ളായിരുന്നു ഒരു മനുഷ്യർ. ഇപ്പൊ ഞങ്ങളുടെ കണ്ടം അവിടെയുള്ള ഏറ്റവും ഫേമസ് പാടങ്ങൾ എന്ന് പറയുന്നത് പാണ്ഡ്യാംഗ കണ്ടം, പാറ്റാക്കുഴിക്കണ്ടം, പാറപ്പറമ്പി കണ്ടം, പാറൽ കണ്ടം, ഇങ്ങനെയൊക്കെയുള്ള കണ്ടങ്ങളാണ്. അപ്പൊ നമ്മളിപ്പോ ഒരാളുടെ വീട് ചോദിക്കുകയാണെങ്കിൽ അത് ഇന്ന കണ്ടത്തിന്റെ കിഴക്കുവശത്തുള്ള വടക്കേ മൂലയ്ക്കാന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അതിന് ഒരു പ്രശ്നമില്ലാതെ
1: പാടങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ,
2: അങ്ങനെയുള്ള മനസ്സിലായിട്ടുള്ളൂ. ഇന്നിപ്പോ ഇന്നത്തെ തലമുറയോട് നമ്മളിപ്പോ അങ്ങനെ പാടമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു സംഭാഷണം ഇവിടെ നടന്നോന്ന് ഒരു സംശയം വരെയും ചോദിക്കും. ഒരു കാരണവശാലും അറിയാൻ പറ്റുകയില്ല. അത് തന്നെ ഇന്നിപ്പം വഴി ചോദിക്കാൻ വേണ്ടി നമ്മളിപ്പം റോഡിൽ കൂടെ നടപ്പുകാർ വളരെ കുറവാണ്.
1: ഈ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു?
2: കുട്ടിക്കാലം പ്ലാശനാൽ LP സ്കൂളിലാണ് 1 മുതൽ 4 വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് മെഡിക്കൽ സ്കൂൾ, ഞാൻ സെന്റ് വിൻസെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലായിലാണ് പഠിച്ചത്. പിന്നെ ഹൈസ്കൂളിൽ ഞാൻ SSLC അവർ തിരിച്ചു വന്നു, പ്ലാശനാൽ സെന്റ് ആൻഡ്രൂസ് ഹൈസ്കൂളിലാണ് വന്നത്. പിന്നെ പ്രീ ഡിഗ്രി പഠിച്ചത് അരുവിത്തറ സെന്റ് ജോർജ് കോളേജിലാണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയി പാലാ സെന്റ് തോമസ് കോളേജിൽ ഇംഗ്ലീഷ് മെയിൻ ആയിട്ട് എടുത്ത്.
1: ഈ അന്നൊക്കെ ഡിഗ്രി ഇംഗ്ലീഷ് മെയിൻ ഒക്കെ എടുത്ത് പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് കൃഷിയിൽ തന്നെ അടിയുറച്ചു നിൽക്കാൻ കാര്യം?
2: അന്ന് ഗവൺമെന്റ് സർവീസിനേക്കാളും ലാഭകരം ഈ റബ്ബർ കൃഷിയും അതുപോലെയുള്ള ഇപ്പൊ വാഴക്കുളം ഭാഗത്തുള്ള പൈനാപ്പിൾ കൃഷിക്കാരെല്ലാം SSLC പഠിത്തം നിർത്തി പൈനാപ്പിൾ കൃഷിക്ക് ഇറങ്ങിയ ഒരു കാലഘട്ടമുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ റബ്ബർ മേഖലകളിൽ നിൽക്കുന്ന കർഷകരെ സംബന്ധിച്ചുള്ള അവരാരും തന്നെ റബ്ബർ കർഷകരുടെ മക്കള് നല്ലൊരു ഉദ്യോഗത്തിൽ വന്നിട്ടില്ല. കാരണം ഇത് ഭയങ്കര ആദായകരമായിരുന്നു. 6 RIM 105 വന്നതോടുകൂടി ഞങ്ങളുടെയൊക്കെ ഈ മീനിച്ചി താലൂക്കിൽ, മീനിച്ചി താലൂക്ക് എന്ന് പറഞ്ഞാൽ പാലാ മേഖലയിൽ വന്ന സാമ്പത്തിക വിപ്ലവം അതിഭയങ്കരമായ ഒരു സാമ്പത്തിക വിപ്ലവം വന്നു.
1: ഏത് കാലഘട്ടത്തിലായിരുന്നു അത്?
2: അത് പറയുകയാണെങ്കിൽ നമ്മളൊരു 72 മുതൽ 80-86 കാലഘട്ടം വരെ, 86 പിന്നെ 90-95 തന്നെ കൂട്ടാം. അപ്പം വില ഇങ്ങനെ കയറി ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അതിഭയങ്കരമായി 105 ഉൽപാദനം. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ക്വാളിറ്റിയുള്ള ബഡിനങ്ങളെ അന്ന് കർഷകർ പ്ലാന്റ് ചെയ്യുകയായിരുന്നു, ശ്രദ്ധിക്കുമായിരുന്നു. ആ ശ്രദ്ധയുടെ ഗുണം ആ കാർഷിക മേഖലയിൽ സാമ്പത്തിക വിപ്ലവത്തിലും കാണിച്ചിട്ടുണ്ട്.
1: കോട്ടയം ആ പാല സൈഡിലെ ഈ റബ്ബറിന് ഏറ്റവും കൂടുതൽ ഈ ആൾക്കാരെ ഈ റബ്ബർ കൃഷിയിലേക്ക് തിരിയാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്?
2: റബ്ബർ കൃഷിക്ക് തിരിയാനുള്ള കാര്യം റബ്ബർ ബോർഡിൽ സബ്സിഡി കൊടുക്കുമായിരുന്നു, ഒരു ഏക്കറിന് ഇത്ര രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാടം നികത്തി റബ്ബർ വെച്ചാലും സബ്സിഡി കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ പാടങ്ങൾ അവിടെ നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പൊ സാമ്പത്തിക മേഖലയിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക
1: വിപ്ലവം
2: പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇപ്പം വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എവിടെ റബ്ബർ കൊടുത്താലും അതിന്റെ ഡിമാൻഡും അതുപോലെ തന്നെ അതിന്റെ ആവശ്യമെല്ലാം വന്നു കഴിയുമ്പോൾ അതൊരു സാമ്പത്തിക വിപ്ലവം തന്നെയാണ്. പിന്നെ അന്നേരമൊക്കെ ഉള്ളത് ന്യൂ പ്ലാന്റ് സ്ഥലങ്ങളാണ്. ഇന്നത്തെ പോലെ ന്യൂ പ്ലാന്റ്, റീപ്ലാന്റ്, റീപ്ലാന്റ് അങ്ങനെ വരുന്ന നാലാമത്തെ അഞ്ചാമത്തെ ആയി പറഞ്ഞവരുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇപ്പം മണ്ണിന്റെ എൻപിക്കെ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. അതുതന്നെയല്ല പഴയതുപോലെ മേൽമണ്ണ് തടഞ്ഞു നിർത്തുന്നില്ല. നമ്മുടെ പൂർവീര് ഞങ്ങളൊക്കെ കൂടെയൊക്കെ ആരംഭത്തെ കാലത്താണ് ഈ കയ്യാലപ്പണി എന്ന് പറയുന്നതായിരുന്നു കൃഷിയുടെ ഒരു മെയിൻ ഭാഗം. ഈ രണ്ടര അടി കനത്തിലുള്ള മേൽമണ്ണിനെ വളമണ്ണുള്ളൂ. ആ വളമണ്ണ് സംരക്ഷിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ കൃഷി വിജയിക്കുകയുള്ളൂ. അപ്പൊ അതിനകത്ത് കംപ്ലീറ്റ് ഇപ്പോഴത്തെ രീതിയിൽ കയ്യാല് വെക്കുക എന്ന് പറഞ്ഞാൽ ചെലവേറിയായിരുന്നു, അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ഇല്ലിപ്പോൾ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഈ മേൽമണ്ണ് മുഴുവൻ ഒടിച്ചു പോവാണ്. അത് ഇപ്പോഴത്തെ അതിവൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ പറയുള്ള മഴ അറിയാമല്ലോ, മഴ ഇങ്ങ് വരുമ്പം അത് അതിപ്പത്തി ഭയങ്കരമായ മഴ, വെയിലിങ് വരുമ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രീം രീതിയിലോട്ട് വരിക കാലാവസ്ഥ. അത് രണ്ടും നല്ലതല്ല. ഇപ്പൊ തെങ്ങ് കൃഷി നല്ലപോലെ ഉണ്ടായിരുന്നു. തെങ്ങ് കൃഷിക്ക് നമുക്ക് അവിടെയുള്ള പറയുന്ന 17 ഡിഗ്രി സെൽഷ്യസിലും 34 ഡിഗ്രി സെൽഷ്യസിലാണ് തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. നേരത്തെ ഈ ആറാറയ്യം മുരഞ്ഞിന്റെ കാലത്ത് 1 ഹെക്ടർ സ്ഥലത്തു നിന്ന് തലപ്പലം പഞ്ചായത്തില് 3100 കിലോയോളം കിട്ടുമായിരുന്നു ഉത്പാദനം. പറയുക ഇപ്പൊ 1 ഹെക്ടറിൽ നിന്ന് ശരാശരി കിട്ടുന്നത് 1200 മുതൽ 1400 കിലോ,
1: മൂന്നിലൊന്നായി
2: കുറയുകയും ചെയ്യുകയും. ഞങ്ങളിപ്പോ ഈ വില പറയുമ്പം 250 രൂപ വില എന്ന് പറയുമ്പോഴും ഈ മൂന്നിലൊന്നായിട്ട് ഉത്പാദനം കുറഞ്ഞു. അപ്പൊ ആ വിലയുടെ ഗുണം യഥാർത്ഥത്തിൽ കർഷകർക്ക് കിട്ടുന്നില്ല.
1: തുടക്കത്തില് ഈ പുതിയ ഇനം റബ്ബർ തൈകളൊക്കെ എവിടെ നിന്നായിരുന്നു നിങ്ങൾക്ക് കിട്ടുന്നത്?
2: പാലായിലും സ്വന്തമായിട്ട് തൈ ഉണ്ടാക്കുന്നവരുണ്ട്. അന്നത്തെ നേഴ്സറിയുടെ ഒരു മെച്ചം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റബ്ബർക്കൊരു തവാറിനെ പായി കഴിഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ ബഡിനെ ഉണ്ടാക്കുമ്പം 12 മാസത്തിനുള്ളിൽ ഇലക്കണ്ണ ഒട്ടിക്കാനുള്ള വണ്ണം തൈക്ക് വന്നില്ല, ആ തവാറിനെ നശിപ്പിക്കും. തവാറിനെ എന്ന് പറയുന്നത് പായിരിക്കുന്ന ഇത്. അപ്പൊ ഇന്നിപ്പോ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇന്നിപ്പോ 12 മാസം കഴിഞ്ഞു കഴിഞ്ഞിട്ടും വീണ്ടും ബാക്ടംബോസ് പോലെയുള്ള വളം ഇട്ട് കൊടുത്ത് 14-15 മാസമാകുന്ന റബ്ബർ തൈയും ഒട്ടിക്കും അതിനെ പറിക്കാതെ. അപ്പൊ അങ്ങനെ വരുന്നത് അതിന്റെ വളർച്ച വളരെ മോശമായിരിക്കും. അത് തലത്തൈ എന്ന് പറയത്തില്ല. അപ്പൊ ആദ്യം മുളയ്ക്കുന്ന 12 മാസത്തിൽ വഡി ആവുന്ന തൈകൾ നോക്കി ഇലക്കണ്ണ് നോക്കിയെടുത്തെന്ന് അല്ലെ, ചന്ദ്രക്കലക്കണ്ണോ കുറുമണ്ണോ ഒന്നും എടുക്കലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന്റേതായ ഗുണം ആ പാൽ ഉത്പാദനത്തിൽ കാണിച്ചിട്ടുണ്ട് നല്ലപോലെ. അന്നൊക്കെ റബ്ബറിന്റെ കേടും കുറവായിരുന്നു. പിന്നീട് ഇപ്പം 105 നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ കൃത്യം 10 വർഷം കൊണ്ട് 20 ഇഞ്ചായി വരുന്നുള്ളൂ. കാരണം മണ്ണിന്റെ ആ ഫലപുഷ്ടി പോയെന്നുള്ളതാണ്. അതുപോലെ പിങ്ക് ഡിസീസ്, ഫാറ്റ് ക്യാങ്കർ ഡിസീസ്, ട്രൈറോയ്ഡ് ഡിസീസ് മൂന്നും അതിഭയങ്കരമായിട്ടുണ്ട് ഇതിന്. അപ്പൊ അതിനേക്കാളും രോഗങ്ങൾ കുറവുള്ളത് 414-430 പക്ഷേ 105 അപ്പോൾ ഉത്പാദനം തന്നെയില്ല, DRC കുറവാണ്.
1: താങ്കളുടെ പിതാവിന്റെ സമയത്ത് തന്നെ ഈ പുതിയ ഇനം തൈകളൊക്കെ അവിടെ ഉപയോഗിച്ചു എന്നല്ലേ പറഞ്ഞത്? അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ പുതിയ ഇനം തൈകള് ലഭ്യമാക്കാനും അതിനൊക്കെയുള്ള ഒരു സാധ്യതയൊക്കെ എങ്ങനെയാണ്? പുള്ളിക്കാരന് ഇങ്ങനെ ആ രീതിയിലൊക്കെ എങ്ങനെയാണ് വന്നത്?
2: എന്റെ പിതാവ് മംഗലാപുരത്ത് പഠിച്ചതാണ്. പല പ്രധാനപ്പെട്ട ആൾക്കാരുടെയും കൂടെ പഠിച്ച ഒരാളാണ്. അതിപ്പോ ഞാൻ പറയുമ്പം ചങ്ങനാശ്ശേരി മുതൽ പൗത്തിൽ തിരുമേനി, സിനിമാ നടനായിരുന്ന പ്രേംനസീർ ബാച്ച് മീറ്റ് ആയിരുന്നു, ക്ലാസ് മീറ്റ് അല്ലായിരുന്നു. പിന്നെ അതുപോലെ കുന്നശ്ശേരി പിതാവ്. അങ്ങനെയുള്ള ആ അറിവും ആ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അന്ന് ഈ റബ്ബർ ബോർഡുമൊക്കെയായിട്ട് നല്ല ബന്ധപ്പെട്ട് നിൽക്കുന്ന റബ്ബർ ബോർഡിലുള്ള ഉദ്യോഗസ്ഥ അവരെയൊക്കെ അതിന്റെ ആ ഒരു ഗവേഷണ കേന്ദ്രത്തിൽ ഒരു ആദ്യ നൂതന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു എബിലിറ്റി എന്റെ
1: ഉണ്ടായിരുന്നു. ഇപ്പൊ അന്ന് എത്ര ഏക്കർ വസ്തു ഉണ്ടായിരുന്നു റബ്ബർ കൃഷി ചെയ്യുന്നത്?
2: ഞങ്ങളുടെ എല്ലാവരുടെയും ടോട്ടലായിട്ട് 36 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ആ 36 ഏക്കർ സ്ഥലത്തിൽ ഒരു 6 ഏക്കർ 6 ഏക്കറോളം പാടങ്ങളായിരുന്നു, നെൽകൃഷിയായിരുന്നു. ആ ഒരു പാടത്തിലേക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഞങ്ങളെ 3 ആയിട്ട് ആ സ്ഥലം വീതിച്ചു പോയി. വീതം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടിയ 2 ഏക്കർ സ്ഥലം പാടം ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ബാക്കിയുള്ള എന്റെ പ്രദേശമൊക്കെ ആ സ്ഥലം
1: അത് നെൽകൃഷി തന്നെ ചെയ്യുന്നുണ്ടോ?
2: ഉണ്ടുണ്ട് നെൽകൃഷി.
1: ഈ 2 ഏക്കറിലും
2: ഉണ്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഞാൻ D1 എന്നല്ല ചെയ്യുന്നത്, ഉമ വർഷങ്ങളായിട്ട്. അതിനാ കുമിൾട്ടോവം വളരെ കുറവാണ്, 110 ദിവസം അതിന്റെ മൂപ്പ്.
1: പലരും നെൽകൃഷി ലാഭകരമല്ല എന്നുള്ള രീതിയിൽ നെൽകൃഷിയിലേക്ക് കർഷകർ പോകുന്നില്ല. അപ്പൊ താങ്കൾക്ക് ഇതെങ്ങനെ ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ?
2: ലാഭകരം എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ കച്ചി വിൽക്കാത്തത് കാരണം കച്ചി മുടിക്കച്ചി ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നതായിരുന്നു. ഇപ്പൊ ഈ പടിഞ്ഞാറ്

0: കെട്ടുകച്ചി 300-350 രൂപയ്ക്ക് ഇറക്കി കൊടുക്കുന്ന കാരണം നമ്മുടെ നാടൻ കച്ചികൾക്ക് അവരുടെ ഡിമാൻഡില്ല. അപ്പൊ കച്ചി വരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു 7,000, 7,500, 8,000 കൂടി കച്ചി കിട്ടുമ്പോൾ അന്നൊക്കെ 8 രൂപയ്ക്ക് വരെ ഒരു കച്ചി വിൽക്കായിരുന്നു. അപ്പൊ 8 വരുമ്പോൾ 55,000-56,000 രൂപ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ലേബർ ചാർജ് വന്ന് അല്പം മിച്ചം വന്നേനെ. ഇപ്പൊ അത് ഇല്ലാത്ത കാരണം പിന്നെ നെല്ലിന് ഇപ്പം ഗവൺമെന്റ് സംഭരിച്ചാലും ഇപ്പം 3-4 മാസത്തിന് ഒക്കെ 5 രൂപ കിട്ടും. അപ്പൊ ആ നെൽകൃഷി ലാഭകരമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിനുള്ള പ്രശ്നമാണ്. കാരണം മായം ചേർക്കാത്ത അരി കഴിക്കുക എന്നുള്ളതാണ്
1: സ്വന്തം ഉപയോഗത്തിന്.
0: ഞാനൊരു 1.5 ടണ്ണോളം വിൽക്കും ഒരു പ്രാവശ്യം. ഗവൺമെന്റ് തന്നെ കൊടുക്കുക. ഈരാറ്റുപേട്ട അഗ്രികൾച്ചർ സെക്രട്ടറി ലെറ്ററും മേടിച്ചുകൊണ്ട് ഞാൻ കടുത്തുകുത്തി ഭാഗത്ത് പോയിട്ട് പാടശേഖര സമിതിക്ക് കൊടുക്കും.
1: നെല്ല് കൂടാതെ ഇപ്പം കരകൃഷി എന്തൊക്കെയാണുള്ളത്?
0: തെങ്ങ് ഒരു പ്രാവശ്യം തേങ്ങ ഇറക്കുവാണെങ്കിൽ എനിക്കൊരു 1,500 നാളികേരം കിട്ടും. അപ്പൊ എന്നു വെച്ചാൽ ആ തെങ്ങ് ഞാൻ നല്ലപോലെ സംരക്ഷിക്കുന്ന ആളാണ്. പക്ഷെ തെങ്ങിന്റെ ഒരു കുഴപ്പം ഈ കാലാവസ്ഥ ഇങ്ങനെ വലിയ ഒരു 38.5 ഡിഗ്രി സെൽഷ്യസിലോട്ട് വരുവാണെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ ഭയങ്കര ഇത്. പിന്നെ വാഴക്കൃഷിയുണ്ട്, പിന്നെ കമുകുണ്ട്. ഇപ്പം മംഗള സൂം മംഗള പിന്നെ ഇന്ദ്രമംഗള മോഹിൻ നഗർ അതാണ്. ഇപ്പൊ മംഗള കമുകല് ഇന്ദ്രമംഗള വെക്കുവാണെങ്കിൽ 12-ാം മോതിര വളയത്തിന് കഴിക്കും. തോട്ടിയുണ്ട്, നിലത്ത് നിന്ന് നമുക്ക് തന്നെ അത് കളക്ട് ചെയ്യാം. അങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോ പാക്കിന് പൊളിക്കുന്നതിനൊന്നും നോക്കുകയല്ല, ഒരു 40-45 രൂപയ്ക്ക് വരെ കടയിലെടുക്കുന്നുണ്ട് ഇപ്പം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു നല്ലപോലെ സംരക്ഷിക്കുന്നതാണെങ്കിൽ കമ്മീൻ സംരക്ഷിക്കുന്നതാണെങ്കിൽ ആദായകരമാണ്. അപ്പൊ നമുക്ക് ലേബർ ചാർജ് കുറവാണ്. കൊക്കോയും കമ്മും എനിക്കുണ്ട്. ആ കൊക്കോയും ലേബർ ചാർജ് വളരെ കുറവാണ്. നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഇപ്പൊ ഈ മലഞ്ചരിക്കടകളിൽ കൂടി എടുക്കുന്നുണ്ട്.
1: കുടുംബത്തിലെ മക്കളെയൊക്കെ ഈ കൃഷി മേഖലയിൽ തന്നെ നിൽക്കുന്നുണ്ടോ അതോ എങ്ങനെയാണ്?
0: എന്റെ മകള് ഇപ്പൊ ബാല ഗവൺമെന്റ് ഡോക്ടറാണ്, മൂത്ത മകള് ഗൗരവ ഭാഗത്ത് കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി പേര് രണ്ടുപേര് കന്യാസ്ത്രീകളായി. അതിലൊരു മകള് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഇപ്പൊ MD കഴിഞ്ഞു. രണ്ടാമത്തെ മകളവളെ MA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഇപ്പൊ PhD വേണ്ടിട്ട് ബാംഗ്ലൂർ തന്നെ ഒരു കോളേജിൽ PhD ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്.
1: അപ്പൊ മകളൊക്കെ ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോഴേ താങ്കളെ കൃഷിയിൽ നിന്ന് പിന്മാറാൻ അവര് ബന്ധിക്കാറുണ്ടോ?
0: കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാർഷിക സംസ്കാരത്തിൽ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥിതിക്ക് നമുക്ക് അതിനകത്ത് മാറാൻ പറ്റുകയില്ല. പിന്നെ പ്രാചനാൽ ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് ഒരു 88% 90% ഇടയ്ക്കുള്ള 15 വയസ്സിന് 20 വയസ്സുള്ള യൂത്തുകൾ ഔട്ട് ഓഫ് സ്റ്റേറ്റില് പോയി വിദ്യാഭ്യാസത്തിനായിട്ടും പഠിക്കാനും. കാരണം ആ മേഖലയിൽ അവിടെ നിന്നിട്ട് ഒരു പ്രയോജനമില്ല. എന്ത് മുടക്കിയാലും കാർഷിക മേഖലയിൽ അവർക്ക് ഇത് റിവേഴ്സിബിൾ അല്ല, റിട്ടേൺ കിട്ടുന്നില്ലെന്നുള്ള രീതിയിൽ നിൽക്കുന്നില്ല. അപ്പൊ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇവിടുന്ന് ഈ ഭേദത്തിനങ്ങ് മാറി കഴിയുമ്പം ഏതാണ്ട് ഈ ഒരു അധ്യായം അടയുന്ന രീതിയിലോട്ടാണ് വരുന്നത്.
1: കൃഷി കൂടാതെ സാമൂഹ്യ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു മേഖലയിലേക്ക് തിരിയാനുണ്ടായ ഒരു സാഹചര്യം?
0: സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു സംഘടനയെ പ്രവർത്തിച്ചു, അതുപോലെ തന്നെ ഞാൻ ഈ ചാരിറ്റി ഒക്കെ ചെയ്യാനുള്ള ആൾക്കാരുടെ കൂടെ അങ്ങനെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ അതിനൊക്കെ എനിക്ക് താല്പര്യമുള്ളൊരു ഇതായിരുന്നു. അത് ഞങ്ങളുടെ പൂർവീകരൊക്കെ അവിടുത്തെ ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തിൽ ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരൊപ്പാനും പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനും ഒക്കെ ഉള്ള സന്മനസ് കാണിച്ചിരുന്നു കൂട്ടായ രീതിയിൽ. അങ്ങനെയൊക്കെയുള്ളവർ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇന്നിപ്പം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ ഞാനിപ്പം ചാരിറ്റി ഒക്കെ ചെയ്യണം, ഞാൻ രഹസ്യമായിട്ട് തന്നെ ചെയ്യുള്ളൂ നേരിട്ട്. അല്ലാതെ വേറെ ഒരു സംഘടന വഴി അങ്ങനെ ചെയ്യുന്നതിലൂടെ എനിക്ക് അഭിപ്രായമില്ല. നേരിട്ട് തന്നെ നമ്മൾ അറിയിക്കുന്ന ആളിനെ കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗുജറാത്തി ഭൂമി വിളിഞ്ഞു, ഒരു 10-28 വർഷമായി തോന്നുന്നു, ഗുജറാത്തി ഭൂമി വിളിഞ്ഞു ഒരുപാട് സമ്പന്നരായ ആൾക്കാർ പാവപ്പെട്ടവരായിപ്പോയി, ഒരുപാട് പാവപ്പെട്ടവരൊന്നുമില്ലാത്ത രീതിയിലുള്ള. അപ്പൊ നമ്മൾ അവിടെ സഹായിക്കാൻ വേണ്ടിട്ട് നമ്മുടെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഇപ്പൊ അവർ മരിച്ചു പോയി, ജാക്കലിൻ കെന്നഡി വന്നു, ജോൺ എഫ് കെന്നഡിയുടെ ഭാര്യ. ജാക്കലിൻ കെന്നഡി വന്നു കഴിഞ്ഞിട്ട് അവരവിടെ ഈ ഗുജറാത്തിലെ ഗ്രാമത്തിൽ താമസിച്ചുകൊണ്ട് അവർക്ക് ഗവൺമെന്റ് ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടോ അത് വേണ്ടെന്ന് പറഞ്ഞ് ഒരു ഗ്രാമത്തിൽ താമസിച്ച് അവിടുത്തെ വില്ലേജ് ഓഫീസിലെ ബന്ധപ്പെട്ട അധികാരികളോട് അവരുടെ പോയ നഷ്ടക്കണക്കുകളെല്ലാം എടുത്തിട്ട് അവർ 1 കോടി രൂപയുടെ സഹായം ചെയ്തു. അവിടെ കുറെ വസ്ത്രങ്ങളായിട്ട് കൊടുത്തു, മരുന്നുകൾ കൊടുത്തു, രൂപ ആയിട്ട് കൊടുത്തു, പിന്നെ അവർക്ക് ആവശ്യമുള്ള എല്ലാം ഇനി 3 ഇസായിട്ട് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് മുനിസിപ്പൽ കൌൺസിലേഴ്സിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ജനപ്രതിനിധികളുടെ നേതൃത്വം ഇവർക്ക് ഒരു സ്വീകരണം കൊടുത്തു. ആ സ്വീകരണം കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇവര് പറഞ്ഞു, ഞാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യയായിട്ട് ഇരുന്നിട്ടുണ്ട്, പിന്നീട് വിധവയായി, അത് കഴിഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഒന്നാസീസിനെ കല്യാണം കഴിച്ചു, കപ്പൽ മുതലാളിയാണ്, അത് കഴിഞ്ഞും വിധവയായി. 2 ലൈഫും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യ എന്നുള്ള ആ ഒരു ജീവിതവും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ വൈഫ് എന്നുള്ള ജീവിതം രണ്ടും കണ്ടു കഴിഞ്ഞ് ഞാൻ പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മെന്റൽ പീസാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പണം. അത് ഒപ്പണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആളിനെ കണ്ടുപിടിച്ച് നേരിട്ട് കൊടുക്കണം. ഞാൻ ഇങ്ങ് വരുന്നതിന് മുമ്പ് പലരും ബന്ധപ്പെട്ടു, ഇത് അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോന്നൊക്കെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടു. ഞാൻ അതിനൊന്നും തയ്യാറായില്ല. ഞാൻ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് ഇവിടെ വന്ന് നേരിട്ട് ഇവിടെയുള്ള ആൾക്കാരെ കണ്ട് യഥാർത്ഥത്തിലുള്ള വ്യക്തികളെ ഞാൻ കണ്ടുപിടിച്ചു. ചാരിറ്റി ചെയ്യുന്നവരോടുള്ള ഒരു അപേക്ഷ എനിക്കുള്ളത്, ചാരിറ്റി നിങ്ങൾ ആർക്കെങ്കിലും ചെയ്യുവാണെങ്കിൽ നേരിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു സന്മനസ്സോടെ കാണിക്കുക. അത് ഞാൻ അംഗീകരിക്കുകയാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ അംഗീകരിക്കാൻ എനിക്ക് ചെറിയ രീതിയിലുള്ള ചാറ്റ് ചെയ്യുമ്പം നേരിട്ടുള്ള ആൾക്കാരെ കാണണം, അവർക്ക് കൊടുക്കുക, അത് അവരുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ടും കൊടുക്കണം. ഞങ്ങളുടെ അവിടെ ഒരു 10-40 വർഷം മുമ്പ് ഒരു വ്യക്തി പനയിൽ നിന്ന് വീണ് മരിച്ചു. ആ പനയിൽ നിന്ന് വീണ് മരിച്ചു കഴിഞ്ഞപ്പം അരുവത്തറ സെന്റ് ജോർജ് കോളേജിൽ റിട്ടയർഡ് അധ്യാപകനുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തില്. ആ അധ്യാപകന് ഈ മരിച്ച തൊഴിലാളിയുടെ വീട്ടിൽ 2 പെൺകുട്ടികളും ഒരു സ്ത്രീയും മാത്രമേ ഉള്ളൂ, 3 സെന്റ് സ്ഥലം അവർക്കുള്ളൂ. അപ്പൊ ഈ അധ്യാപകന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടുകാരുടെ ഇടയിൽ പിരിവ് നടത്തി. പിരിവ് നടത്തി കഴിഞ്ഞിട്ട് അന്നത്തെ കാലത്ത് അപ്പൊ അത്ര ഒരു 40 വർഷമായിരുന്നു എനിക്ക് തോന്നുന്നു, 45 വർഷം കഴി കാണും, 20,000 രൂപയുടെ അടുത്ത് കളക്ട് ചെയ്തു. എന്നിട്ട് അത് അവർക്ക് കൊണ്ട് നേരിട്ട് അവരുടെ പേരിൽ ഡിപ്പോസിറ്റ് പിള്ളേരുടെ പേരിൽ വിട്ട് അവരുടെയിലും കൊടുത്തു. എന്നിട്ട് ഇത് ഒരു 200-212 വീട്ടുകാരാണ് ഇതിന് സംഭാവന തന്നത്. അന്ന് ഫോട്ടോ ചാറ്റ് മെഷീൻ ഇല്ല, അദ്ദേഹം തന്നെ വീട്ടിലിരുന്ന് 212 കൈപ്പടയിൽ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആരൊക്കെ ഇതിന് തന്നു, ടോട്ടൽ എമൗണ്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടിലും കൊണ്ടുവന്ന ഒരു കോപ്പി തന്നു. ഞാൻ ഓർക്കുക, ഇത് ആ മനുഷ്യന്റെ നല്ല മനസ്ഥിതി. അദ്ദേഹം മലയാളം ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറായിരുന്നു അരിസ കോളേജ്, എനിക്ക് പറയുന്നതിന് മടിയില്ല. അപ്പൊ അദ്ദേഹമൊക്കെ എത്ര ഉന്നത കുലജാതി പെട്ട മനുഷ്യനാണെന്ന് ഞാൻ ഓർത്തു പോകും. അദ്ദേഹം ജനിച്ച നാട് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണ്.
1: ഇപ്പോഴും അങ്ങനെ ഈ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടോ?
0: ചെറിയ രീതിയിൽ എന്റെ സാമ്പത്തിക മേഖല പോലെയുള്ള ഞാൻ തുടരുന്നുണ്ട്. അപ്പൊ എന്നുവെച്ചാൽ ഈ സാമ്പത്തിക മേഖലയിൽ ഇപ്പൊ കാർഷിക മേഖലയിൽ എന്ത് മുടക്കിയാലും നമുക്കൊരു മനസമാധാനം കിട്ടുമെന്നുള്ളതല്ലാതെ ഒന്നും റിട്ടേൺ കിട്ടുന്ന ഒരു രീതിയിലോട്ട് വരുന്നില്ല കൃഷി എന്നുവെച്ചാല്. നമ്മൾ പുതിയതായിട്ട് ഇപ്പൊ കണ്ടം കൃഷി ചെയ്യുക. ഇപ്പൊ കണ്ടം കൃഷി ചെയ്യാൻ നമുക്കിപ്പോ ഒരു കണ്ടത്തിന്റെ വരമ്പയിലെ ഒരു സാധനം വൈകുന്നേരം നിൽക്കുക എന്ന് പറഞ്ഞാല് കണ്ടത്തിൽ വരുന്ന ഒരു പക്ഷി നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു വലിയൊരു ആനന്ദകരമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ചലച്ചിത്ര ഗാനത്തിന്റെ തന്നെ ഒരു ഈരടി നമ്മൾ എടുക്കുകയാണ്. സൂര്യപടം കൊണ്ട് പാവാട ഞൊറിയുമീ നീരക ചെമ്പാവ് പാടം, പൊൻവയൽ പക്ഷിയായി നിന്നെ അയച്ചത് എന്മനോ രാജ്യത്ത് പറക്കാനോ. അപ്പൊ ഈ പാടത്തുള്ള പക്ഷികളെ ഒരു കാമുക ഹൃദയം കൊണ്ട് നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രീം വേൾഡിലോട്ട് ട്രാൻസ്പോർട്ടഡ് ആണ് ഉറപ്പാ. അപ്പൊ അങ്ങനെ ഒരു മാനസിക സുഖം എന്ന് പറഞ്ഞ ഇപ്പൊ എല്ലാ മനുഷ്യരും പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽത്തിന് ഇപ്പൊ തന്നെ റിട്ടയർ കഴിയുമ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് തന്നെ മനുഷ്യൻ രോഗിയായി മാറും. ഏജ് റിലേറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്, നമുക്ക് ചിരിക്കാൻ പറ്റൂലാത്ത ആൾക്കാരായിട്ട് മാറുകയാണ് നമ്മുടെ ഇപ്പൊ മലയാളികൾ. ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകൾ കാണുകയും നല്ലപോലെ കാർഷിക മേഖലയിൽ ഏർപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനകത്തൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് മാനസികമായിട്ട് നമുക്ക് അതിനാണല്ലോ ഏറ്റവും വലിയ മൂല്യം. ഇപ്പൊ ജാക്കലിൻ കെന്നഡിയെ പോലെയുള്ള ഒരാൾ പറഞ്ഞ വാചകം ഞാൻ ഇപ്പൊ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു മൂല്യമാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഈ സമ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പരിധി കൂടി ഇങ്ങനെ തീവ്രമായ ഒരു പ്രയത്നം നടത്തി കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് അത് വളരെയധികം ടെൻഷൻ ലഭിപ്പിച്ച് നമ്മളെ ഒരു രോഗിയായി മാറ്റുകയാണ്.
1: മിക്കവാറും നമ്മുടെ മുതിർന്ന ആൾക്കാര് ഒരു പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ചെയ്യാതെ രോഗികളായി മാറുന്ന ഒരു രീതിയാണ്. അപ്പൊ അവർക്കുള്ള ഒരു ഉപദേശം താങ്കളുടെ ഒരു അനുഭവത്തിൽ നിന്ന് എന്താണ്?
0: എനിക്ക് പറയുന്നത് ഞങ്ങൾ ഈയിടെ 100 പൈസയുള്ള ഞങ്ങളുടെ പല മുൻ ബിഷപ്പ് പള്ളിക്കാപ്പറമ്പ് തിരുമേനി കാണാൻ ഒരു പ്രാവശ്യം പോവുകയാണ് ഞങ്ങൾ. അപ്പൊ കാണാൻ വേണ്ടി പിതാവിന്റെ അനുഗ്രഹം വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിതാവിനോട് ഞങ്ങൾ ചോദിച്ചു, പിതാവിന്റെ ആരോഗ്യ രഹസ്യം തന്നെ പറയാനെന്ന്. പിതാവ് പറഞ്ഞു, നിങ്ങൾ ഹോട്ടൽ ഭക്ഷണവും ബേക്കറിയും ഒഴിവാക്കാമെങ്കിൽ നിങ്ങൾക്ക് 100 പൈസ വരെയും ജീവിച്ചിരിക്കാന്ന്. അപ്പൊ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എന്നാ, ബേക്കറിയെ കുറിച്ച് പറഞ്ഞത് മധുര പലകാരക്കടയല്ല മരണവിൽപ്പനക്കടയാന്നാണ്. അപ്പൊ ഈ രണ്ടും നമ്മുടെ ആരോഗ്യം, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അത് ഹെൽത്തി ഫുഡ്, നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ പഴയ കാലത്തൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരുന്ന നമ്മൾ ഒരു പച്ചക്കറികളും വിലയ്ക്ക് മേടിക്കില്ലാത്ത ഒരു സാഹചര്യം. ഞാൻ ഇപ്പോഴും മേടിക്കാറില്ല എന്നാലും ഞാൻ പറയരുത്, പച്ചക്കറികൾ വിലയ്ക്ക് മേടിക്കുന്നത് ചിന്തിക്കാൻ പറ്റില്ല. അന്നൊക്കെ ഈരാറ്റുപേട്ടയിലേ ഉള്ളൂ ഒരു പച്ചക്കറിക്കട, അല്ല ഞങ്ങളുടെ നാട്ടിലെ പച്ചക്കറിക്കടയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ ഈ വീടിന്റെ തൊടികളിലുള്ള നിത്യവഴുതന, കോവലിന്റെ ഒരു രണ്ടുപോലെ കോവയ്ക്കായി വഴുതനങ്ങയായി ഇങ്ങനെയുള്ള വാഴച്ചുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മളെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിച്ചു നിർത്തും. അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഇപ്പൊ നമ്മൾ ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ, അപ്പൊ നമ്മളതെല്ലാം മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിപ്പോ രോഗങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് നമ്മുടെ എല്ലാ രോഗങ്ങളും.
1: താങ്കൾക്ക് 1999 സംസ്ഥാന ഗവൺമെന്റിന്റെ കർഷകോത്തമ അവാർഡ് ലഭ്യമായല്ലോ, അതെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
0: 99 2000 കർഷകോത്തമ അവാർഡ് കിട്ടാൻ എനിക്ക് ആദ്യം എന്നെ തിരഞ്ഞെടുക്കുന്നത് 90-91 കാലഘട്ടത്തിൽ പഞ്ചായത്തിലെ ഏറ്റവും നല്ല കർഷകങ്ങളെ പഞ്ചായത്തിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് താലൂക്ക് ലെവലിൽ കിട്ടി, പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ അവാർഡ് കിട്ടി 10,000 രൂപയുടെ അവാർഡാണ്. അത് കഴിഞ്ഞിട്ട് കാർഷിക വികസന ബാങ്ക് ഡിസ്ട്രിക്റ്റിന്റെ അവാർഡ് കിട്ടി. അപ്പൊ അവാർഡിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് തെങ്ങ് കൃഷിയുണ്ട്, കമുകുണ്ട്, നെൽകൃഷിയുണ്ട്, റബ്ബറുണ്ട്, എല്ലാ കൃഷികളും തന്നെ എനിക്കന്നുണ്ട്, പച്ചക്കറികളൊക്കെ ധാരാളം ഉണ്ട്, വാഴ പല സൈസ് വാഴയുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഈ അവാർഡ് നമുക്ക് ഇത്രയും കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ അന്ന് 150 കർഷകോത്തമ അവാർഡ്, അന്ന് കർഷകോത്തമ അവാർഡിന് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി ഓഫീസിൽ 50 രൂപ കൊടുത്ത് ഒരു രസീത് മേടിക്കണം, എന്നിട്ട് വേണം നമ്മൾ അപേക്ഷിക്കാൻ. അന്ന് ഇന്നിപ്പോ അതില്ല, ഇന്നിപ്പോ ആർക്ക് വേണ്ടി നമ്മൾ അപേക്ഷിച്ച കൃഷി ഓഫീസിൽ പോയി നമ്മൾ വെറുതെ കള്ളാസ് എഴുതി കൊടുത്താൽ മതി. അത് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന പ്രാദേശിക അവാർഡുകൾ മുഴുവൻ നമുക്ക് ഈ 150 മാർക്കിൽ ഓരോന്നിനോരോ മാർക്കുണ്ട്. പിന്നെ ഓരോ കൃഷിക്കൊക്കെ ഓരോ മാർക്കുണ്ട്. പിന്നെ നമ്മുടെ കാർഷിക ജ്ഞാനത്തിനുള്ള ഇന്റർവ്യൂ നടത്തും. അന്ന് കർഷകോത്തര അവാർഡിന്റെ സെലക്ഷൻ വന്നപ്പം 5 പേരെ ഞങ്ങൾ അവസാനം, അതായത് 121 പേരെ അപേക്ഷിച്ചു. 121 പേരെ അപേക്ഷിച്ചതിൽ അവസാനം സോർട്ട് ചെയ്ത് 20 പേരാക്കി. 20 പേരിൽ നിന്ന് പിന്നെ അവർ വീഡിയോ ഒന്ന് എല്ലായിടത്തും എടുത്തു. വീഡിയോ ഒന്ന് വീടിന്റെ അവിടെ ഒന്ന് എല്ലാം എടുത്തിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ 5 പേരെ സെലക്ട് ചെയ്തു. അപ്പൊ എല്ലാം മലപ്പുറം, പാലക്കാട്, കോട്ടയം ജില്ലയിൽ നിന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ മാത്രമാണ്, വേറെ അങ്ങനെ പല മേഖലകളിലും എടുത്തു. ആ 5 പേരിൽ അവർ ഇന്റർവ്യൂവിന് വിളിച്ചു, ഇന്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കിട്ട ചോദ്യത്തിന് തന്നെ 25 മാർക്കോളം ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം ആ ചോദ്യങ്ങളിൽ ഇന്റർവ്യൂവിൽ എനിക്ക് ഫസ്റ്റ് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ടോപ്പ് ലെവലിൽ വന്ന് അങ്ങനെയാണ് എനിക്ക് മാർക്ക് കിട്ടുന്നത്. അപ്പൊ ഈ മത്സ്യകൃഷിക്ക് തെങ്ങ് കൃഷി, തെങ്ങിന് ആവറേജ് കായുണ്ടോ അതെല്ലാം അവർ നോക്കും. അതെല്ലാം വീഡിയോയിൽ കാണുമ്പോൾ അതെല്ലാം നമ്മൾ തിരിഞ്ഞു വരികയാണെങ്കിൽ പിന്നെ നെൽകൃഷിക്ക് നല്ലൊരു പ്രാധാന്യം കൊടുത്തു.
1: എന്തൊക്കെയായിരുന്നു ഈ കർഷകോത്തമ അവാർഡ് കിട്ടിയാൽ എന്തൊക്കെയാണ്?
0: അന്നത്തെ കാലത്ത് 100,000 രൂപയും സ്വർണ്ണ മെഡലും ഷീൽഡും ഉണ്ടായിരുന്നു. പിന്നെ സർട്ടിഫിക്കറ്റും. കെ ആർ ഗൗരിയമ്മയാണ് തന്നു അവാർഡ്. കോട്ടയം ജില്ലാ കാർഷിക വികസന അവാർഡിന്റെ അവാർഡ് തന്നപ്പോൾ എം പി രാമൻ സാർ തന്നു. 25,000 രൂപയുടെ അവാർഡോടെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
1: താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായ ഇപ്പം കാർഷിക മേഖല ദിനം പ്രതി പിന്നോട്ടടിക്കുന്ന ഒരവസ്ഥ, കൃഷിയിൽ നിന്ന് ആൾക്കാർ പിന്മാറുന്ന ഒരവസ്ഥ ഇപ്പം നിലനിൽക്കുകയാണല്ലോ. അപ്പൊ ഒരു മികച്ച കർഷകൻ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു മേഖലയുടെ ഒരു പുനരുജ്ജീവനത്തിന് താങ്കൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ?
0: അപ്പൊ സജഷൻസ് പറയാനുണ്ട്. ഇപ്പൊ കാർഷിക മേഖലയിൽ ഒരു കൂട്ടായ പരിശ്രമം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒക്കെ നടത്തുകയാണെങ്കിൽ, ഇപ്പൊ നെൽകൃഷി അതാത് പഞ്ചായത്തുകളിലും അതാത് പ്രദേശത്തുള്ള തരിശായി കിടക്കുന്ന പാടങ്ങൾ, അവിടെ കൃഷി ഇറക്കാനുള്ള സന്മനസ് ഇപ്പൊ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പല സ്കൂളും പ്ലസ് ടു അവരൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അപ്പൊ സ്കൂളുകളും എല്ലാം കൂടി ഇതിനകത്ത് പിള്ളേരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കൊണ്ട് ഇതൊന്ന് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഈ കൃഷിപാഠം പഠിക്കാൻ ഒരു നല്ല കാരണവും. ഇപ്പൊ ഒരുപാട് നാട്ടറിവുകൾ നമ്മുടെ ഇവിടെ നിന്ന് വിസ്മരിച്ചു പോവുകയാണ്. ആ നാട്ടറിവുകളെല്ലാം കൂടെ നമുക്ക് വരും തലമുറയിലോട്ട് കൈമാറാനും, പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോഴത്തെ കൂലിച്ചെലവ് വെച്ച് നോക്കുമ്പം ഇപ്പോഴത്തെ കൃഷിയിലെ ഇതിനെ കാർഷിക വിളകൾക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു, ചേന നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ 50 രൂപ ചെലവായെങ്കിൽ 150 രൂപയ്ക്ക് എടുക്കണം എന്ന് എന്റെ സജഷൻ പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുന്ന ഫണ്ട് കാർഷിക വിളകൾക്ക് യഥാർത്ഥത്തിൽ അത് വിനിയോഗിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കണം. അപ്പൊ അങ്ങനെയുള്ളപ്പം നെൽകൃഷിയോ കരനെൽകൃഷിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈറ്റപ്പോഴോ കപ്പയോ ചേനയോ കാച്ചിലോ അല്ലെങ്കിൽ പ്ലാവാണെങ്കിൽ തന്നെ അങ്ങനെ വരുമ്പോൾ അങ്ങനെ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് ഇത് എടുത്തിട്ട് ഒരു വിദേശ കയറ്റുമതിക്ക് പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇതിനൊരു മാർക്കറ്റ് കണ്ടെത്താനുള്ള പരിശ്രമമാണ് ഏറ്റവും ചില ചില പഞ്ചായത്തുകാരെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു സാധനം ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ആർക്കും വേണ്ടെങ്കിൽ അത് പഞ്ചായത്തിൽ അവർ തന്നെ അതിനൊരു മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നിട്ട് അത് ഇന്ന സ്ഥലത്ത് വിൽക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, പഞ്ചായത്തുകളിലോട്ട് വേണേൽ തേങ്ങ കൊടുക്കാനുള്ള സന്മനസ്, അതുപോലെ ചക്ക ഇല്ലാത്ത ഭാഗത്തോട്ട്, ചില ഈ ഹൈറേഞ്ചിൽ ഇപ്പൊ ചക്ക ഇല്ലാത്ത സീസണാണ്, അപ്പൊ ഹൈറേഞ്ച് മേലോട്ട് ചക്ക ആവശ്യമുണ്ടെങ്കിൽ അത് വലിയ ലാഭം എടുക്കാതെ സാമാന്യം വില കർഷകനും കിട്ടുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രയവിക്രയം നടത്തുകയാണെങ്കിലും അതിനൊക്കെ തദ്ദേശ സ്വയംഭരണ സാധനങ്ങൾ മുന്നോട്ട് വന്നാലേ നടക്കുള്ളതാണ്. അങ്ങനെ കൃഷി കുറെ കൂടെ പ്രോത്സാഹിപ്പിക്കാം.
1: അപ്പൊ ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തനായ ഒരു അതിഥിയായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തത്. കർഷകോത്തമ അവാർഡ് ലഭിച്ച ഒരു മികച്ച കർഷകൻ. അപ്പം താങ്കൾ നിർദ്ദേശിച്ച ഈ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ പരിപാടിയിൽ പങ്കെടുത്ത് താങ്കളുടെ അനുഭവങ്ങൾ ഇത്രയും ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്നതിന് ബന്ധപ്പെട്ട് നന്ദി പറയുന്നു.
2: കർഷകോത്തമ അവാർഡ് ജേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ പാലാ സ്വദേശി ശ്രീ ജോസഫ് കുര്യൻ മേക്കാട്ടുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: സായന്തനം സമാപിച്ചു.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.
2: ജോലി കിട്ടി,
3: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
2: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
3: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
2: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
3: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
2: പക്ഷേ ചേച്ചി,
3: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
2: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
4: RBI പറയുന്നു, ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

over to the last track. Memories by Maroon 5.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രത്തേലം.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ടൂറിസം ഓഫീസർ ഇക്രാം ഖുറേഷിയുമായി ഷറഫുനിസ പുളിയനക്കയിൽ നടത്തുന്ന അഭിമുഖം കേൾക്കാം. തുടർന്ന് യുവവേദി, ശേഷം പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി എന്ന പരിപാടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ഇപ്പോൾ അഭിമുഖം എന്ന പരിപാടി കേൾക്കാം.
1: ആകാശവാണി കവരത്തി അഭിമുഖം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ അഭിമുഖം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് അഭിമുഖം പരിപാടിയിൽ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ലക്ഷദ്വീപ് ടൂറിസം ഓഫീസർ ശ്രീ ഇക്രം ഖുറൈഷി സാറാണ്. ലക്ഷദ്വീപ് ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സാറിനോട് ചോദിച്ചറിയാം. സാർ, ആദ്യം തന്നെ ലക്ഷദ്വീപ് ടൂറിസം ഇപ്പോൾ വലിയ മാറ്റങ്ങളുടെ ഒരു ഘട്ടത്തിലൂടെയാണല്ലോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് എങ്ങനെ വിലയിരുത്താം?
2: ലക്ഷദ്വീപ് ടൂറിസം ഇന്നൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലാണെങ്കിൽ നമ്മൾ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള അവയർനെസ് പുറം രാജ്യങ്ങളിൽ കുറവായിരുന്നു. കുറവ് എന്ന് വെച്ചാൽ ആൾക്കാർക്കറിയാം, പക്ഷെ എന്നാലും ഒരു കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. ഇപ്പോൾ കണക്റ്റിവിറ്റി, പെർമിറ്റ്, അക്കോമഡേഷൻ അവൈലബിലിറ്റി തുടങ്ങിയവും വളരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പോളിസി റീഫോംസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഓഗ്മെന്റേഷൻ ഓഫ് അക്കോമഡേഷൻസ് തുടങ്ങിയവ, എക്കോ ടൂറിസം, പിന്നെ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ തുടങ്ങിയവയുടെ സഹായത്തോടുകൂടി ലക്ഷദ്വീപ് ഗ്രാജുവലി ഒരു പ്രൈം ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ നമ്മൾ ഫ്രജൈൽ എക്കോസിസ്റ്റം സംരക്ഷിക്കാൻ വേണ്ടിയും നമ്മുടെ കാരിയിങ് കപ്പാസിറ്റി കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ടൂറിസം തന്നെയാണ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഈ ടൂറിസം മേഖലയിൽ ഇന്ന് മുൻകാലത്തേക്കാൾ ഏറ്റവും നോട്ടീസബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എടുത്തു കാണാൻ പറ്റുന്ന ഒരു മാറ്റം എന്താണ്, അതൊന്ന് എന്താണെന്ന് വിശദീകരിക്കാമോ?
2: നേരത്തെ പറഞ്ഞ പോലെ ആക്സസിബിലിറ്റിയും അക്കോമഡേഷൻ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. മുമ്പുള്ളതുപോലെ ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ രണ്ട് ഫ്ലൈറ്റിനെ അപേക്ഷിച്ച് ഇപ്പോൾ 4 ഫ്ലൈറ്റ് പെർ ഡേ സർവീസ് നടത്തുന്നുണ്ട്. അതിൽ തന്നെ 5 5 ഓളം സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ ഓൺലൈനായിട്ടുള്ള പെർമിറ്റ് സിസ്റ്റം നമ്മുടെ ടൂറിസ്റ്റ് ഫ്ലോയിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇംപ്രൂവ്ഡ് അക്കോമഡേഷൻ, എന്തൊക്കെ ബംഗാരത്തിലായാലും ഈ ടെൻറ്റിൻ്റെ അക്കോമഡേഷൻ ഇതെല്ലാം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് കൂടിയിട്ടുണ്ട്. അതിന് അനുബാധമായിട്ട് ടൂറിസ്റ്റിൻ്റെ ഇൻഫ്ലോയും കൂടിയിട്ടുണ്ട്.
1: ഇപ്പോൾ നമ്മുടെ പെർമിറ്റ് സിസ്റ്റത്തിൽ വന്ന പ്രധാന മാറ്റങ്ങൾ ഒന്നാണല്ലോ ഈ ലോക്കൽ സ്പോൺസർ, അതേപോലെ തന്നെ ഈ PCC തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ ഒഴിവാക്കിയത്. അപ്പോൾ ഇത് നമ്മുടെ ലക്ഷദ്വീപ് ടൂറിസത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനെടുത്ത ഒരു പുതിയ സമീപനമായി നമുക്ക് കാണാവോ?
2: അതെ, അതങ്ങനെ തന്നെ നോക്കിക്കാണാവുന്നതാണ്. ടൂറിസം ഫ്രണ്ട്ലി അപ്രോച്ചിന്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത്. ജെന്വിൻ ടൂറിസ്റ്റിന് ഒരുപാട് പ്രൊസീജറൽ ലാബ്സ് ഇല്ലാത്ത രീതിയിൽ, ടൈം കൺസ്യൂമിംഗ് ഇല്ലാത്ത രീതിയിൽ പെർമിറ്റ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഏർപ്പാടായിട്ടാണ് ഇതിനെ കാണേണ്ടത്. പക്ഷേ അതേസമയം തന്നെ കറക്റ്റായിട്ടുള്ള സെക്യൂരിറ്റി വെരിഫിക്കേഷൻസ് നമ്മുടെ ലക്ഷദ്വീപ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നുമുണ്ട്.
1: അപ്പോൾ ഈ മാറ്റം വന്നതിന് ശേഷം ഈ അപ്ലിക്കേഷൻ പ്രോസസ്സിൽ ടൂറിസ്റ്റ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് എന്താണിപ്പോൾ?
2: നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടൈം ലാപ്സ് ആണ്. നേരത്തെ കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു PCC അപേക്ഷിച്ച് പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ട് അത് അപ്രൂവലായി വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. കാരണം അപ്ലിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയുള്ള ടൈം കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പോൾ എല്ലാം ഓൺലൈൻ അപ്ലിക്കേഷനായതുകൊണ്ട് ഈ ഡോക്യുമെന്റ്സ് റിക്വയർമെന്റ് വളരെ കുറവാണ്. അവർക്ക് അധികം അപ്ലോഡോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ പെർമിറ്റ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ടൈം കുറയുന്നതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് പെർമിറ്റ് അവർക്ക് അവൈലബിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്.
1: പെർമിറ്റ് പ്രോസസ്സിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു സംശയം കേൾക്കാറുണ്ട്. അപ്പൊ എല്ലാ ആളുകൾക്കും നമ്മുടെ ലക്ഷദ്വീപിലോട്ട് ഇനി വരാൻ പറ്റുമോ? PCC ഇല്ല എന്ന് പറയുമ്പം അവര് പോയി ഡയറക്റ്റ് എടുക്കുന്ന PCC ഒഴിവാക്കിയതാണോ, അതോ ഇനി PCCയുടെ ആവശ്യമേ ഇല്ലേ? എങ്ങനെയാണ് ആ കാര്യങ്ങൾ?
2: ഇല്ല, PCC പകരമായിട്ട് എല്ലാം

0: പോലീസിനായതുകൊണ്ട് നമ്മുടെ ഇവിടുന്ന് തന്നെ പോലീസ് വെരിഫിക്കേഷൻ ഡയറക്റ്റ് ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ പോലും നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു.
1: അതായത് അവർക്ക് പി സി സി എടുക്കണ്ടെന്നേ ഉള്ളൂ,
0: അതെ അതേ പ്രൊസീജിയർ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ചെയ്യാം. നേരത്തെ അവരുടെ ലോക്കൽ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ചെയ്യുന്നുണ്ടിരുന്ന കാര്യം നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഇപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് തന്നെയാണ് പെർമിറ്റ് അപ്രൂവൽ ചെയ്യുന്നത്.
1: അപ്പൊ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അവർ മുൻകൂട്ടി എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയായിരിക്കും?
0: മെയിനായിട്ട് അവരുടെ ട്രാവൽ ഡേറ്റ്സിന്റെ കാര്യങ്ങളാണ്, കാരണം നമ്മൾ പീക്ക് സീസൺ ഉണ്ട്, പീക്ക് ഡേറ്റ്സ് ഉണ്ട്, അത് തന്നെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ അക്കോമഡേഷൻ ബുക്കിംഗ്, പല സമയത്തും ബുക്ക് ചെയ്ത് അക്കോമഡേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും ആൾക്കാർ യാത്ര ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്, അത് എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ വെതർ കണ്ടീഷൻസ്, പല സമയത്തും നമ്മുടെ ഇന്റർ ഐലൻഡ് കണക്ടിവിറ്റീസ് പല വെതറിനെ അപേക്ഷിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ബട്ട് സ്റ്റിൽ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുന്നത് തന്നെയാണ് ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മുടെ ഫ്രജൈൽ എക്കോസിസ്റ്റത്തിന്റെ എൻവയറോൺമെന്റൽ ഗൈഡ് ലൈൻസ് പാലിക്കാനും ടൂറിസ്റ്റ് കൃത്യമായി കാണാനുള്ള ശ്രദ്ധിക്കേണ്ടതാണ്.
1: അപ്പൊ നമുക്കറിയാം ഇപ്പൊ ടൂറിസ്റ്റേഴ്സിന്റെ ഈ പെർമിറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. അപ്പൊ ഈ എളുപ്പമാവുന്ന സാഹചര്യത്തിലും നമുക്കൊരു ചെറിയൊരു ചാലഞ്ച് ഉണ്ടല്ലോ അവിടെ. ഈ ടൂറിസ്റ്റിന് ഈ പ്രോസസ്സൊക്കെ ഈസി ആക്കേം വേണം, അതേസമയം സെക്യൂരിറ്റിയും കൂടി ഉറപ്പാക്കണമല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്?
0: പി സി സി ഒഴിവാക്കിയതിന്റെ കാര്യം പറഞ്ഞ പോലെ എല്ലാം ടെക്നോളജി ബേസ്ഡ് വെരിഫിക്കേഷൻ സിസ്റ്റമാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇവിടെ ഇരുന്നിട്ട് തന്നെ എന്തെങ്കിലും ടൂറിസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എല്ലാ ഡാറ്റ ലൈനും അപ്രോച്ച് ചെയ്യാനുള്ള ആക്സസ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് കോളിച്ചൻ, അത് പോർട്ട്, ടൂറിസം, ബാക്കി എൻവയറോൺമെന്റ്, ഇതെല്ലാമുള്ള ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷനും ടൂറിസം ഈസിന് വേണ്ടിയും സെക്യൂരിറ്റിക്ക് വേണ്ടിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ മോണിറ്ററിങ്, എൻട്രി പെർമിറ്റ് എന്തായാലും ഉണ്ട്, പി സി സി മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. ഈ റെഗുലേറ്റഡ് എൻട്രിയിൽ കൂടി ടൂറിസം ഫെസിലിറ്റേഷൻ ചെയ്യാനും സെക്യൂരിറ്റി കൺസ്ട്രക്ഷനും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
1: അപ്പൊ ഈ പുതിയ റീഫോംസ് ഒക്കെ വന്നതിന് ശേഷം ഈ ടൂറിസം സെക്ടറിൽ എന്തെങ്കിലും നോട്ടീസബിൾ ആയിട്ടുള്ള ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ടോ? അതായത് എൻക്വയറീസ്, അതേപോലെ ബുക്കിംഗ്, വിസിറ്റർ നമ്പേഴ്സ് കൂടുന്നത്
0: കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൻക്വയറീസ് ഒരുപാട് കൂടുതലാണ്. അതൊക്കെ മെയിനായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും ഈ ഓൺലൈൻ പെർമിറ്റ് സിസ്റ്റം തുടങ്ങിയതിന് ശേഷം ഒരുപാട് എൻക്വയറീസ് നോട്ടീസബിൾ ഗ്രോത്ത് കാണുന്നുണ്ട്. പക്ഷേ ഈ പി സി സി ഒഴിവാക്കിയ കാരണം അതിപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ആയതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്ട് കാണിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ബാക്കിയുള്ള കാലങ്ങളിലായിരിക്കും. അതിപ്പോൾ അധികം അങ്ങനെ പറയാറായിട്ടില്ല അതിനെക്കുറിച്ച്.
1: ഇപ്പോൾ പെർമിറ്റ് സിസ്റ്റം സാർ പറഞ്ഞു ഓൺലൈൻ ആക്കി കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും ഓൺലൈനിലാണ് ഇപ്പം നടക്കുന്നത്. അപ്പം അടുത്ത ഘട്ടത്തിൽ ടെക്നോളജി സൈഡിൽ നിന്നും എന്തൊക്കെ പുതിയ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് ടൂറിസത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് ഞങ്ങൾ റിവാമ്പ് ചെയ്യാൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇന്റഗ്രേറ്റഡ് ടൂറിസം പോർട്ടൽസ്, ഒരാൾക്ക് എന്ത് ആവശ്യമുണ്ടോ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആ സൈറ്റിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ ടിക്കറ്റിംഗ് കൂടി ആയ ശേഷം എല്ലാം ഓൺലൈൻ ട്രാക്കിംഗ് വഴിയാണ് എല്ലാം നടക്കുന്നത്. എന്തെങ്കിലും ഗ്രീവൻസസ് ടൂറിസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അതും ഓൺലൈനിൽ തന്നെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതും അതിനുള്ള റിപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതും. പിന്നെ ഡാറ്റ ഡ്രിവൺ ടൂറിസം മാനേജ്മെന്റ് ആണിപ്പോൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഇവിടെയും പറ്റാവുന്ന രീതിയിൽ മാക്സിമം നമ്മളും യൂട്ടിലൈസ് ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണ്.
1: ലക്ഷദ്വീപിൽ ടൂറിസം ദിവസം തോറും നമുക്കറിയാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ വേസ്റ്റ് ജനറേഷനും കൂടുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് യൂസ് ഇതിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ സസ്റ്റൈനബിൾ വേസ്റ്റ് മാനേജ്മെന്റ് ഉറപ്പാക്കാനും ഇപ്പോൾ സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ എന്താണ്?
0: നമ്മുടെ വീട്ടിൽ സിംഗിൾ യൂസേജ് പ്ലാസ്റ്റിക് ഓൾറെഡി ബാൻഡ് ആണ്. അപ്പോൾ മാക്സിമം എന്ന് വെച്ചാൽ അപ് ടു ദ മാക്സിമം നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ വാട്ടർ ബോട്ടിൽസ് ആയിരിക്കും തുടങ്ങിയവ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ അണ്ടറിൽ നമ്മൾ ഓൾറെഡി ഒരു ഹെറിറ്റേജ് ഫീ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി പഞ്ചായത്തിന്റെ അണ്ടറിൽ ഡയറക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു ടൂറിസ്റ്റിനെന്ന് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഹെറിറ്റേജ് ഫീ എന്ന രീതിയിൽ പെർമിറ്റിന്റെ കൂടെ വാങ്ങിക്കുന്നുണ്ട്. അത് നമ്മൾ മെയിനായിട്ട് ഇതുപോലുള്ള ക്ലീനിങ് പർപ്പസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് അതിനുവേണ്ടി എൻവയറോൺമെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തെക്കുറിച്ച്. അപ്പോൾ അതിലുള്ള സൈനേജും വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ബീച്ചുകളിൽ നമ്മുടെ മെയിൻ ഫോക്കൽ പോയിന്റായ ബീച്ചുകളിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ബാക്കിയുള്ള വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഡിസ്പോസിബിൾ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്.
1: ഈ വളർച്ചയ്ക്ക് പിന്നിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: നമ്മൾ മെയിനായിട്ട് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലായിരുന്നു നമ്മൾ നേരത്തെ

0: നമ്മൾ ഒരുപാട് പിറകിലായിരുന്നത്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അക്കോമഡേഷൻ നമ്മൾ ഒരു ടെന്റായിട്ടായാലും റിസോർട്ടിന്റെ കവരത്തിൽ തന്നെ പാരഡൈസ് ഐലൻഡ് ഹട്ടിന്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബംഗാരത്തും തിണ്ണായരയിലും ടെന്റ് അക്കോമഡേഷൻ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ കാരിയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അക്കോമഡേഷൻ യൂണിറ്റ്സ് ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു അപ് ടു ദ മാക്സിമം എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കാരിയിങ് കപ്പാസിറ്റിയിലേക്ക് ഉള്ള ആവശ്യത്തിനുള്ള അക്കോമഡേഷൻസ് ഏകദേശം നമ്മുടെ അവിടെ ഓൾറെഡി ഉണ്ടാണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറാണ്, അത് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പാർട്ട് ആൻഡ് പാർസലായിട്ട് അതും എൻ്റെ പാരലായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് മതിയായിട്ട് ഇല്ല, കൃത്യമായിട്ട് ഉള്ള അളവിലേക്ക് എത്തിയിട്ടില്ല. എന്നിരുന്നാൽ തന്നെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഓക്കെ ആണ് അറ്റ് പ്രസന്റ്.
1: നമ്മുടെ ഇവിടെ വന്നെത്തിച്ചേരുന്ന ടൂറിസ്റ്റേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതേപോലെ തന്നെ മികച്ച ഹോസ്പിറ്റാലിറ്റി അനുഭവം ഉറപ്പാക്കാനായിട്ട് ടൂറിസം വകുപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
0: അതിനൊക്കെ വേണ്ടി നമ്മൾ ഓൾറെഡി ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഫിന് ഇൻഹൗസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടമ്പത്തിലെ കോളേജിൽ ഹോസ്പിറ്റാലിറ്റിയുടെയും ടൂറിസത്തിൻ്റെയും കോഴ്സുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ആയിരുന്നാലും ബാക്കി പുറത്തു നിന്നുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ട്രെയിനിങ്സ് നമ്മൾ ഇയർലി കൊടുക്കാറുണ്ട്. അത് ഇൻഹൗസ് സ്റ്റാഫിന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പുറത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസും നമ്മളിടുന്ന് കൊടുക്കാറുണ്ട്.
1: എക്കോ ടൂറിസം പദ്ധതികളുടെ ഭാഗമായി ബീച്ച് വില്ല അതേപോലെ തന്നെ വാട്ടർ വില്ലാസ് പോലുള്ള പുതിയ കോൺസെപ്റ്റ്സ് ഇപ്പൊ ചർച്ചയിലുണ്ടല്ലോ, ഇതിന്റെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റേജ് എന്താണെന്ന് പറയാവോ?
0: ഇത് ആക്ച്വലി മിനിസ്റ്റർ ഹോം അഫയേഴ്സ് നീതി ആയോഗിന്റെ അണ്ടറിൽ ചെയ്യുന്നതാണ്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഉള്ള വാട്ടർ വില്ലാസാണ് നമ്മുടെ ഇവിടെ നന്നിട്ട്. ഓൾറെഡി എല്ലോയി കൊടുത്തു കഴിഞ്ഞു, അഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. അവിടെ കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ്. കടമ്പം സുഹേലിയിലുമാണ് ആദ്യം ഇത് നടക്കുന്നത്. പിന്നെ മിനിക്കോയിന്റെയും ആർ എഫ് ബി നമ്മൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞു, അതിന്റെ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ്. കടമ്പം സുഹേലിയും നമ്മൾ ഓൾറെഡി അഗ്രിമെന്റ് വരെ സൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ കടമ്പത്തവർ ഓൾറെഡി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ സുഹേലി അറിയാലോ, അവിടെയുള്ള ആക്സസിബിലിറ്റിന്റെ പ്രശ്നം കാരണം അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടില്ല. വിത്തിൻ ഷോർട്ട്ലി അവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുന്നു.
1: സർ, അപ്പൊ നമ്മുടെ ലക്ഷദ്വീപിലെ ഈ ടൂറിസം ഇന്ന് ഇത്രയും ജനശ്രദ്ധ നേടാൻ കാരണമായ ആകർഷണ ഘടകങ്ങൾ ശരിക്കും എന്തൊക്കെയാണ്?
0: മെയിനായിട്ട് നമ്മുടെ കടൽ തന്നെയാണ്. ടർക്കോയിസ് ബ്ലൂ ഷെയ്ഡുള്ള നമ്മുടെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുള്ള കടൽ തന്നെയാണ് നമ്മുടെ മെയിൻ. പിന്നെ ലഗൂൺസ്, പിന്നെ കോറൽ റീഫ്സ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ്, സ്കൂബ ഡൈവിംഗ് പോലുള്ള ഗ്രേറ്റ് ബാരിയർ റീഫിനെയൊക്കെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള കോറൽ റീഫ്സ് നമ്മുടെ ഇവിടെ കാണാറുണ്ട്. അപ്പോൾ സ്കൂബ ഡൈവിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നാച്ചുറൽ ബ്യൂട്ടി, ബാക്കിയുള്ള വാട്ടർ സ്പോർട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ വളരെ ഒരുപാട് മുമ്പിലാണ്. അത് തന്നെയാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ. പിന്നെ ഐലൻഡ് കൾച്ചറും പിന്നെ യുണീക്ക് ആയിട്ടുള്ള എക്കോ ടൂറിസം പൊട്ടൻഷ്യൽ തുടങ്ങിയാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻസ്.
1: നമ്മുടെ ലക്ഷദ്വീപ് സന്ദർശിക്കാൻ വരുന്ന ഒരു ടൂറിസ്റ്റിന് ലോകത്തിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇവിടെ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന പ്രത്യേകതകളും അനുഭവങ്ങളും എന്തൊക്കെയായിരിക്കും?
0: വേറെ എവിടെ ഇല്ലാത്ത പ്രൈം ഐലൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് ലക്ഷദ്വീപ് കാണിക്കുന്നത്. കാരണം ബാക്കിയുള്ള എവിടെ ആയാലും ഒരു എല്ലാ സ്ഥലത്തിലും കാരിയിങ് കപ്പാസിറ്റി ഒരുപാട് കൂടുതലുള്ളതുകൊണ്ട് അവർ ഒരുപാട് ആൾക്കാരെ ആക്സസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എന്ന് വെച്ചാൽ ലൈക്ക് ഫ്രജൈൽ എക്കോസിസ്റ്റമാണ്, അൺഎക്സ്പ്ലോർഡ് ഏരിയ ആണ്, ലെസ് ക്രൗഡഡ് ആണ്, നാച്ചുറൽ ബ്യൂട്ടീസ് നമ്മുടെ അടുത്ത് കാണാൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഐലൻഡ് കൾച്ചർ, അത് ലോകത്ത് വേറെ എവിടെ ഇല്ലാത്തൊരു ഐലൻഡ് കൾച്ചറാണ് നമ്മുടെ ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മുടെ യുണീക് ഫീച്ചേഴ്സ്.
1: ഇപ്പൊ ലക്ഷദ്വീപില് ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഈ സാഹചര്യത്തില് അപ്പൊ അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്?
0: എല്ലാവർക്കും എല്ലാ ടൂറിസ്റ്റിനും ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ലോക്കൽ ക്വസീൻസ്, നമ്മുടെ സമുദ്രം പാക്കേജിനൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകാരുടെ അടുന്ന് സമുദ്രം പാക്കേജിനുള്ള ലഞ്ച് നമ്മൾ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പെക്യുലറായിട്ടുള്ള നമ്മുടെ ഐലൻഡിലെ തന്നെ സ്നാക്സ്, പിന്നെ ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ അവർക്ക് ആവശ്യപ്രകാരം കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ട്രാവൽ മാനിഫെസ്റ്റോ വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മളവിടെ അധികം പേരുടെയും ഫുഡ് പ്രിഫറൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. അത് അവർ ജെയിൻ ഫുഡാണെങ്കിൽ അത്, പിന്നെ എന്തെങ്കിലും വേറെ ഫുഡ് പ്രിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്പെസിഫൈ ചെയ്യാറുണ്ട്. അതിനനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്.
1: ലക്ഷദ്വീപ് ടൂറിസം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ലക്ഷദ്വീപിന്റെ നമ്മുടെ ഫ്രജൈൽ കോറൽ റീഫ് എക്കോസിസ്റ്റം ഉൾപ്പെടെയുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കാനായിട്ട് സ്വീകരിക്കുന്ന പ്രധാന മുൻകരുതലുകൾ എന്തൊക്കെയാണ്?
0: മെയിനായിട്ട് കൺട്രോൾഡ് ടൂറിസം ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ലോ എൻഡ്, ലോ വോളിയം ഹൈ എൻഡ് ടൂറിസം ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ കാരിയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ടൂറിസ്റ്റ് ഇൻകമിങ് മാത്രമാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്.

0: അതിൻ്റെ കൂടെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റുള്ള കാര്യങ്ങൾ, പിന്നെ അവയർനെസ് പ്രോഗ്രാം. ഒരേ സമയം ടൂറിസ്റ്റിനെയും അവരെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെയും നമ്മൾ അവയർനെസ് പ്രോഗ്രാം ഉൾപ്പെടുത്താറുണ്ട്, അതിനുവേണ്ടിയുള്ള ട്രെയിനിങ്ങും കൊടുക്കാറുണ്ട്. കൂടെ ഈ കൺസ്ട്രക്ഷൻസ് നോംസ്, നമ്മുടെ കൃത്യമായിട്ടുള്ള എക്കോ ടൂറിസം ബേസ്ഡ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിനനുസരിച്ചുള്ള പോളിസിനെയാണ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. പിന്നെ സയൻസ് ടെക്നോളജി, എൻവയറോൺമെന്റ്, ഫോറസ്റ്റ്, ടൂറിസം തുടങ്ങിയ ഫിഷറീസ്, ഇവരുടെ എല്ലാം ഒത്തൊരുമിച്ചുള്ള കോർഡിനേഷന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള മറൈൻ എക്കോസിസ്റ്റത്തിന്റെ പ്രൊട്ടക്ഷനും ബാക്കി എൻവയറോൺമെന്റൽ ഡീഗ്രഡേഷൻ കുറക്കാനുള്ള എല്ലാവിധ മെഷേഴ്സും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്.
1: ടൂറിസം ഡെവലപ്മെന്റ് കൂടുമ്പോൾ ലോക്കൽ കൾച്ചർ, അതേപോലെ നമ്മുടെ ട്രഡീഷൻസ്, ഇതൊക്കെ പ്രിസർവ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുത്തിരിക്കുന്നത്?
0: നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമുദ്രം പാക്കേജ്, നമ്മൾ നമ്മുടെ തനതായിട്ടുള്ള ഫുഡ്, സ്നാക്സ് തുടങ്ങിയ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൊടേലി ആണെങ്കിൽ തന്നെയും സമുദ്രമാണെങ്കിലും നമ്മൾ നോർമലി അവരെ വെൽക്കം ചെയ്യുന്നത് ഒലക്കമുട്ടുമുള്ള ട്രഡീഷണൽ ആർട്സ് ഫോംസിനെയായിരിക്കും. അതുപോലെ തന്നെ ട്രഡീഷണൽ ക്രാഫ്റ്റ്സ്മെൻസ്, ബാക്കിയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പുറത്തുള്ള ഒപ്പന തുടങ്ങിയ എന്റർടൈൻമെന്റ് പരിപാടികൾക്കാണെങ്കിലും നമ്മൾ തനതായ ലോക്കൽ ട്രഡീഷൻസിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ലോക്കൽ ആർട്ടിഷ്യൻസും ക്രാഫ്റ്റ്മെൻസും അവരുടെ സാധനങ്ങൾ വിൽക്കാനും പ്രദർശിപ്പിക്കാനുമുള്ള അവസരം കൂടി ഒരുക്കാറുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ കൾച്ചറൽ ഐഡന്റിറ്റിന്റെ അകത്ത് നിന്നുകൊണ്ടുള്ള ടൂറിസം പ്രൊമോഷൻ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടെ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ലോക്കൽസിൻ്റെയും കൂടിയുള്ള റെസ്പോൺസിബിലിറ്റിയിൽ കൂടി ചേർത്തുകൊണ്ട് റെസ്പോൺസിബിൾ ടൂറിസം തന്നെയാണ് നമ്മൾ അറ്റ് പ്രസന്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അഗത്തി വിമാനത്താവളത്തിൽ കസ്റ്റം സംവിധാനം നിലവിൽ വന്നതോടെ വിദേശ ടൂറിസ്റ്റുകൾക്ക് യാത്രാ പ്രക്രിയ എങ്ങനെയാണ് കൂടുതൽ സ്മൂത്തായും അതേപോലെ തന്നെ എങ്ങനെയാണ് അവർക്ക് കുറച്ചുകൂടി അത് എളുപ്പമായി മാറിയിട്ടുണ്ടോ?
0: നേരത്തെ അത് ഏതെങ്കിലും ഇന്ത്യയിലെ ഒരു പോർട്ടിൽ വന്നിട്ട് മാത്രമായിരുന്നു നമ്മുടെ ഇങ്ങോട്ടുള്ള എൻട്രി കൊടുക്കാൻ പറ്റുന്നത്. ഇവിടെ ഇമിഗ്രേഷൻ ഇല്ലാത്തതുകൊണ്ട്, കസ്റ്റം പോർട്ടല്ലാത്തതുകൊണ്ട്, അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ലക്ഷദ്വീപിലേക്കുള്ള എൻട്രി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി അത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ മാക്സിമം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നേരത്തെ പോയിക്കൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ ക്രൂയിസൊക്കെ ഐതർ കൊച്ചി, മുംബൈ അവിടെ ടച്ച് ചെയ്തിട്ട് മാത്രമായിരുന്നു, ഏതെങ്കിലും ഇന്ത്യൻ പോർട്ടിൽ ടച്ച് ചെയ്തിട്ട് മാത്രമായിരുന്നു ലക്ഷദ്വീപിലേക്ക് വരാൻ പറ്റിയിരുന്നത്. ഇപ്പോൾ ആ അതിന് പകരം ഡയറക്റ്റ് നമുക്ക് മാൽഡീവ്സിലായാലും എവിടെ നിന്നായാലും ഡയറക്റ്റ് ലക്ഷദ്വീപിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ അത് കാരണം
1: ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് വരുന്ന ടൂറിസ്റ്റിൻ്റെ എണ്ണം ശ്രദ്ധേയമായി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ ഇൻക്രീസ്ഡ് ടൂറിസ്റ്റ് ഫ്ലോ മാനേജ് ചെയ്യാനും അതേപോലെ ഐലൻഡിന്റെ കാരിയിങ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും എന്ത് മാർഗമാണ് സ്വീകരിക്കുന്നത്?
0: മെയിനായിട്ട് നമ്മുടെ പെർമിറ്റ് തന്നെയാണ് അതിന് ഏറ്റവും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉപാധി എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് വാലിഡ് പെർമിറ്റ് ഇല്ലാത്ത ഒരാളെയും നമ്മൾ എൻട്രി സമ്മതിക്കാറില്ല. ഇപ്പം എൻട്രി പെർമിറ്റ് കൊടുക്കുന്നത് തന്നെ ബാക്കിയുള്ള എല്ലാ വെരിഫിക്കേഷൻസും കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ഐലൻഡ് കാരിയിങ് കപ്പാസിറ്റിയോട് ചേർന്ന് പോകുന്ന എണ്ണത്തിൽ മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. പിന്നെ അഡ്വാൻസ്ഡ് ബുക്കിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട്. കൂടാതെ എൻവയറോൺമെൻ്റൽ ഭാഗമായിട്ടുള്ള നമ്മുടെ ഫ്രജൈൽ എക്കോസിസ്റ്റം ആണുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിൽ ഒരു തരത്തിലുള്ള ഡാമേജ് വരാൻ സമ്മതിക്കാത്ത രീതിയിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ലോ വോളിയം ഹൈ എൻഡ് ടൂറിസത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഐലൻഡിൻ്റെ കാരിയിങ് കപ്പാസിറ്റിയെ കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ടൂറിസം നമ്മളാണ് ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. പെർട്ടിക്കുലർ ടൈമിൽ ഒരു ഐലൻഡിൽ എത്ര ടൂറിസ്റ്റ്, അത് ടൂറിസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈവൻ ബോട്ട്സ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി നടത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു പീക്ക് ലെവലിലേക്ക് നമ്മൾ അഗത്തിപ്പുള്ള ഐലിനെ കുറിച്ച് പീക്ക് ലെവലാണെങ്കിലും ബാക്കിയുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അഗത്തിയിലൊക്കെ അതിനാണെങ്കിൽ ഒരു ത്രഷോൾഡിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു ടൂറിസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത്. എന്നാലും നമുക്കത് കൺട്രോൾഡ് രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ എടുക്കുന്നത് മീഡിയം സൈസുള്ള കാരിയിങ് കപ്പാസിറ്റിയിലായതുകൊണ്ട് കുറച്ചും കൂടി അതിനെ കൂടെ കൂടുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ എന്നാലും നമ്മൾ അതിലേക്ക് ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് ടൂറിസ്റ്റ് എൻട്രി അനുവദിക്കുന്നത്.
1: പീക്ക് സീസണിൽ ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കുണ്ടാകുന്ന സാഹചര്യത്തിൽ എൻട്രി പെർമിറ്റും അതേപോലെ ബുക്കിംഗ് സിസ്റ്റവും എങ്ങനെയാണ് ശരിയായ രീതിയിൽ നിയന്ത്രിച്ച് ടൂറിസ്റ്റ് എൻട്രി എങ്ങനെയാണ് മാനേജ് ചെയ്തു പോകുന്നത്?
0: ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ ചില സമയത്ത് നമ്മൾ എൻട്രി പെർമിറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന ഐലൻഡിലേക്ക്, പ്രത്യേകിച്ച് നമ്മൾ അൺഇൻഹാബിറ്റഡ് ഐലൻഡ്സ് ബംഗാരം, തിരുനഗര പോലുള്ള ആളിലേക്ക് നമ്മൾ

0: റെസ്ട്രിക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പല സമയത്തും മാക്സിമം ടൈമിൽ എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്യും. കാരണം അവിടെയൊക്കെ കറന്റ് ഒക്കെ കാരിയിങ് കപ്പാസിറ്റി അത്രേ ഉള്ളൂ. അത് മാത്രമല്ല അത് അൺഇൻഹാബിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് സെക്യൂരിറ്റിക്കും എല്ലാത്തിനുമായിട്ട് നമ്മൾ എൻട്രി റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫ്ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അധികം ഈ ടിക്കറ്റ് ഓൾമോസ്റ്റ് പീക്ക് സീസണിൽ നമുക്ക് ഫുള്ളാണ്. അതൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് ഏകദേശം അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം അഡ്വാൻസ് ബുക്കിംഗ്. പിന്നെ കൃത്യമായിട്ടുള്ള റെഗുലേറ്ററി മെക്കാനിസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെർമിറ്റ് ആയാലും എൻട്രി റെസ്ട്രിക്ഷൻസ് ആയാലും ടൂറിസ്റ്റ് ബിഹേവിയർ ആയാലും എല്ലാത്തിനുമുള്ള കൃത്യമായിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്സ് നമുക്കുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്.
1: ലക്ഷദ്വീപ് പോലുള്ള ഫ്രജൈൽ എക്കോസിസ്റ്റത്തിൽ ടൂറിസം വികസനവുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴേ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് അല്ലെ ഏറ്റവും വലിയൊരു ചാലഞ്ച് ആയിട്ട് തോന്നാറുള്ളത് എന്താണ്?
0: നമ്മുടെ മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് സെക്ടർ തന്നെയാണ്. പക്ഷേ അത് പോളിസിയുടെ ഭാഗമായിട്ട് ഓൾറെഡി ലക്ഷദ്വീപിനേഷൻ ടൂറിസ്റ്റിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് മാത്രമല്ല ഐലൻഡിനെയും ഐലൻഡേഴ്സിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെന്റാണ് ട്രാൻസ്പോർട്ടേഷൻ ചെലവ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. മെയിൻ ആയിട്ടുള്ള ചാലഞ്ച് എന്ന് വെച്ചാൽ ഈ എൻവയറോൺമെന്റൽ ഡീഗ്രഡേഷനും ടൂറിസം ഡെവലപ്പിനും തമ്മിലുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുള്ളതാണ്. ഒരു സമയത്ത് തന്നെ ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പസിനേക്കാൾ കൂടുതൽ ആൾക്കാരെ നമുക്ക് എൻട്രി സമ്മതിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അതുപോലുള്ള കൺസ്ട്രക്ഷൻസ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് മാത്രമേ നമുക്ക് സമ്മതിക്കാൻ പറ്റുള്ളൂ. ഈ രണ്ടിന്റെയും മെയിൻസ് ടൂറിസ്റ്റ് അറൈവലും അല്ലെങ്കിൽ ടൂറിസ്റ്റിന്റെ എൻട്രിയും ബാക്കിയുള്ള ഡെവലപ്മെന്റൽ പ്രോസസ്സും തമ്മിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു. രണ്ടും ഒരേ പാരലലി പോകുന്നതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളൊരു ആണ് ഏറ്റവും വലിയ ചാലഞ്ചായിട്ട് തോന്നുന്നത്.
1: ഡെവലപ്മെന്റ് പ്രഷർ കൂടുന്ന ഈ സാഹചര്യത്തിൽ കൺസർവേഷൻ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് അത് പ്രാക്ടിക്കലി എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്?
0: നമ്മൾ എല്ലാ ഡെവലപ്മെന്റിന്റെയും സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ്, ഫീസിബിലിറ്റി സ്റ്റഡീസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പ്രൊജക്ട് ആയാലും ബാക്കിയുള്ള ഡെവലപ്മെന്റൽ പ്രോസസ് ആയാലും നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് വരുന്നതിന് മുമ്പ്. പിന്നെ എൻട്രി പെർമിറ്റ് പോലുള്ള എൻവയറോൺമെന്റൽ ലോസ് പോലുള്ള കൃത്യമായിട്ടുള്ള റെഗുലേറ്ററി ആക്ടിവിറ്റീസ്, പിന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് അപ്രോച്ച്, പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൺസൾട്ടേഷൻ, അതിൽ ഐലൻഡേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൺസൾട്ടേഷൻ, അവരുടെ ഭാഗത്തുനിന്നുള്ള കമൻസ് സജൻസസ് തുടങ്ങിയവ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ എടുക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള സസ്റ്റൈനബിൾ പ്ലാനിങ് ആൻഡ് റെസ്പോൺസിബിൾ ടൂറിസം അപ്രോച്ച്, അതിൻ്റെ കൂടെ തന്നെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും അവയർനെസ് ക്യാമ്പയിൻസ് പോലുള്ള കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രാക്ടിക്കലി അത് എൻഷുർ ചെയ്യുന്നത്.
1: ഭാവിയിൽ ലക്ഷദ്വീപ് ടൂറിസത്തിന്റെ വളർച്ചയെ രൂപപ്പെടുത്താനായിട്ട് ഇപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധ നൽകുന്ന ഫോക്കസ് ഏരിയ എന്തൊക്കെയാണ്?
0: ഇത് പറഞ്ഞ പോലെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് നമ്മൾ എപ്പോഴും ചാലഞ്ചും നമുക്ക് അത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലൈറ്റിന്റെ എണ്ണം കൂടിയതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ സെക്ഷൻ ടൂറിസ്റ്റിന്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് ഓക്കെ ആണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ ഇക്കോ ഫ്രണ്ട്ലി അക്കോമഡേഷൻ യൂണിറ്റ് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഡിജിറ്റൽ ടൂറിസം മാനേജ്മെന്റ്, പിന്നെ ഹൈ ക്വാളിറ്റി ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റാലിറ്റി സർവീസ് തുടങ്ങിയവയാണ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഏരിയ. കാരണം ടൂറിസ്റ്റിനെ എത്രത്തോളം ഈസി ആയിട്ട് എത്രത്തോളം ഹൈ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും, എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെയിൻ ഫോക്കസ് ഏരിയ. കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിൾ ഐലൻഡ് കൾച്ചറിനോട് ചേർന്നുള്ള സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്മെന്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്.
1: ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയ ആളുകൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ യാത്രാസ്ഥലങ്ങൾ ആളുകൾ തിരഞ്ഞെടുക്കുമ്പോഴും മിക്ക ആളുകളും ഓൺലൈൻ കണ്ടന്റ്സും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഇതൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് ആളുകൾ അവർക്ക് ട്രാവൽ ചെയ്യണം എന്നുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ ലക്ഷദ്വീപ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഈ പ്ലാറ്റ്ഫോമുകൾ എത്രത്തോളം ഉപയോഗിക്കാറുണ്ട്?
0: അതെ, നമ്മുടെ ലക്ഷ്യ ടൂറിസത്തിന്റെ പേരിൽ തന്നെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ട്വിറ്റർ പേജുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ കൂടെ നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ഐ മീൻ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ അത് അവരുടേതായിട്ടുള്ള പ്രൊമോഷൻ കൃത്യമായി നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഡിജിറ്റൽ ക്യാമ്പയിൻസ് നമ്മൾ എയർപോർട്ടായാലും മെട്രോസ് ആയാലും തിയേറ്റേഴ്സ് ആയാലും അതിലൊക്കെ നമ്മൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നേരത്തെ നടത്തിയിരുന്നു, ഇപ്പോൾ പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസർ കൊളാബറേഷൻ, നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ഫാം ട്രിപ്പ് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് സംഘടിപ്പാൻ ശ്രമിച്ചിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബിളി ഈ നെക്സ്റ്റ് സീസൺ അല്ലെങ്കിൽ ഈ ഓഫ് സീസണിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ടിലോ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം എല്ലാം മീഡിയ ത്രൂ ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാക്സിമം പോസിബിലിറ്റീസ് നമ്മൾ ടാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നോർമൽ ഇവിടെയുള്ള എല്ലാ ലക്ഷദ്വീപിലെ മെയിൻ ആയിട്ട് ഡി ഡി ന്യൂസും ആകാശവാണിയും എല്ലാ ഒരുപാട് അയൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ വേറെ രീതിയിൽ യൂസ് ചെയ്യാത്ത ആൾക്കാർ റേഡിയോ അല്ലെങ്കിൽ നോർമൽ ഡി ഡി ന്യൂസ് പോലുള്ള കാര്യങ്ങൾ മാത്രം ശ്രവിക്കുന്ന ആൾക്കാർക്ക് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ തരത്തിലുള്ള പ്രൊമോഷൻ നമ്മൾ ചെയ്യാറുണ്ട്.
1: അഭിമുഖം എന്ന പരിപാടിയിൽ പങ്കെടുത്ത

0: ഇതിന് വളരെ നന്ദിയുണ്ട്.
1: ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി.
2: ഈ പരിപാടി ശ്രോതാക്കൾക്ക് വേണ്ടി തയ്യാറാക്കി അവതരിപ്പിച്ചത് ഷറഫുനിസ പുളിയനകിളി.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിമുഖം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര തൊണ്ണൂറ് തികഞ്ഞിൽ ആകാശവാണി
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
1: തൊണ്ണൂറ് തികഞ്ഞിൽ ആകാശവാണി. ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
1: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
2: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
1: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
2: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു
1: പാട്ടോർമ്മയിലൂടെ. തൊണ്ണൂറ് തികഞ്ഞിൽ ആകാശവാണി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സഹകരണത്തിൻ സ്വപ്നവുമായി നിരയട്ടെ ഹരിതാഭ, മണ്ണിൻ അഭിമാനമായി പുതുരൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫേൺ ഫോരിഷ കേൾക്കാം. ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൊച്ചുകൂട്ടുകാർക്കായി

0: ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി എന്ന പരിപാടി കേൾക്കാം. ഫാട്ടുഫെട്ടി.
2: ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫോണിൻ പരിപാടിയായ ഫാട്ടുഫെട്ടിയാണ്. സ്വാഗതം. ആരാണ്? ഫർസീന ബാനു. ഏത് ദ്വീപിൽ നിന്നാണ് വിളിക്കുന്നത്?
3: കവരത്തി.
2: മോള് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: ആറാം ക്ലാസ്സിൽ.
2: പാട്ട് പാടാൻ പറ്റുമോ ഫർസീനക്ക്? എന്നാ പാടാം.
3: കവിതകളോട്

0: பழிநீரில் இருக்கும் பனிமலராய் பூத்த சில்லகள் தொடருகையா திறமாவன் உழ்க்கும் சிந்தகளே மன்னுத்துளைகளா பிரணயமே மரகப சொவியுமி முகிலுகளா ஹிதயம் ഹലോ
1: ഫർസീന, നല്ല പാട്ടാണല്ലോ അത്. ഓക്കെ, നല്ലൊരു പാട്ടാണ്. മോള് ഇന്ന് പാട്ടുപെട്ടിയിലൂടെ ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം അല്ലേ? ആർക്കു വേണ്ടിയാ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ
0: ആഗ്രഹിക്കുന്നത്?
1: ഏതായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. ഫർസീനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പേര് പറഞ്ഞോളൂ.
0: അമ്മ ഉണ്ട്, ഏട്ടനുണ്ട്, അനിയത്തിയുണ്ട്, ചേട്ടത്തിയുണ്ട്, വാപ്പുണ്ട്.
1: ആരൊക്കെ പേര് പറ? അമ്മയുടെ പേരെന്താണ്?
0: നസീമ. ബാപ്പ മുഹമ്മദ്. ഏട്ടൻ ഫറാസും ഫവാസും ഫർഹാനും. അനിയത്തി അംബ്രിൻ. ചേട്ടത്തി ഫസീല.
1: അപ്പൊ ഏതായാലും സന്തോഷമായിരിക്കട്ടെ. നന്നായിട്ട് പഠിക്കുക, പാസ്സാവുക, ആകാശവാണിയിലേക്ക് വിളിക്കുക, പാട്ടുകളൊക്കെ പാടിത്തരിക. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?

ഫാട്ടുഫെട്ടി. പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാനും നിങ്ങളുടെ കൗതുകകരമായ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കാനും വിളിക്കൂ ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടിയിലേക്ക്. വിളിക്കേണ്ട സമയം ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: News on AIR app. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. News on AIR app.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ, അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496-282-383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496-282-383. ദ്വീപ് വിശേഷം.

0: നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇനി ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം കടപ്രത്തയിലും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ചുവടുകൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനുവേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ

0: വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൌഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട്അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൌഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: कदम है। बीते सालों में सोलर पावर के मामले में भारत दुनिया के टॉप देशों में पहुंच गया है। सीएनजी आधारित व्यवस्था को प्रमोट कर रहे हैं। ऐसे तमाम प्रयासों के कारण भारत इस बहुत बड़े वैश्विक ऊर्जा संकट का सामना कर रहा है। लेकिन अब आज समय की ये भी मांग है, पेट्रोल, डीजल, गैस ऐसी चीजों का बहुत संयम से इस्तेमाल करें।
1: Among the major projects unveiled include PM Mitra Park in Warangal, also known as the Kakatiya Mega Textile Park. Built at an estimated cost of around 1700 crore rupees, it is the country's first fully operational PM Mitra Park and is aimed at creating an integrated textile ecosystem under the center's 5F vision, spanning farm, fiber, factory, fashion and foreign markets. Earlier in the day, Prime Minister Narendra Modi participated in the 45th anniversary celebrations of the Art of Living in Bengaluru. He inaugurated the newly constructed Dhyan Mandir at the Art of Living International Centre. Addressing the gathering, the Prime Minister lauded the role of the Art of Living Foundation in promoting service, spirituality and social transformation. The Prime Minister also called for collective efforts to build a developed India through environmental responsibility, youth empowerment and inner well-being. In Uttar Pradesh, Chief Minister Yogi Adityanath today expanded his cabinet with six BJP leaders taking oath as ministers. Additionally, two ministers of state were elevated and assigned independent charge. Governor Anandibhen Patel administered the oath of office in secrecy at the ceremony held at Jan Bhavan in Lucknow. Former BJP state president Bhupendra Chaudhary and BJP leader Manoj Pandey were inducted as cabinet ministers. State ministers Ajit Pal Singh and Somendra Tomar were promoted and given independent charge. The founder of Tamilaga Vetri Karagam, TVK actor turned politician C. Joseph Vijay has been sworn in as the Chief Minister of Tamil Nadu today. Governor Rajendra Vishwanath Adlekar administered him the oath of office in secrecy in a swearing-in ceremony held at Nehru Indoor Stadium. Nine ministers also took oath along with Mr. Vijay. Congress leader Rahul Gandhi and several personalities from the Tamil film industry were present on the occasion. Prime Minister Narendra Modi has congratulated C. Joseph Vijay on taking oath as the Chief Minister of Tamil Nadu. In a social media post, Mr. Modi said the central government will keep working with the Tamil Nadu government to improve the lives of people. He expressed his best wishes for Mr. Vijay's tenure ahead. Union Home Minister Amit Shah today reviewed the country's preparedness to deal with possible floods and heat wave conditions. Chairing a high-level meeting in New Delhi, Mr. Shah assessed the readiness of central government agencies, reviewed early warning systems, resources deployment and inter-agency coordination to ensure zero loss of life and minimum loss of property. The minister also reviewed the progress of long-term flood mitigation measures being taken across the country, including protection of critical infrastructure projects, river management initiatives and scientific advancements in forecasting. Vice Admiral Sanjay Vatsyayan has been appointed as the next Flag Officer Commanding-in-Chief of the Western Naval Command headquartered in Mumbai. He will take charge of one of the Indian Navy's most strategically important commands responsible for safeguarding India's Western Maritime Front and key sea lanes in the Arabian Sea. And in IPL cricket, Lucknow Super Giants have set a target of 204 runs for Chennai Super Kings at M.H. Chidambaram Stadium in Chennai. In reply, Chennai Super Kings were 60 for 1 in 4.4 over when reports last came in. Earlier put into bat, Lucknow posted 203 runs for the loss of 8 wickets in their allotted 20 overs. And with that, we end this news bulletin.
2: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക. അവതരണം സുനീഷ് വിതുര. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. LDF സിറ്റിംഗ് സീറ്റുകളടക്കം UDF പിടിച്ചെടുത്തു. പുതുപ്പള്ളി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ സീറ്റ് നിലനിർത്തിയത്. എന്നാൽ LDF സിറ്റിംഗ് സീറ്റായ ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവനെ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് തോൽപ്പിച്ചു. LDF കോട്ടയായിരുന്ന വൈക്കം നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കെ ബിനിമോന്റെ അട്ടിമറി വിജയം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. കോട്ടയം നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സീറ്റ് നിലനിർത്തി. പാലാ നിയോജകമണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ വിജയിച്ചു. UDF സ്ഥാനാർത്ഥി

വ്യക്തികളായ വിനു ജോബ് കുഴിമണ്ണിൽ ചങ്ങനാശ്ശേരിയിലും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എം ജെ പൂഞ്ഞാറിലും റോണി കെ ബേബി കാഞ്ഞിരപ്പള്ളിയിലും വിജയിച്ചു. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ സീറ്റ് നിലനിർത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി മോൻസ് ജോസഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. തൃക്കൊടിത്താനം ഡിവിഷൻ അംഗം വിനു ജോബ് ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും സിപിഐഎം സ്ഥാനാർത്ഥിയുമായ മഞ്ജു സുജിത്തിനെ പരാജയപ്പെടുത്തിയാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വിനു ജോബ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിൽ അംഗമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിനു ജോബിന്റെ തിളക്കമാർന്ന വിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. കോട്ടയം ജില്ലയിൽ മിന്നാമിന്നി ക്യാമ്പിന് തുടക്കം കുറിച്ചു. ഭിന്നശേഷിയുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കിയാണ് കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന സമൂഹ അധിഷ്ഠിത പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായാണ് ദ്വിദിന മിന്നാമിന്നി ക്യാമ്പ് സംഘടിപ്പിച്ചത്. തെള്ളകം ചൈതന്യയിൽ ആരംഭിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി ഒയെ നിർവഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSSS പ്രോഗ്രാം ഓഫീസർ ഷൈല തോമസ്, കോർഡിനേറ്റർ മേരി ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി ക്ലാസുകളും കലാപരിപാടികളും മത്സരങ്ങളും ഉല്ലാസ പഠനയാത്രയും ചൈതന്യ പാർക്ക് സന്ദർശനവും മാതാപിതാക്കളുടെ സംഗമവും ക്രമീകരിച്ചിട്ടുണ്ട്. വരൾച്ച മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പ്രാദേശിക തലത്തിലുള്ള താപപ്രതിരോധ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകി. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. വരൾച്ച നേരിടുന്നതിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പങ്ക് പ്രധാനമാണെന്നും 30 വർഷമെങ്കിലും മുൻകൂട്ടി കണ്ടുള്ള കർമ്മപദ്ധതികൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ലിറ്റി ജോസഫ്, LSGD ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ്, ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ജൂനിയർ സൂപ്രണ്ട് റാണി പി ജോയി എന്നിവർ പ്രസംഗിച്ചു. പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സംരംഭക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ May 17 LBS സെന്റർ ഫോർ സയൻസസ് ആന്റ് ടെക്നോളജി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. കോട്ടയം ജില്ലയിലെ യോഗ്യത നേടിയ എല്ലാ ഉദ്യോഗാർത്ഥികളും ഹാൾ ടിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിശ്ചിത സമയത്ത് എത്തണമെന്ന് അക്ഷയ പദ്ധതിയുടെ ചീഫ് കോർഡിനേറ്റർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയം നാഗമ്പടം ബസ്റ്റാൻഡിൽ മുനിസിപ്പാലിറ്റി ബിൽഡിംഗിൽ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേനയാണ് ത്രിവേണി സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ പഠന ഉപകരണങ്ങൾക്കും 30 മുതൽ 60 വരെ ശതമാനം വിലക്കുറവുണ്ട്. June 15 വരെ സ്കൂൾ മാർക്കറ്റ് തുറന്നു പ്രവർത്തിക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ഇന്ന് രാത്രി 7:35 യുവവാണി ബൗദ്ധിക സ്വത്തവകാശം എന്ന വിഷയത്തിൽ ജോസ് മറിയം സിബിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം കേൾക്കാം രാത്രി 7:35 യുവവാണിയിൽ. രാത്രി 8 നാട്ടുചിന്ത് സി സുരേഷ് വർമ്മയും സംഘം അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ കേൾക്കാം രാത്രി 8.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 ന്

0: നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
1: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
0: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
0: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
0: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
0: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം തിരനോട്ടം. റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളെ അണിയറ വിശേഷങ്ങൾ രാത്രി 9:30.

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി കെ ജി താര പങ്കെടുക്കുന്നു. നാളെ രാവിലെ 9:15.

നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകും. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9496596321. ഓർക്കുക, നാളെ രാവിലെ 11 മണിക്ക് ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടി.

0: निर्वाचने महद्विजयम् अलभत। कांग्रेस दलम सीपीआई सीपीआईएम वीसीके तथा आईयूएमएल चेत्यादीनां दलानां साहाय्येन श्रीविजयः विंशत्यधिकैकशत निर्वाचित विधायकानां समर्थनम् अलभत। प्रधानमंत्री नरेन्द्र मोदी अद्य श्री सी जोसेफ विजयाय पदग्रहणस्य उपलक्ष्ये तस्मै शुभकामनां प्रेषितवान्। श्रीमोदी सामाजिक माध्यमे उक्तवान् यत् केन्द्र प्रशासनं तमिलनाडु प्रशासनेन सह मिलित्वा जनानां जीवनस्तरस्य उन्नयनार्थं निरन्तरं कार्यं करिष्यति। तेन श्रीविजयस्य आगामी कार्यकालाय अपि शुभकामनाः प्रदत्ताः। भारतीय जनता पार्टीति दलस्य वरिष्ठ नेता डॉ हिमन्ता विश्व शर्मा विधायक दलस्य नेता रूपेण निर्वाचितः। अद्य प्रातःकाले गुवाहाटी नगरे सम्पन्नायां सभायां रंजीत कुमार दास विश्वजीत दैमारी अजंता नियोगः राजदीप राय अशोक सिंगलः पीयूष हजारिका समेत्य अष्ट भाजपा दलस्य विधायकाः डॉ हिमन्त विश्वशर्मणः नाम प्रस्तावितवन्तः। शिक्षा मन्त्रालयः ग्रीष्मावकाशकाले देशस्य सर्वेषु विद्यालयेषु भारतीय भाषायाः कृते ग्रीष्मकालीन शिविरस्य आयोजनं करिष्यति। एषः एकसप्ताहात्मकः शिविरः भारतीय भाषासु मौलिक संवाद कौशल अधिगमाय शब्दपरिचयाय आत्मपरिचय प्रदर्शनाय वास्तविक जीवन संवादाय तथा च संस्कृतेः प्रशंसाय च केन्द्रितः भविष्यति। श्रीलंका देशस्य राष्ट्रपतिना अनुरा कुमारादिसानायके अद्य टीवीके दलस्य प्रमुख सी जोसेफ विजयः इत्यस्मै तमिलनाडु राज्यस्य मुख्यमंत्री पदस्य शपथग्रहणानन्तरं त्वरितमेव शुभकामनाः प्रदत्ताः। सामाजिक माध्यमे एकस्मिन् सन्देशे दिसानायके उक्तं यत् श्रीलंका तमिलनाडु उभयोः मध्ये ऐतिहासिकाः सांस्कृतिकाः उद्योगाः चेत्यादयः सुदृढाः सम्बन्धाः विद्यन्ते। सः उक्तवान् यत् उभयोर्देशयो मध्ये भविष्ये अपरिमिताः आर्थिक सम्भावनाः अवसराश्च सन्ति यतः तौ निरन्तरं परस्परं घनिष्ठ सम्बन्धान् सुदृढं कुरुतः। रूसदेशस्य राष्ट्रपतिना व्लादिमीर पुतिनेन उक्तं यत् युक्रेन देशेन सह प्रचल्यमानः युद्धविवादः अधुना समाप्तिं प्रति गच्छति। तेन पश्चिमेशिया देशेषु वर्तमानस्य संघर्षस्य अपि शीघ्रसमाधानस्य आशा प्रकटिता। तेन उक्तं यत् यदि विवादः अधिकं वर्तते तर्हि महदहानि भविष्यति। यूरोपीय नेतृभिः सह वार्तालापविषये पृष्टे सति राष्ट्रपति पुतिनः अवदत् यत् तादृश्यः चर्चायाः कृते जर्मनी देशस्य पूर्व चान्सलर गेरहार्ड श्रोडर तस्य प्रिया नेता अस्ति। पुतिनः एतदपि उक्तवान् यत् स्थायी शान्ति प्रस्तावस्य अन्तिम रूपस्य निर्णयानन्तरमेव सः युक्रेन देशस्य राष्ट्रपतिना व्लोदिमीर जेलेंस्की इत्यनेन सह मिलिष्यति। शंघाई नगरे आयोजिते धनुष्क्रीडायाः विश्वचषक स्पर्धायां भारतीय महिला रिकर्व दलेन चीनदेशं पराजित्य स्वर्णपदकं प्राप्तम्। आईपीएल क्रिकेट स्पर्धा मालिकायाम् अद्य लखनऊ सुपर जायंट्स दलं चेन्नई सुपर किंग्स दलं सम्मुखीकरोति। प्रप्रथमं क्रीडयता लखनऊ सुपर जायंट्स दलं अष्टक्रीडकानां हानिपुरस्सरं 3,200 धावनांकाः विनिर्मिताः। सम्प्रति उभयोः दलयोः मध्ये स्पर्धा प्रचलति। मुख्यवार्ता पुनरेकवारम्। अद्य प्रधानमंत्री नरेन्द्र मोदी तेलंगाना राज्ये प्रायः 94 कोटि रूप्यकाणां आधारभूत संरचना औद्योगिक परियोजनानां च उद्घाटनं शिलान्यासं च कृतवान्। उत्तरप्रदेश राज्य मुख्यमंत्री योगी आदित्यनाथ अद्य स्वमंत्रिमण्डलस्य विस्तारं कृतवान्। इति वार्ताः।
1: आकाशवाणी समयं 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹരിബന്ധ കുട്ട
2: കാണട്ടെ. വോ, എന്റെ ഫേവറേറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ റൈറ്റ്?
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ.
6: ആർബിഐ പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
9: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
8: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ.
10: നോക്ക്, ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. ആർബിഐ പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ ഒ ടി പി ആരുമായും ഷെയർ ചെയ്യരുത്. ആർബിഐ പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും ടി വി കെ അധ്യക്ഷനുമായ ജോസഫ് വിജയ്ക്കും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യനിർമ്മാണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: വികസിത ഭാരത് കാ നിർമ്മാണ് ഐസേ യുവാവോ സേ ഹീ ഹോഗാ ജോ യുവാ മാനസിക രൂപ സേ ശാന്ത ഹോ ജോ സാമാജിക രൂപ സേ ജിമ്മേദാർ ഹോ ഓർ ജോ സമാജ് കേ പ്രതി സംവേദൻശീൽ ഹോ. इसलिए स्पिरिचुअल वेलबींग, मेंटल हेल्थ, योग, मेडिटेशन, इस पर काम करने वाली आपकी महत्वपूर्ण.
1: തുടർന്ന് തെലങ്കാനയിലെത്തിയ ശ്രീ നരേന്ദ്രമോദി ഏകദേശം 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ബുധനാഴ്ചയ്ക്ക് മുൻപ് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സി ജോസഫ് വിജയ്ക്ക് ആശംസകൾ നേർന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നൽകുന്ന വിധി വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിൽ ബിജെപിയുടെയും എൻഡിഎയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. 102 എംഎൽഎമാരുടെ പിന്തുണയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ലോക്ഭവനിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിലെ കേന്ദ്ര ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. വെള്ളപ്പൊക്ക ലഘൂകരണ നടപടികളുടെ പുരോഗതിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങിമരിച്ചു. വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കാനിറങ്ങിയ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം സ്വദേശികളാണിവർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി

0: ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമ്മ പ്രകൃതിക്ക് തുല്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുസ്മരിക്കുന്നു.
1: അമ്മമാരെ ആദരിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും സ്നേഹവും അമ്മ തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാ സത്യവും എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അമ്മയുടെ സ്പർശം ഹൃദയംഗമമാണ്. ആ കരുതലിന് പകരം വെക്കാൻ ഒന്നുമില്ല. അമ്മയുടെ സ്മരണയ്ക്ക് ഈ പ്രത്യേക ദിനത്തിൽ എന്റെ ഹൃദയാശംസകൾ ഞാൻ അർപ്പിക്കുന്നു.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യമായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
2: 10 ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൌകര്യങ്ങൾ, ടെലിമെട്രി ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു.
0: IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺ എന്ന നിലയിലാണ്. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി അല്പസമയത്തിനകം ഏറ്റുമുട്ടും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ മിതമായ നിരക്കിൽ നോട്ടുബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡന്റ്സ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അക്കരപ്പച്ച എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയതാണ് ഈ ഗാനം. വയനാട്

നമസ്കാരം പ്രിയ വയലമ്പീഠം ശ്രോതാക്കളെ, മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ഒരു ശ്രോതാവാകാം, എന്നാൽ സ്വന്തം അഭിപ്രായം അതിൽ മുങ്ങിപ്പോകരുത്. ഈ സച്ചിന്തയോടെ ഇന്നത്തെ വയലമ്പീഠം പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.

0: ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. പശുക്കളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് അകിടുവീക്കം. പശുക്കളുടെ അകിടിനുണ്ടാകുന്ന വീക്കമാണിത്. ശുചിത്വമില്ലായ്മ, അണുബാധ തുടങ്ങിയ കാരണങ്ങൾ ഈ രോഗത്തിലേക്ക് നയിച്ചേക്കാം. ഇത് പാലുൽപാദനത്തെയും പാലിന്റെ ഗുണമേന്മയെയും പ്രതികൂലമായി ബാധിക്കുന്നു. മാത്രവുമല്ല, ഇത് ഒരു പശുവിൽ നിന്നും മറ്റൊരു പശുവിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ക്ഷീരകർഷകർക്ക് കടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. ഇന്ന് നമുക്ക് കന്നുകാലികളിലെ അകിടുവീക്കത്തെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് പറഞ്ഞു തരാനായി പാലോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ നമ്മോടൊപ്പമുണ്ട്. ഷിബു ജോർജ് ഡോക്ടർ പ്രിയ കെ നായരുമായി സംസാരിക്കുന്നു. ഡോക്ടർ പ്രിയ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഒരു അകിടുവീക്കം രോഗം പശുക്കളിൽ കാണാറുണ്ടല്ലോ, ഈ രോഗത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും. പശുക്കളിൽ കാണുന്ന രോഗങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അകിടുവീക്കം. അതിന് കാരണം അത് കർഷകനുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം തന്നെയാണ്. ലോകമെമ്പാടും ഇത്തരത്തിൽ കർഷകർക്ക് ഏറ്റവും അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന, അതുകൊണ്ട് തന്നെ പാലുൽപാദനത്തിൽ കുറവുണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ് അകിടുവീക്കം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമെമ്പാടും ആണെന്ന് ഞാൻ പറഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ ആലപ്പുഴ കെ വി കെയിൽ നടന്ന ഒരു പഠനം, അവര് 3 മാസം കറവ തൊട്ട് 6 മാസം കറവ, ഏറ്റവും അധികം പാല് കിട്ടുന്ന സമയമാണത്, ആ സമയത്ത് കറവയിൽ നിൽക്കുന്ന പശുക്കളിൽ ഒരു പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയത് 90% പശുക്കൾക്കും എപ്പോഴെങ്കിലും അകിടുവീക്കം വന്നിട്ടുണ്ട്. അതിൽ തന്നെ 75% പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും പുറമെ കാണിക്കാത്ത അകിടുവീക്കമാണ് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. അപ്പൊ അങ്ങനെ കർഷകർക്ക് അവരറിയാതെ പോലും വലിയ പാലുൽപാദനത്തിൽ ഒരു കുറവ് മാത്രമേ ഒരു പക്ഷേ കർഷകൻ മനസ്സിലാക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ കർഷകന് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് അകിടുവീക്കം. അതുകൊണ്ട് അത്രയും പ്രാധാന്യം അതിന് നൽകിയാൽ തന്നെയേ ഉള്ളൂ ക്ഷീരമേഖലയിൽ നമുക്കൊരു പുരോഗതി കൈവരിക്കാൻ കഴിയും.
2: ഇതുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
1: പ്രധാനമായിട്ടും രോഗാണുബാധ തന്നെയാണ്. അതൊരു ബാക്ടീരിയ മൂലമാകാം, വൈറസ് മൂലമാകാം, ഫംഗസ് മൂലമാകാം, മൈക്രോപ്ലാസ്മ മൂലവുമാകാം. പിന്നെ ലെപ്റ്റോസ്പൈറ പോലെയുള്ള ചില രോഗങ്ങൾക്ക് അനുബന്ധമായിട്ട് ലെപ്റ്റോസ്പൈറൽ മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അകിടുവീക്കം, അങ്ങനെയും രോഗം വരാം. പിന്നെ അകിടിലെ മുറിവുകൾ, അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇപ്പൊ കറവ രീതി തെറ്റായി പോകുക, അല്ലെങ്കിൽ പശുക്കള് ചിലപ്പോൾ മേയാൻ വിടുന്ന സ്ഥലത്ത് നിന്ന് മുള്ളൂത്തുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു മുറിവിൽ നിന്നാണ് ബാധ കൊണ്ടും അകിടുവീക്കം വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അകിടുവീക്കം വരാം. ഇത് പറയുന്നതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി കർഷകരുടെ അറിവിലേക്ക്, പശുക്കളെ സ്ഥിരമായി വളർത്തുന്നവർക്ക് പരിചയമുണ്ടാകും, പ്രസവിച്ച ഉടനെ ചിലപ്പോൾ അകിടിനൊരു വീക്കം ഉണ്ടാകും. അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ എഡിമ എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ ഒരു രോഗം അല്ല. പെട്ടെന്ന് പാലുൽപാദനം കൂടുമ്പോൾ പശുവിന്റെ അടിഭാഗത്ത് ഒരു പാൽ ഞരമ്പ് പോകുന്ന നമുക്ക് കാണാം. ഈ പാൽ ഞരമ്പ് തടിച്ച് എൻഗോർ ചെയ്ത് അതിലൂടെ രക്തപ്രവാഹം കൂടുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന അകിടിന് ഒരു വീക്കം സംഭവിക്കുന്ന ഒരു ഫിസിയോളജിക്കൽ എഡിമയാണ്. അത് പാലുൽപാദനം ശരിയാകുമ്പോൾ തന്നെ കറവ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മാറിപ്പോകും. അല്ലെങ്കിൽ നമ്മുടെ വെറ്ററിനറി ആശുപത്രികളിൽ ലഭിക്കുന്ന മാക്സൽഫ് എന്ന് പറയുന്ന പൊടി, അത് വീക്കം കുറയാൻ വേണ്ടി നമ്മൾ മനുഷ്യരായാലും മാക്സൽഫ് ഓയിന്റ്മെന്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ ആ പൊടി ചൂടാക്കി പൊടിച്ച് വെളിച്ചെണ്ണ ചാലിച്ച് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു വീക്കമാണ്. ഇനി രോഗകാരണങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റഫാലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, എസ്ചെറിഷ്യ കോളി, ഇത്തരത്തിൽ പലതരം ബാക്ടീരിയകൾ ഈ രോഗം ഉണ്ടാക്കുന്നുണ്ട്.
2: അപ്പം ഇത് ഏതൊക്കെ തരത്തിലുള്ള അകിടുവീക്കങ്ങളാണ് നമ്മൾ ഈ പശുക്കളിൽ കണ്ടുവരുന്നത്?
1: തുടക്കത്തിൽ തന്നെ പറഞ്ഞ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, രോഗലക്ഷണങ്ങൾ ഇല്ലാതെയും ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ലക്ഷണങ്ങളോടുകൂടിയും മാസ്റ്റൈറ്റിസ് കാണാം. അതുപോലെ ക്രോണിക് മാസ്റ്റൈറ്റിസ്, കുറെ വീണ്ടും വീണ്ടും വീണ്ടും അകിടുവീക്കം വരിക, ഒരുപാട് കാലയളവിലേക്ക് അകിടുവീക്കം നിന്നു പോവുക, അങ്ങനെയും അകിടുവീക്കം വരാം. ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് തന്നെ മാസ്റ്റൈറ്റിസ് ഏറ്റവും കൂടുതലായിട്ട് നല്ല രോഗലക്ഷണങ്ങളോടുകൂടി കാണുമ്പോൾ അതിനെ നമ്മൾ പെറക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയും. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പനി ഉണ്ടാകും, ക്ഷീണമുണ്ടാകും, അകിടിന് വീക്കമുണ്ടാകും, അകിടിൽ തൊട്ടാൽ നല്ല ചൂടായിരിക്കും, പിന്നെ അത് ചുമന്നു വരും, പാല് കറന്നാൽ പാലിനും വ്യത്യാസം ഉണ്ടാവും, പാല് ചിലപ്പോൾ തരിതരിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെള്ളം പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ കുറച്ചും കൂടി പുരോഗമിക്കുമ്പോൾ അത് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് ആവും. ഈ രോഗലക്ഷണങ്ങളൊക്കെ തീവ്രത ലേശം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് സബ് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ പനിയും വിശപ്പില്ലായ്മയും ഒക്കെ മാറി തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷേ അകിടിന് അപ്പോഴും കേട് തന്നെയാണ്, പാല് കേടായിട്ടുണ്ടാവും. അത് നമ്മൾ ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ പലപ്പോഴും എന്റെ ഫീൽഡ് എക്സ്പീരിയൻസിൽ അകിടിന്റെ ഒരു ഭാഗം പറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ സമയത്തിന് ചികിത്സ നൽകാതിരുന്ന സംഭവിക്കാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാസ്റ്റൈറ്റിസ് ആണ് കർഷകർ അറിയാതെ പോകുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. ലക്ഷണം ഇല്ലാതെ അകിട് വീക്കമുണ്ടാവും. പാലിന് പുറമേക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പശുവിന് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ രോഗാണു അകിടിന്റെ ഉള്ളിലുണ്ടാവും, പാലുൽപാദനം കുറയുന്നുണ്ടാവും, പാലിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ

0: അതുപോലെ അകിട്, പശുവിന്റെ ഈ അകിടിന്റെ ശുചിത്വം കൂടി ഇതിനോടൊപ്പം തന്നെ പറയാം. കറക്കുന്നതിന് മുമ്പും കറക്കുന്നതിന് ശേഷവും അകിട് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിന് നിയന്ത്രണ മാർഗങ്ങളിൽ തന്നെ ശുചിത്വമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുക. പിന്നെ തൊഴുത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയമെങ്കിലും വെയിലടിയേറ്റ് തൊഴുത്ത് ഉണങ്ങാനുള്ള ഒരു അവസരം നൽകി കഴിഞ്ഞാൽ തന്നെ അണുബാധ വളരെയധികം കുറയും.
1: എപ്പോഴും
0: ഈർപ്പം കൂടുതലല്ല. അത് പറയുമ്പോൾ നമുക്കറിയാം വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഫംഗസ് കൊണ്ടുള്ള മാസ്റ്റൈറ്റിസ്, അകിട് വീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: ഇപ്പൊ ഈ രോഗം ഒരു പശുവിൽ നിന്ന് മറ്റേ പശുവിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ടോ?
0: ഡയറക്റ്റ് കോൺടാക്ട് വഴി പകരുന്നതിനേക്കാൾ ഒരു കറവക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ അകിട് വീക്കമുള്ള ഒരു പശുവിനെ കറന്ന കൈ കൊണ്ട് അകിട് വീക്കം ഇല്ലാത്ത പശുവിനെ കറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അകിട് വീക്കം വരാം. മറ്റൊന്ന് നാല് മുലക്കാമ്പുകളാണല്ലോ ഒരു പശുവിനുണ്ടാവുക. എല്ലാ കാമ്പുകളിലും രോഗാണുബാധ ഉണ്ടാകണമെന്നില്ല. അപ്പൊ രോഗാണുബാധ കണ്ട മുലക്കാമ്പ് കറന്നതിന് ശേഷം മറ്റു കാമ്പുകളിലേക്ക് കറന്നാൽ അങ്ങനെ രോഗാണുബാധ ഉണ്ടാകാം. പിന്നെ അപൂർവമായിട്ടെങ്കിലും പഠനങ്ങൾ കാണിക്കുന്ന സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ, ആ ബാക്ടീരിയ എയറോസോൾ ആയിട്ട് പകരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അത് പ്രത്യേകിച്ചും ഈ സ്പേസിംഗ് ശരിയല്ലാതെ വളരെ തിങ്ങിക്കൂടി പശുക്കളെ വളർത്തുന്ന ഫാമുകളിലൊക്കെ അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ പശുക്കളിൽ നിന്ന് പശുക്കളിലേക്ക് പകരാനുള്ള സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ്.
1: ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് മാഡം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, എന്നാലും ഒന്ന് വിശദീകരിക്കാവോ?
0: തീർച്ചയായിട്ടും. തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ പനിയും വിശപ്പില്ലായ്മയും ഉണ്ടാകും, പിന്നീട് അകിടിന് വീക്കമുണ്ടാകും, ചുമന്നിരിക്കും, തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പൊ നമ്മൾ കർഷകരോട് പറയുക ഐസ് പാക്ക് വെച്ചു കൊടുക്കുക, അത് കൂളി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പശുവിന് നല്ല ആശ്വാസമായിരിക്കും. നമ്മൾ കറക്കാൻ ചെന്നാൽ തൊഴി കിട്ടിയാൽ തന്നെ പെട്ടെന്ന് കർഷകന് മനസ്സിലാവും ഇന്ന് അകിട് വീക്കമാണ്. പിന്നെ നമ്മൾ കറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫാമിലൊക്കെ, നല്ല ഫാമുകളിലൊക്കെ ചെയ്യുക സ്ട്രിപ്പ് കപ്പ് ടെസ്റ്റ് എന്ന് പറയും. നേരിട്ട് അങ്ങ് കറക്കുന്നതിന് പകരം ഒരു കറുത്ത പ്രതലത്തിലേക്ക് പാല് ഒന്ന് രണ്ടോ മൂന്നോ തുള്ളി കറന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പാലിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നല്ല കർഷകന് പെട്ടെന്ന് മനസ്സിലാവും തരി കെട്ടുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഉടനെ നമുക്ക് അതവിടെ നിർത്തി ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നല്ലോണം എക്സാമിൻ ചെയ്യാം. പനിയുണ്ടോ, വേറെ ക്ഷീണമുണ്ടോ, ഇന്നിട്ട തീറ്റ മുഴുവൻ അല്ലെങ്കിൽ തലേദിവസം കൊടുത്ത തീറ്റ മുഴുവൻ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ കഴിയും. അപ്പൊ അത്തരം ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ പാല് പരിശോധിക്കുക. പാല് പരിശോധിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വെറ്റിനറി ഡിസ്പെൻസറിയിൽ ഒരു കർഷകൻ കൊണ്ടുപോയാൽ അവിടെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പാല് പരിശോധിക്കാനുള്ള കിറ്റുകൾ ഇന്ന് ലഭ്യമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് ഞങ്ങൾ ഒരു മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന് പറഞ്ഞ സൗജന്യ നിരക്കിൽ കർഷകർക്ക് നൽകുന്ന ഏറ്റവും അകിടുവീക്ക നിയന്ത്രണത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഒരു കർഷകന് ഉപയോഗിക്കാവുന്ന, ഇതിനെപ്പറ്റി അറിവുള്ള കർഷകർ എപ്പോഴും വെറ്റിനറി ആശുപത്രിയിൽ വന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന് പറയുന്നത്.
1: രോഗനിർണയത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്
0: പ്രത്യേകിച്ചും സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. ഞാൻ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ കിറ്റില് നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ രോഗനിർണയത്തിനുള്ള ഒരു CMT റിയേജന്റ്, കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് റിയേജന്റ്. അത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ പരിജ്ഞാനമൊന്നും വേണ്ട, നല്ല കർഷകർക്കൊക്കെ അറിയാം. അത് നാല് കളങ്ങളുള്ള ഒരു മിൽക്ക് ടെസ്റ്റിംഗ്, ഒരു പെയില് പോലെ ഒരു സംഭവം കൊടുക്കും. അതോടൊപ്പം കറക്കുന്നതിന് മുമ്പ് അകിട് കഴുകാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, ലായനി ഉണ്ടാക്കാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, കറന്നതിന് ശേഷം അകിട് അല്ലെങ്കിൽ മുലക്കാമ്പുകൾ അണുവിമുക്തമാക്കാനുള്ള പൊവിഡോൺ ഐഡിൻ ലായനി, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തൊഴുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകാനുള്ള ബ്ലീച്ചിങ് പൗഡർ, അതുപോലെ അകിടിൽ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പുരട്ടാനായിട്ടുള്ള ആന്റിസെപ്റ്റിക്, അതായത് ബോറിക് ആസിഡ് പൊടി, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിറ്റാണ്. അപ്പോൾ ഈ അകിട് വീക്കത്തിന്റെ CMT റീഏജന്റ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നാല് കള്ളങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കള്ളങ്ങളിലേക്ക് 2 മില്ലി പാല് ഓരോ മുലക്കാമ്പിൽ നിന്നും നമ്മൾ കറന്നെടുത്തിട്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ ഈ റിയേജന്റ് ഒഴിച്ചു നോക്കുക. എന്നിട്ട് ഒന്ന് കറക്കുമ്പോൾ അതൊരു ജെൽ രൂപത്തിലാവുന്നുണ്ടെങ്കിൽ ആ പശുവിന് അകിട് വീക്കമുണ്ട് എന്ന് കർഷകന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതല്ല, വെള്ളം പോലെ തന്നെയാണ് ഈ റിയേജന്റും, വെള്ളം പോലെ തന്നെയാണ് പാലും, വെള്ളം പോലെ തന്നെയാണല്ലോ. അപ്പൊ അതേ കൺസിസ്റ്റൻസി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അസുഖമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് രോഗനിയന്ത്രണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു മാസ്റ്റൈറ്റിസ് കിറ്റിന്റെ സഹായവും രോഗനിർണയത്തിൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിന് നമ്മൾ
1: സഹായിക്കും. ചികിത്സ എങ്ങനെയാണ് ചെയ്യേണ്ടത്?
0: പലപ്പോഴും കർഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടർ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് ചികിത്സിച്ചാൽ എന്റെ പശുവിന്റെ പാല് കുറയുമോ? അപ്പോ സത്യത്തിൽ ആന്റിബയോട്ടിക് ചികിത്സ വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ചികിത്സ കൊണ്ടൊന്നും പാല് കുറയില്ല. പാല് കുറയുന്നത് ഈ അകിടിലെ അകിട് വീക്കം എന്ന രോഗം അകിടിലെ കോശങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ചികിത്സ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കുക, ലക്ഷണങ്ങൾ കണ്ടാൽ രോഗം നന്നായി പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അകിടിൽ ഈ മോശപ്പെട്ട പാല് കാണുമ്പോൾ ഉടനെ കർഷകർ ഇനി പശു തൊഴിക്കുകയും ചെയ്യുന്നു, നമുക്ക് കറക്കാതെ പാൽ അവിടെ വച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അകിട് വീക്കം വന്ന മുലക്കാമ്പ് 3-4 മണിക്കൂർ ഇടവിട്ട് പൂർണ്ണമായിട്ടും അതിലുള്ള പാല് കറന്നൊഴിവാക്കിയെങ്കിൽ, കറക്കുന്ന സമയത്ത് പശു ഒന്ന് തൊഴിക്കുകയൊക്കെ ചെയ്യും, മെല്ലെ മുക്കേറി പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി പിടിച്ചു വെച്ച് അത് പൂർണ്ണമായിട്ടും കറന്നൊഴിവാക്കുക എന്നുള്ള വളരെ

0: പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മുലക്കാമിനുള്ളിലേക്ക് അടയ്ക്കാൻ പറ്റുന്ന മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. പരിചയമുള്ള കർഷകന് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മരുന്നും അടയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഡോക്ടറെ സമീപിച്ച് അതിന് കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് ചികിത്സ നൽകുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ ആന്റിബയോട്ടിക് ചികിത്സയുടെ കാര്യം പറയുമ്പോഴാണ് IHNVB ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പല പല അണുക്കൾ കാരണമാണ് അകിടിവീക്കം ഉണ്ടാകുന്നത്. പല ബാക്ടീരിയകൾ കാരണവും പലതരം ഫംഗസ് കാരണവും ഒക്കെ ഈ രോഗം വരാം. അപ്പൊ ഏത് ആന്റിബയോട്ടിക് ആണ് ഇതിന് ഏറ്റവും നല്ലത്, അനുയോജ്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് നിർണയിച്ചിട്ട് ആന്റിബയോട്ടിക് ചികിത്സ നൽകുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമുക്കറിയാം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ആന്റിബയോട്ടിക്കിനെതിരെയുള്ള പ്രതിരോധം മനുഷ്യരിലായാലും അത് പല രോഗ ചികിത്സയിലും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മൃഗങ്ങളിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആയാലും അതും കൃത്യമായിട്ടും ആവശ്യത്തിലധികം ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ആന്റിബയോട്ടിക് ചികിത്സ നൽകാനായിട്ട് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കിറ്റ് അവിടെ നിർമ്മിക്കുന്നുണ്ട്. അത് ഫീൽഡിലെ ഡോക്ടർമാർക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കിറ്റ് ഉപയോഗിച്ച് അത് പക്ഷെ കർഷകന് ചെയ്യാൻ കഴിയില്ല. പാല് ആശുപത്രിയിൽ എത്തിച്ചാൽ ഡോക്ടർക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ആ കിറ്റ് ഉപയോഗിച്ച് കൃത്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് വെച്ചാൽ അത് കോഴ്സ് തെറ്റിക്കാതെ. പലപ്പോഴും കർഷകർ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ്, ആദ്യത്തെ ദിവസം ആന്റിബയോട്ടിക് നൽകും, ഡോക്ടർ പറയും നാളെ നിങ്ങൾ വരണം കേട്ടോ, ശരിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വരണം എന്ന് പറയും. കർഷകൻ എന്ത് ചെയ്യും? ഈ ഒരു ദിവസത്തെ ആന്റിബയോട്ടിക് കൊണ്ട് തന്നെ പശുവിന് നല്ല ആശ്വാസം ഉണ്ടാവും, ഇനി എന്റെ പശുവിനെ കുത്തിവെക്കണ്ട എന്ന് വെച്ച് പിന്നെ ആന്റിബയോട്ടിക് ചികിത്സ അവിടെ നിർത്തിവെക്കും. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സഹായിക്കും. അതുപോലെ പൂർണ്ണമായിട്ട് ഈ രോഗ ചികിത്സ നടന്നിട്ടും ഉണ്ടാവില്ല, വീണ്ടും അകടിപ്പിക്കാൻ വരാനുള്ള സാധ്യത കൂട്ടുമ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം 3 ദിവസമോ 5 ദിവസമോ കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് കംപ്ലീറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ കുത്തിവെക്കണമെന്നുണ്ടാവില്ല, അതിന്റെ തന്നെ ഓറൽ മരുന്നുകൾ കിട്ടും, വായിലേക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ. എന്തായാലും ആ ചികിത്സ പൂർണ്ണമായിട്ട് നോക്കുകയാണെങ്കിൽ അകടിപ്പിക്കുന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടാം. പൂർണ്ണമായിട്ടും അകടിലെ കോശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അത് സഹായകമാണ്. ഇനി ചികിത്സയ്ക്ക് ശേഷം സപ്പോർട്ടീവ് തെറാപ്പി എന്നുള്ള രീതിയിൽ പശുവിന് ആരോഗ്യം ഉണ്ടാകാനായിട്ട് തീറ്റയൊക്കെ കുറച്ച് ദിവസം എടുക്കാതിരുന്നുണ്ടോ? അപ്പൊ അതിന് ബദലായിട്ട് നല്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബയോട്ടിൻ അടങ്ങിയ സപ്ലിമെന്റ്സ് ഒക്കെ നൽകുന്നത് അകടിനെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പൂർണ്ണമായിട്ടല്ലെങ്കിലും 90-95% പാലുൽപാദനം വീണ്ടെടുക്കാനും സഹായകമാണ്.
1: ഡോക്ടർ പ്രിയ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് പശുക്കളിൽ കണ്ടുവരുന്ന അകടുവീക്കം രോഗത്തെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: കന്നുകാലികളിലെ അകിടുവീക്കത്തെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായി പറഞ്ഞു തന്നത് പാലോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ. ഷിബു ജോർജാണ് ഡോക്ടർ പ്രിയ കെ നായരുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പൂവരശ് പ്രകൃതിയിലെ അത്ഭുത മരുന്നുകളുടെ പട്ടികയിൽ മുൻനിരയിൽ ഉണ്ടായിട്ടും പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്ന ഒന്നാണ് പൂവരശ്. പേരിൽ അരശു ഉണ്ടെങ്കിലും വലിപ്പത്തിൽ കുഞ്ഞനായ ഈ മരം അടിമുടി ഔഷധ സമൃദ്ധമാണ്. വേരുമുതൽ കായവരെ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്നതാണ് ഈ സസ്യത്തിന്റെ പ്രത്യേകത. ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള വേരിന്മേൽ തൊലി പൂവരശിന്റെ വേരിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. പ്രധാനമായും ചർമ്മരോഗങ്ങൾക്കുള്ള ചികിത്സയിലാണ് പൂവരശ് അദ്വിതീയമായ സ്ഥാനം അലങ്കരിക്കുന്നത്. ചൊറി, ചിരങ്ങ്, സോറിയാസിസ്, പുഴുക്കടി, വെള്ളപ്പാണ്ട്, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളിൽ ഇതിന്റെ ഭാഗങ്ങൾ പ്രധാന ചേരുവയാണ്. രക്തശുദ്ധി വരുത്താനും രക്തസ്രാവം തടയാനുമുള്ള ഇതിന്റെ ശേഷി ശ്രദ്ധേയമാണ്. മുറിവുകൾ ഉണക്കുന്നതിനും പ്രമേഹം, കരൾ രോഗങ്ങൾ, വയറിളക്കം തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾക്കും പൂവരശ് ഫലപ്രദമായ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ തൊലി കഷായം വെച്ചും എണ്ണ കാച്ചിയും ഉപയോഗിക്കുന്ന രീതിയും നിലവിലുണ്ട്. ഇഡ്ഡലി പുഴുങ്ങുന്നതിനായി പൂവരശിലകൾ ഉപയോഗിക്കുന്നത് മുൻ തലമുറകൾക്കിടയിൽ പതിവായിരുന്നു. ശീതൽ ശല്യത്തെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക കഴിവ് പൂവരശ് തടികൾക്കുണ്ട്. അതിനാൽ തന്നെ ശീതൽ ബാധിക്കാത്ത ഇതിന്റെ തടി ഏറെ ഗുണപ്രദമാണ്. ഏതു കാലാവസ്ഥയിലും പൂക്കൾ വിരിയുന്ന ഈ മരം കമ്പുകൾ മുറിച്ചു നട്ടും വിത്തുകൾ വഴിയും വംശവർദ്ധന നടത്തുന്നു.

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ ഒന്നാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കള നിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൌകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ 1/4, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക് രാസവള ശുപാർശ കൃത്യമായി പാലിക്കണം. കുമൾ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ നടപടി എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തവാരണയിൽ വിത്തു തേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൌകര്യമുള്ള നീളത്തിൽ തവാരണകൾ ഉണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തെരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങുവെച്ച് കെട്ടണം. കനത്ത മഴയ്ക്ക് മുൻപേ കമുകിൻ തൈകൾ നടാം. കൊട്ടടക്കയുടെ ഇനങ്ങളാണ് മോഹിത് നഗർ, ശ്രീമംഗള, സൌത്ത് കാനറ, സൈഗോൺ എന്നിവ. മുറിക്കുന്നതിനും പച്ചയായി ഉപയോഗിക്കുന്നതിനും പറ്റിയ ഇനമാണ് മംഗള. കമുകിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇടവിളകളാണ് കൈതച്ചക്ക, വെറ്റില, കൊക്കോ, ഇഞ്ചി, കുരുമുളക്, വാഴ, ചേന, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് തുടങ്ങിയവ. പൈനാപ്പിൾ നടാൻ യോജിച്ച സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. ഇതിന്റെ പ്രതിരോധത്തിനായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതിനാൽ പച്ചക്കറികളിൽ വെള്ളീച്ച, മീലിമുട്ട, പച്ചത്തുള്ളൻ മുതലായ പ്രാണികൾ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി ആഴ്ചയിലൊരിക്കൽ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ള മിശ്രിതം തളിക്കുക.
1: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധികവളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷിച്ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു.

സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.

ഇന്നത്തെ വയലുമേടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം: ഒരു പശുവിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിൽ ഒരൊറ്റ തീറ്റയിലൂടെ നൽകുക എന്നതാണ് TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി പശുക്കൾക്ക് കാലിത്തീറ്റയും പരുഷാഹാരവും വെവ്വേറെ കൊടുക്കാതെ ഒരൊറ്റ തീറ്റയായി നൽകുവാൻ സാധിക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉത്പാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് വിവിധ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കൃഷിഭൂമി ലഭ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് നവോധർ പദ്ധതി. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള ആഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPVയായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂവുടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും, കൃഷി സഹകാരി സേവന ഉടമ്പടി, അതിന്റെ പങ്കാളിത്തം, പരിശോധന, അംഗീകാരവും കപ്കോയുടെ മേൽനോട്ടത്തിലാണ്. കപ്കോയുടെ വെബ്സൈറ്റായ www.kabco.co.in എന്ന വെബ്സൈറ്റ് മുഖേന പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.

താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ മാർക്കറ്റിംഗ്, അഗ്രി ബിസിനസ് മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും MBA നേടിയവരും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളുടെ അടിസ്ഥാന വിവരമുള്ളവരായിരിക്കണം. മാർക്കറ്റിംഗ്, സെയിൽ, മാർക്കറ്റ് റിസർച്ച് എന്നിവയിൽ പ്രവൃത്തി പരിചയം, ഡിജിറ്റൽ മാർക്കറ്റിംഗിലുള്ള പരിജ്ഞാനം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവ് എന്നിവ അഭികാമ്യം. അപേക്ഷകരുടെ പ്രായം 2026 മെയ് 1 30 വയസ്സിൽ കവിയരുത്. പ്രതിമാസ വേതനം 25,000 രൂപ. നിയമനത്തിന്റെ കാലയളവ് 1 വർഷം. താൽപര്യമുള്ളവർ ഡെപ്യൂട്ടി ഡയറക്ടർ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് പ്രൊമോഷൻ ഡിവിഷൻ, സെൻട്രൽ ലബോറട്ടറി ബിൽഡിംഗ്, ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം, റബ്ബർ വേൾഡ് PO എന്ന വിലാസത്തിൽ അപേക്ഷകൾ അയയ്ക്കണം. അപേക്ഷകൾ ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 19 ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനായി ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ്, ഇന്റർവ്യൂ നടക്കുന്ന തീയതി, സമയം, സ്ഥലം റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 8301952290. നമ്പർ ഒരിക്കൽ കൂടി 8301952290. വെബ്സൈറ്റ് www.rubberboard.gov.in.

വെള്ളാനി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഈ മാസം 18-ന് ചക്ക വിളവെടുപ്പ്, അനന്തര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 21-ന് ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23-ന് നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26-ന് കുരുമുളക് കൃഷി എന്നതിലും, 30-ന് ഇൻഡോർ സസ്യങ്ങൾ, ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയത്തിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 8891540778. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8891540778. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ ടിവികെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ എസ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. സൌരോർജ്ജ ഉൽപാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗിക്കണമെന്നും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതികൂല ആഘാതം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: भारत दुनिया के टॉप देशों में पहुंच गया है. CNG आधारित व्यवस्था को प्रमोट कर रहे हैं. ऐसे तमाम प्रयासों के कारण भारत इस

0: बहुत बड़े वैश्विक ऊर्जा संकट का सामना कर रहा, लेकिन अब आज समय की ये भी मांग है पेट्रोल डीजल गैस ऐसी चीजों का बहुत संयम से इस्तेमाल करें।
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കി പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തമിഴക വെറ്ററിക്കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. പുതിയ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സത്യപ്രതിജ്ഞയ്ക്കുശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. ഷോളവന്തൻ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കറുപ്പയ്യയെ പ്രോടേം സ്പീക്കറായി നിയമിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകെ വിജയ്ക്ക് ആശംസകൾ നേർന്നു. ചരിത്രം, സംസ്കാരം, സംരംഭകത്വം, തലമുറകളിലൂടെ നിലനിൽക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയിലൂടെ ശ്രീലങ്കയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്ന് ശ്രീ ദിസനായകെ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. അസമിൽ ബിജെപിയുടെയും എൻഡിഎയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനപാര വെറ്ററിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് അഞ്ചാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിപുലീകരിച്ചു. ബിജെപിയിൽ നിന്നുള്ള 6 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 2 സഹമന്ത്രിമാർക്ക് സ്ഥാനക്കയറ്റവും സ്വതന്ത്ര ചുമതലയും നൽകി. ഇതോടെ 403 അംഗ യുപി നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 60 ആയി. അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ യുക്രൈൻ ലംഘിച്ചതായി റഷ്യ. റഷ്യൻ നിയന്ത്രണത്തിലുള്ള കെർസൻ മേഖലയിൽ യുക്രൈനിയൻ ഷെല്ലാക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായി റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യൻ ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈനും അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ മിയാമിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1. 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2 ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാതെ രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. 2025 ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരത്തിലെ സംശുദ്ധ ഹരിത പഞ്ചായത്ത് വിഭാഗത്തിൽ മിസോറാമിലെ കവൃത്ത നോർത്ത് വില്ലേജ് കൌൺസിൽ ദേശീയതലത്തിൽ 1st നേടി. സുസ്ഥിര ഗ്രാമവികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. രാജ്യത്താകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ നിരണവും പുരസ്കാരത്തിന് അർഹമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത്

0: സദത് വികാസ് പുരസ്കാരമാണ് നിരണം പഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് മൂന്നാം സ്ഥാനത്താണ് നിരണമെത്തിയത്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്തിനെ മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ മൂന്നാം സ്ഥാനത്തായും അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പഞ്ചായത്തിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക.
1: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. മുഹമ്മദൻ SCA 1-3 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി നാളെ കുനോ ദേശീയ ഉദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നബീബിയയിൽ നിന്ന് കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രൊജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെയും ഈ വർഷം ഫെബ്രുവരിയിൽ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെയും എത്തിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗുരുഗ്രാമിലെ പ്രത്യേക PMLA കോടതിയാണ് റിമാൻഡ് അനുവദിച്ചത്. GST ഇടപാടുകളിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ചണ്ഡിഗഡിൽ ഇന്നലെയാണ് സഞ്ജീവ് അറോറയെ അറസ്റ്റ് ചെയ്തത്. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും വേനലവധി കാലത്ത് ഭാരതീയ ഭാഷാ സമ്മാൻ ക്യാമ്പ് സംഘടിപ്പിക്കും. ഒരാഴ്ച നീളുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് സ്വയം പരിചയപ്പെടുത്തൽ, പദാവലി നിർമ്മാണം, ദൈനംദിന സംഭാഷണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന ആശയവിനിമയ കഴിവുകൾ പഠിക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എം രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: യുവവാണി.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബൌദ്ധിക സ്വത്തവകാശം, കോപ്പിറൈറ്റ്, അറിയേണ്ടതും ചെയ്യരുതാത്തതും, ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് റോസ് മറിയം സിബിയുമായി സന്ദീപ് സുരേഷ് നടത്തുന്ന അഭിമുഖം ഇപ്പോൾ നമുക്ക് കേൾക്കാം.
1: നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാട്ട് കേൾക്കുന്നവരാണ്, പുസ്തകം വായിക്കുന്നവരാണ്, എഴുതുന്നവരായിരിക്കാം. ഇതുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നമ്മൾ കേൾക്കുന്ന കുറച്ച് വാക്കുകളാണ് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ബൗദ്ധിക സ്വത്തവകാശം, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ പേറ്റന്റുകൾ, പ്രത്യേകിച്ചും ഗവേഷണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പേറ്റന്റ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ യുവപാണിയിൽ. ഇതിൽ എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ അഡ്വക്കേറ്റ് റോസ് മറിയം സിബി ഉണ്ട്. സ്വാഗതം.
2: നമസ്കാരം.
1: നമുക്ക് ഇപ്പോൾ സ്ഥിരം കേൾക്കുന്നതാണ് കോപ്പിറൈറ്റ് വയലേഷൻ, അതല്ലെങ്കിൽ IPR. ഇത് ഒരുപാട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ കാര്യങ്ങളുണ്ട്. ലളിതമായി പറഞ്ഞാൽ എന്താണ് ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്?
2: ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന ഒരു വിഷയം, അത് വളരെയേറെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ യുവതി യുവാക്കളുടെ ഇടയിൽ. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു കാലത്ത് നമുക്ക് അറിയാം പല നമ്മളുടെ അവകാശങ്ങളും നമ്മൾ ചുറ്റും കാണുന്ന, ഇപ്പം എന്റെ വീട്ടിലെ തെങ്ങിൻ തോപ്പ്, എന്റെ സ്വർണം, എന്റെ മാല, ഇതൊക്കെ നമുക്ക് അവകാശം എന്ന് പറയാൻ നമുക്ക് കണ്ണിൽ കണ്ടുകൊണ്ട്, അതാണ് ടാഞ്ചിബിൾ എന്ന് പറയും, കണ്ണിൽ കണ്ടുകൊണ്ട് നമുക്ക് ഇതിന്റെ അവകാശങ്ങൾ ചോദിച്ചും നേടിയും എടുക്കാൻ പറ്റുന്നതാണ്,
1: ഫിസിക്കലി
2: പ്രസന്റ് ആണ്. പക്ഷെ ഈ ഭൗതിക സ്വത്ത് അവകാശം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇന്റലക്ട് ആണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. അതിന്റെ എങ്ങനെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പറ്റും, അങ്ങനെ ഒരു ആശയമാണ് ഇതിന്റെ പുറകിലുള്ളത്. അതായത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുക. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പലതരത്തിലാണ്. ചിലർ കഥ എഴുതുന്നവരാണ്, ചിലർ കവിത എഴുതുന്നവരാണ്, ചിലർ സിനിമ എടുക്കുന്നവരാണ്, ചിലർ ചിത്രം വരയ്ക്കുന്നവരാണ്. ഇത് മാത്രമല്ല, നമ്മുടെ പേറ്റന്റിന്റെ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊരു ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ആശയങ്ങൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഇതിന്റെ ഒരു ചരിത്രം എന്താണ്? ഇപ്പോൾ തൊട്ടാണ് നിയമപരമായ സാധ്യതയോട് വന്നിട്ടുണ്ടാവുക.
2: നമ്മുടെ ആധുനിക കാലഘട്ടത്തില് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO, WTOയുടെ തന്നെ വൈപ്പോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ഒരു എഗ്രിമെന്റ്, ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെന്റ്, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് കൊണ്ടുവരികയും അതിനെ തുടർന്ന് ഈ WTOയിൽ തന്നെ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിലെ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഓരോരോ ലോസ് അഡോപ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന പല വിധത്തിലുള്ള റൈറ്റ്സ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ ഇപ്പം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏതൊക്കെ നിയമങ്ങളാണെന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ട് ഏഴായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് കോപ്പിറൈറ്റ് ആക്ട്. ഇതിന്റെ പർവ്യൂവിലാണ് നമ്മളുടെ ഈ സിനിമ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതും നമ്മൾ എഴുതുന്ന കഥകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതും കവിതകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതും ഒക്കെ ഈ കോപ്പിറൈറ്റ് ആക്ട് നിയമത്തിന്റെ കീഴിലാണ്. 1957 ഈ നിയമം നിലവിൽ വരുന്നത്. പിന്നെ ഉള്ളത് പേറ്റന്റ്സ് ആക്ട്. പേറ്റന്റ്സ് ആക്ട് എന്ന് പറയുന്നത് 1970 വരികയും 2005 ഒരു ഭേദഗതി വരികയും ഇതിനോട് ആനുപാതികമായിട്ടൊരു റൂൾസും ഉണ്ട്, പേറ്റന്റ് റൂൾസും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ പേറ്റന്റ് റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. പേറ്റന്റ് റൈറ്റുകൾ എന്ന് വെച്ചാൽ വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ്, പുതിയ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള മെഡിസിനൽ കോമ്പൗണ്ട്സ്, ഇതൊക്കെ ഈ പേറ്റന്റ്സ് ആക്ടിന്റെ പർവ്യൂവിൽ വരുന്നു. പിന്നെ ട്രേഡ് മാർക്സ് ആക്ട്, അത് 1999 വന്നു. നമ്മുടെ ട്രേഡ് മാർക്കുകൾ, ഓരോ കമ്പനികളുടെയും ട്രേഡ് മാർക്കുകളുണ്ട്. അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടാവുകയാണ്, ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം ട്രേഡ് മാർക്സ് ആക്ടിന്റെ കീഴിൽ വരും. പിന്നെ ഉള്ളത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ആക്ട്. അതായത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് അതൊരു വളരെ പ്രാധാന്യം നിറഞ്ഞാണ്. നമ്മൾ ഓരോ വർഷവും പല പല പ്രോഡക്ട്സ് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് ആക്ടിന്റെ കീഴിൽ അറിയപ്പെടാറുണ്ട്. അതായത് ഇപ്പം ആറന്മുള കണ്ണാടി, അതൊരു ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്,
1: പ്രദേശത്ത്
2: മാത്രം ഉള്ള ഒരു. അപ്പം അത് ഇപ്പൊ ബനാറസ് പട്ടുസാരി, അപ്പം അങ്ങനെയുള്ളവയൊക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ആക്ടിന്റെ കീഴിലാണ്. പിന്നെ ഉള്ളത് ഡിസൈൻസ് ആക്ട്. ഓരോരോ പർട്ടിക്കുലർ ഡിസൈൻസ്, ഇപ്പൊ ഒരു കാറിന്റെ ഡിസൈൻ, ഒരു ഈവൻ ഒരു ബോട്ടിലിന്റെ പോലും ഒരു ഡിസൈൻ, ആ ഒരു പർട്ടിക്കുലർ ഡിസൈൻ കോപ്പി ചെയ്ത് മറ്റൊരിടത്തോട്ട് വരിക, അല്ലെങ്കിൽ ഒരു കാറിന്റെ ഡിസൈൻ കോപ്പി ചെയ്ത് മറ്റൊരു കാറിലോട്ട് അഡോപ്റ്റ് ചെയ്യുക, ഇതെല്ലാം തന്നെ ഈ ഡിസൈൻസ് ആക്ട്, അത് 2000 നിലവിൽ വന്ന ആക്ട് ആണ്, അതിന്റെ കീഴിലാണ്. പിന്നെ ഉള്ളത് സെമി കണ്ടക്ടർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ലേ ഔട്ട് ആക്ട്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് ആക്ട്, അത് നമ്മുടെ കർഷകരെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമമാണ്. അതായത് പ്ലാന്റ് വെറൈറ്റീസ് അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടുക,
1: ഇനങ്ങളൊക്കെ
2: സംരക്ഷിക്കുന്നത്. അതായത് 2001 നിലവിൽ വന്നു. അപ്പം ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഈ 7 നിയമങ്ങളാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ കീഴിൽ വന്നത്.
1: വളരെ വിശാലമായൊരു മേഖലയാണ്.
2: അതെ അതെ, തീർച്ചയായും.
1: അതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ആയിരിക്കും. കോപ്പിറൈറ്റ് എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്, എന്തൊക്കെയാണ് അതിന്റെ പ്രയോജനങ്ങൾ?
2: നമ്മളുടെ ഈ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മളൊരു കഥ എഴുതുന്നു, നമ്മളൊരു സിനിമ തയ്യാറാക്കുന്നു, കവിത എഴുതുന്നു, പെയിന്റിംഗ് നടത്തുന്നു, ഇങ്ങനെയുള്ള നമ്മുടെ ഈ ക്രിയേറ്റിവിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കോപ്പിറൈറ്റ് ആക്ടിന്റെ ഉദ്ദേശം. ഈ ആക്ട് 1957 നിലവിൽ വന്നു. പുതുതായിട്ട് നമ്മൾ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു കഥ എഴുതുന്നു, അപ്പൊ അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടണം. നാളെ വേറൊരാൾ അത് കോപ്പി ചെയ്ത് അയാളുടേതായിട്ട് ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ ഞാൻ അത് എന്റേതാണ് എന്നുള്ള അവകാശ സ്ഥാപനം നടത്തണം, ഞാനത് സ്ഥാപിച്ചെടുക്കണം. അപ്പം അതിനാണ് നമ്മൾ ഈ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കോപ്പിറൈറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മളുടെ അവകാശം നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ. അതായത് ഞാനിപ്പോ ഒരു സിനിമ എടുത്തു, ഞാൻ അതിന്റെ കോപ്പിറൈറ്റ്, ഞാൻ അത് അവകാശം എടുക്കുന്നു. നമ്മൾ ഈ സിനിമയുടെയൊക്കെ അവസാനം ആദ്യം സീൻ എഴുതി ഒരു റൗണ്ട് സർക്കിളില്ലാത്ത കാണുമല്ലോ, അതാണ് ഈ കോപ്പിറൈറ്റ് ഉണ്ട് എന്നുള്ളത് സ്ഥാപിക്കുന്നതാണ് അത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കുള്ളൊരു ഉത്തരവാദിത്വമാണ് ഈ കോപ്പിറൈറ്റ് വയലേറ്റ് ചെയ്യാതിരിക്കുക, ഇൻഫ്രിഞ്ച് ചെയ്യാതിരിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇപ്പം നമ്മളുടെ

0: യുവതി യുവാക്കളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയാസിലൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, പല പല പാട്ടുകൾ വെച്ച് അവരുടെ രീതിയിൽ റീൽസ് എടുക്കുന്നു, പോളുകൾ എടുക്കുന്നു, പാരഡികൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ഈ കോപ്പി റൈറ്റ് നമ്മൾ തന്നെ ഇൻഫ്രിഞ്ച് ചെയ്യുന്നുണ്ട്, മറ്റു പലരുടെയും കോപ്പി റൈറ്റുകൾ നമ്മൾ ഇൻഫ്രിഞ്ച് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു ഇപ്പം ഈ ഇതുപോലത്തെ മ്യൂസിക്കൽ കോമ്പോസിഷൻസ്, റൈറ്റിംഗ്സ്, ഇതിന്റെയൊക്കെ ഒരു കോപ്പി റൈറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ലൈഫ് ടൈം ഓഫ് ഓദർ പ്ലസ് 60 ഇയേഴ്സ് ആണ്, 60 വർഷമാണ്. അപ്പം സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ അത് 70 ഇയേഴ്സ് ആകും. അപ്പം ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ശരിക്കും അവരുടെ അനുമതി ഇല്ലാതെ, ആരാണോ അതിന്റെ യഥാർത്ഥ ഓണർ, കോപ്പി റൈറ്റ് ഓണർ, അവരുടെ അനുമതി ഇല്ലാതെ നമുക്ക് ഇത് യൂസ് ചെയ്യാനുള്ള അവകാശം ഇല്ല. അതിന്റെ ഒരു അടുത്തിടയ്ക്ക് നമ്മൾ എല്ലാവരും അറിഞ്ഞ ഒരു സംഗതിയാണ്, ഒരു പ്രശസ്തനായ മ്യൂസിക് കമ്പോസർ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിൽ നിന്നും പാടുന്നതിൽ നിന്നും സ്റ്റേജ് ഷോകളിൽ നിന്നും ഒക്കെ വിലക്കി. ശരിക്കും അദ്ദേഹത്തിനുള്ള അവകാശം ഉണ്ട്. നമ്മളിപ്പോ അറിയാതെയും അറിഞ്ഞുകൊണ്ടും നമ്മൾ പലയിടത്തും പാട്ടുകൾ യൂസ് ചെയ്യുന്നു. നമ്മൾ ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ കയറിയാൽ തന്നെ നമ്മൾ പാട്ടുകൾ പ്ലേ ചെയ്യുന്നു. അപ്പൊ അവരുടെ അനുമതിയോടുകൂടെയാണോ ഇല്ലയോ എന്നുള്ളൊരു സംഗതി അവിടെ വരുന്നുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ അവയർ അല്ല. നമ്മളൊരു പാട്ടിനകത്ത് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ അത് പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, ഒരു പാട്ടിപ്പോ നമുക്ക് ഒരു റീൽസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കൊരു മറ്റൊരു രീതിയിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അവനവന്റെ ഇത് യൂസ് ചെയ്യുക, അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ശരിക്കും നമ്മൾ നമ്മുടെ കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് ആണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ഇനിയും അങ്ങനെ അല്ല, നമുക്ക് മറ്റൊരാളുടെ അവകാശം നമുക്ക് എടുക്കണം, അല്ലെ മറ്റൊരാളുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് എടുക്കണം എന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഫെയർ യൂസ് പോളിസിയാണ്. അതായത് ഫെയർ യൂസ് പോളിസി എന്ന് വെച്ചാൽ ചില പെർട്ടിക്കുലർ കാര്യങ്ങളിൽ അതിന്റെ അവകാശം ലിമിറ്റഡ് ആണ്. അതിനോട് ആനുപാതികമായിട്ട് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ഉപയോഗിക്കാം. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാല്, ഇപ്പം നമ്മളൊരു ക്രിറ്റിസിസം നടത്തുന്നു, ഒരു സിനിമയുടെ ക്രിറ്റിസിസം നടത്തുന്നു, അതൊരു ഫെയർ യൂസ് ആണ്. കാര്യം ആ സിനിമ നമ്മൾ അതേപടി കോപ്പി ചെയ്യുകയോ അതേപടി റീപ്രൊഡ്യൂസ് ചെയ്യുകയോ ഒന്നും അല്ല.
1: ഭാഗങ്ങൾ മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്.
0: അതെ, ഭാഗങ്ങൾ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള നമ്മുടെ ഒപ്പീനിയൻ ആണ് നമ്മൾ ക്രിറ്റിസിസത്തിൽ പറയേണ്ടത്. അതൊരു ഫെയർ യൂസ് ആണ്. നമ്മൾ നമ്മുടെ കമന്റുകൾ പറയുന്നു. അപ്പം അങ്ങനെയുള്ളതിനൊന്നും ഒരു തടസ്സമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഷോർട്ട് പാസേജ്, ഇപ്പൊ ഒരാളുടെ ഒരു റൈറ്റിംഗിൽ നിന്നും ഒരു പാസേജ് എടുത്ത് നമുക്കത് പറയണമെങ്കിൽ നമുക്ക് അതിനകത്ത് അത് കോട്ട് ചെയ്തുകൊണ്ട് പറയാം. ഇന്ന ബുക്കിൽ നിന്നും ഇന്ന ആളുടെ ഈ ബുക്കിൽ നിന്നും എടുത്തതാണ് എന്ന് പറഞ്ഞ് നമുക്ക് കോട്ട് ചെയ്ത് പറയാം. അതും ഈ ഫെയർ യൂസിന്റെ പർവ്യൂവിൽ വരും. അതുപോലെ ഇപ്പൊ ഒരു പെയിന്റിംഗ് ആണ് എടുക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ ഒരു പെയിന്റിങ്ങിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ എഴുതുന്ന ആളാണെന്ന് ഓർത്തുപോയി, ഞാനൊരു ഹിസ്റ്റോറിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ പെയിന്റിംഗിൽ ഇപ്പം രാജാരവിവർമ്മയുടെ ഒരു ചിത്രം, അതിനെ പറ്റിയുള്ള ഒരു പഠനമാണ് ഞാൻ നടത്തുന്നതെങ്കിൽ എനിക്ക് അവിടെയും അത് യൂസ് ചെയ്യാം. അതിനകത്തൊന്നും കോപ്പിറൈറ്റിന് തടസ്സമില്ല. അതിന് കാരണം പറഞ്ഞാൽ ഇതെല്ലാം ഈ ഫെയർ യൂസ് എന്നുള്ള പറയൂല് വരികയാണ്. അതുകൊണ്ടാണ് അവിടെയൊന്നും നമുക്കൊരു തടസ്സങ്ങൾ ഇല്ലാതിരിക്കും.
1: അതായത് അതിനൊരു കൊമേഴ്ഷ്യൽ യൂസിലേക്ക് അത് പോകുന്നില്ല.
0: ഇല്ല,
1: അതൊരിക്കലും സാമ്പത്തികമായ ഒരു നേട്ടം അതിന് ഉണ്ടാക്കുന്നില്ല.
0: ഇല്ല,
1: അതാണ് ഉദ്ദേശിക്കുന്നത്.
0: അത് തന്നെ. അത് ഈ സാമ്പത്തിക നേട്ടം പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഫെയർ യൂസ് ആണ്. പക്ഷേ ഒരിക്കലും ആ എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആയിരിക്കരുത്. ഇപ്പം ഞാനിപ്പോ ഒരാളുടെ ബുക്ക്, ഏതെങ്കിലും ഒരു ഫേമസ് റൈറ്ററുടെ ബുക്ക് എടുത്തിട്ട് ഞാൻ എന്റെ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വിതരണം ചെയ്യാനുള്ള അവകാശം എനിക്കില്ല. കാര്യം അവിടെ ഞാൻ ആ ബുക്ക് വിതരണം ചെയ്ത് ആ കുട്ടികളുടെ നിന്ന് കാശ് വാങ്ങിക്കാനുള്ള അവകാശം എനിക്കില്ല. എനിക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഞാൻ തന്നെ ഒരു ബുക്ക് എഴുതി ഞാൻ തന്നെ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതും മറ്റൊരാളുടെ ബുക്ക് അല്ലെങ്കിൽ അയാളുടെ ഒരു റൈറ്റിംഗ് എടുത്ത് അത് വിതരണം ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. കാര്യം അവിടെ ഇത് പ്രോഫിറ്റബിൾ ആയി മാറുകയാണ്. അത് ഫെയർ യൂസിന്റെ പരിധിയിൽ വരില്ല.
1: കൂട്ടിച്ചേർത്ത് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോ പലരും ചെയ്യുന്ന, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ ഇത്രയും വിപുലമായ ശേഷം, പല കൃതികളും വായിച്ച് ഓഡിയോ ബുക്കുകൾ പോലെ പ്രൊഡ്യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇതുപോലെ ട്രോളുകളായാലും മറ്റ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും മ്യൂസിക് ഇതുപോലെ ഇന്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഇവിടെ പലപ്പോഴും ഈ കോപ്പിറൈറ്റിനെ കുറിച്ച് ചെയ്യുന്ന ആളുകൾ അത്രയും അറിവുള്ളവരാകണമെന്നില്ല. ഈ ഇത്തരം അവസരങ്ങളിൽ അത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ശരിക്കും അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അത് എത്രമാത്രം പ്രാവർത്തികമാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഈ ഫെയർ യൂസ് ഒക്കെ ഒന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. കാര്യം പല ആൾക്കാരും അത് ശ്രദ്ധിക്കാതെ പോകുന്നോ അല്ലെങ്കിൽ വിട്ടുതരികയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊന്നും ഒരു കേസ് എന്ന രീതിയിൽ ഒരു പ്രശ്നത്തിലോട്ട് പോവാത്തതുകൊണ്ടാണ്. അല്ല എങ്കിൽ ഒരാള്, അതായത് അതിന്റെ യഥാർത്ഥ ഓണർ, ഇങ്ങനെയൊരു ആക്ഷേപം ഉന്നയിച്ചാൽ നമ്മൾ അതിന് റെസ്പോൺസിബിൾ ആയി മാറും. അപ്പം നമ്മൾ അതിന്റെ നിയമപരമായ നടപടികൾ നമ്മൾ നേരിടേണ്ടിയും വരും. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം അല്ല എങ്കിൽ അതിനകത്ത് നമുക്ക് ഒരുപാട് നിയമ തടസ്സം ഉണ്ടാവും.
1: നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാർ എഴുതുന്നുണ്ടാവാം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, അവരെ അതിന്റെ കോപ്പിറൈറ്റ് എങ്ങനെയാണ് സ്വന്തമാക്കേണ്ടത്?
0: അതെ, അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാര്യം ഇന്നത്തെ യുവാക്കള് പലരും അത് ചെയ്യാതെ

0: പലപ്പോഴും നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു എന്റെ സ്റ്റോറി മറ്റുള്ളവർ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് വരാം.
1: ഒരുപാട് കേസുകൾ
0: നമ്മൾ വായിക്കുന്നുണ്ട്. പലപ്പോഴും ഈ തിരക്കഥകളൊക്കെ മോഷ്ടിച്ചതാണ് നമ്മുടെ നിത്യജീവിതം നമ്മൾ കാണാറുണ്ട്. അത് ചെയ്യേണ്ടത് നമുക്ക് ഇപ്പൊ വളരെ അധികം ഈസിയാണെന്ന് തന്നെ ഞാൻ പറയും. കാര്യം നേരത്തെ ഉള്ള അത്രയും ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ copyright.gov.in എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് സന്ദർശിച്ചാൽ, ആ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ പ്രൊസീഡിങ്സ് എന്താണ്. നമ്മൾ കുറെ മാറ്റേഴ്സ് നമ്മൾ അതിനകത്ത് എഴുതി കൊടുക്കുക. അതിനുശേഷം അതിനൊരു ചെറിയൊരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 500 രൂപയോളം ഉള്ള ഒരു എമൗണ്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്തെടുക്കാൻ സാധിക്കും.
1: അപ്പൊ നമ്മൾ കോപ്പിറൈറ്റ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഞാൻ അങ്ങനെ കോപ്പിറൈറ്റ് എടുത്ത ഒരു മെറ്റീരിയൽ, അത് എന്റെ അവകാശം മറികടന്ന് മറ്റൊരാൾ സ്വന്തമാക്കി എനിക്ക് തോന്നിയാൽ അത് എങ്ങനെയാണ് എനിക്ക് അത് പരിഹാരം തേടാനാവുക?
0: നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള നിയമ നടപടികളിലോട്ട് പോകാം. ഒന്ന് സിവിൽ റെമഡീസ്. സിവിൽ റെമഡീസ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു സിവിൽ കോടതികളെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. രണ്ട്, ക്രിമിനൽ നടപടികൾ, അതും സാധാരണ ക്രിമിനൽ കോടതികളെ അപ്രോച്ച് ചെയ്യുന്നതാണ്. സിവിൽ നടപടികളിൽ പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നതാണ് ഇഞ്ചങ്ഷൻ ഓർഡർ. അതായത് ഇത് ഉപയോഗിക്കരുത്, ഇപ്പോൾ എന്റെ ഒരു കൃതി താങ്കൾ യൂസ് ചെയ്താൽ അത് താങ്കൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്താൽ കോടതിയിൽ നിന്നും എനിക്കൊരു താങ്കൾ അത് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു ഇഞ്ചങ്ഷൻ ഓർഡർ വാങ്ങിച്ചെടുക്കാൻ പറ്റും. പിന്നെ പെക്യൂണറി റെമഡീസ്. പെക്യൂണറി റെമഡീസ് എന്ന് വെച്ചാൽ എനിക്ക് അതിന്റേതായിട്ടുള്ള ഒരു വലിയൊരു എമൗണ്ട് തന്നെ എനിക്ക് താങ്കൾക്കെതിരെ ക്ലെയിം ചെയ്യാൻ
1: പറ്റും,
0: നഷ്ടപരിഹാരം എന്നല്ലേ. പിന്നെ ഉള്ളതാണ് ഒരു ഇത് ഈ ഇത്തരം ഓർഡറുകൾ, കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓർഡറുകൾ, ഈ ഒരു കോപ്പിറൈറ്റ് പേറ്റന്റ് ഇഷ്യൂസിന് വേണ്ടി മാത്രമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറെ ഓർഡേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ആന്റൺ പില്ലർ ഓർഡർ എന്ന് പറയും. ആന്റൺ പില്ലർ ഓർഡറിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോടതിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയും ആദ്യം കോടതി ഒരു ഇഞ്ചങ്ഷൻ ഓർഡർ വരും. അതായത് മറ്റേ ഇത് ഡിഫൻഡന്റ്, അതാരാണോ നമ്മൾ ആർക്കെതിരാണോ കൊടുക്കുന്നത് കേസ് കൊടുക്കുന്നത്, ആ പ്രതി അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇഞ്ചങ്ഷൻ ഓർഡർ നമുക്ക് തരികയും അതിനെ തുടർന്ന് നമുക്ക് തന്നെ നമ്മുടെ ലോയറിന് തന്നെ വാദിഭാഗത്തിന്റെ ലോയറിന് തന്നെ ഇതേ ഐറ്റം സീസ് ചെയ്തെടുക്കാൻ, സേഫ് കസ്റ്റഡിയിൽ എടുക്കാനുള്ള അവകാശം തരികയും ചെയ്യും. അതാണ് ഈ ആന്റൺ പില്ലർ ഓർഡർ എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ഈ മരേവ ഇഞ്ചങ്ഷൻ എന്ന് പറയും. മരേവ ഇഞ്ചങ്ഷൻ ആ ഓർഡർ വഴി നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ കോടതിക്ക് തോന്നുകയാണ് മനഃപൂർവ്വം ഇങ്ങനെയൊരു കേസിൽ പ്രതിഭാഗം ഒരു കാലതാമസം വരുത്താൻ ശ്രമിക്കുന്നു, അങ്ങനെ വരുത്താൻ ശ്രമിച്ചാൽ കോടതിക്ക് എന്താണോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സാധനങ്ങൾ, ഇപ്പം ഒരു ലാപ്ടോപ്പ് ആകട്ടെ എന്തു ആയിക്കോട്ടെ, അതെല്ലാം തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ സിവിൽ നിയമ നടപടി തന്നെ ഓർഡർ 38(5) പറയുന്നുണ്ട്. അപ്പം അത് എടുക്കാനുള്ള അവകാശം ഈ സിവിൽ കോടതിക്കുണ്ട്. ഇതുപോലെ തന്നെയാണ് ക്രിമിനൽ റെമഡീസ്. ക്രിമിനൽ റെമഡീസിൽ ഇത് പണിഷ്മെന്റിലോട്ട് പോകാം, അതായത് ഇംപ്രിസൺമെന്റിലോട്ട് പോവുകയാണ്. ജയിൽവാസം വരെ, 3 വർഷം വരെ നമ്മൾ ജയിൽവാസം വരെ, 6 മാസം മുതൽ 3 വർഷം വരെ നമ്മൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വരും. അതിന്റെ കൂട്ടത്തിൽ ഫൈനും കൂടെ നമ്മൾ അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ക്രിമിനൽ കോടതികൾക്ക് ഇത് സെർച്ച് നടത്താനും പോലീസിനെ വിട്ട് സെർച്ച് നടത്താനും അത് സീസ് ചെയ്യാനും ഒക്കെയുള്ള അവകാശം ഉണ്ട്.
1: ഇത് നമ്മൾ പറഞ്ഞതിന്റെ കൂടെ തന്നെ ഇതുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ സീരിയസ് ആയ വിഷയമാണ് പൈറസി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ചും സിനിമകൾ ഇപ്പോഴും നമ്മൾ വായിക്കുന്നതാണ്, സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ കോപ്പികൾ പലരും കണ്ടു കഴിഞ്ഞു. ഈ പൈറസിയുമായി ബന്ധപ്പെടുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ? ഇത് കുറ്റമാണെന്ന് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ്.
0: നമ്മളൊരു വലിയൊരു കൊമേഴ്ഷ്യൽ സ്കെയിലില് വളരെ വിപുലമായ തോതിൽ നമ്മൾ ഒരു കണ്ടന്റ് ഡൗൺലോഡ് ചെയ്യുകയും സ്പ്രെഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ പൈറസി എന്ന് പറയുന്ന ഒരു വിഷയത്തിലോട്ട് പോകുന്നത്, പ്രശ്നത്തിലോട്ട് പോകുന്നത്. അപ്പം നമ്മളുടെ ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പൈറേറ്റഡ് വെബ്സൈറ്റുകളുണ്ട്. നമുക്ക് അതിൽ നിന്നും വെബ്സൈറ്റുകളിൽ നിന്നും ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യപ്പെടുകയും വൻതോതിൽ ഡൗൺലോഡ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ. അപ്പം ഇതിന് ഒരുപാട് ഈ പൈറേറ്റഡ് വെബ്സൈറ്റ്സിന് ഒരുപാട് യൂസേഴ്സ് ആണുള്ളത്. അത് ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഇന്ത്യയിൽ നിരോധിച്ച വെബ്സൈറ്റുകൾ വരെ വീണ്ടും പ്രവർത്തനം നമ്മൾ പോലും അറിയാത്ത രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. പലപ്പോഴും ഇതിന്റെയൊക്കെ പിന്നിലുള്ള കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. ഇത് പണിഷബിൾ ആണ്. ഇതിനകത്തും ശരിക്കും നിയമം ശക്തമായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം. ഇതേ കോപ്പിറൈറ്റ് ആക്ടിന്റെ 65-ാം വകുപ്പിലും 65A, 65B വകുപ്പുകളിലെല്ലാം തന്നെ ഈ പൈറസി നിരോധിച്ചുകൊണ്ടും അതിന് അഥവാ നടത്തപ്പെട്ടാൽ അതിനുള്ള പണിഷ്മെന്റും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ തന്നെ 66-ാം വകുപ്പിൽ ഇത്തരം പൈറസിക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഇപ്പം ഒരു ലാപ്ടോപ്പ് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ അങ്ങനത്തെ മെറ്റീരിയൽസ് അത് കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള അവകാശവും ഈ സെക്ഷൻ 66 പ്രകാരം നമുക്കുണ്ട്. കഴിയുന്ന കൂടുതലായിട്ടും ഈ പൈറേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാതിരിക്കുക എന്ന് തന്നെ ആണ് നമ്മൾ യുവാക്കളോട് പറയേണ്ടത്.
1: നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് വന്നൊരു വിഷയമാണ് പേറ്റന്റുകൾ എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ പലതും കൃത്യമായി പേറ്റന്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ പേറ്റന്റുകൾ അനർഹരുടെ കയ്യിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: നമ്മൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് എന്താണ് ഈ പേറ്റന്റ് എന്നുള്ളത്. നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ, കണ്ടുപിടുത്തം എന്ന് ഉദ്ദേശിച്ചത് പുതുതായിട്ടൊരു ചെറിയ തരത്തിലുള്ള ഒരു മരുന്ന് കൂട്ട് കണ്ടുപിടിക്കുന്നു, മറ്റൊരു എന്താണ് സൗന്ദര്യവർദ്ധക വസ്തു കണ്ടുപിടിക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ പുതിയതായിട്ടൊരു കണ്ടുപിടുത്തം നടത്തുമ്പോൾ ആ കണ്ടുപിടുത്തങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇതിന്റെയൊക്കെ ശരിയായ അറിവില്ലായ്മ കൊണ്ടാണോ നമ്മൾ അതിന്റെ ഒരു അവകാശം സംരക്ഷിക്കാൻ നമ്മൾ തന്നെ പലപ്പോഴും മറന്നുപോവുകയാണ്. ഇനി വരുന്ന തലമുറയെങ്കിലും ഇങ്ങനെ പുതിയതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തുമ്പോൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഈ പേറ്റന്റ് റൈറ്റ് എന്താണ്, പേറ്റന്റ് നിയമം എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട്. പേറ്റന്റ് നിയമം 1970 വന്നു. അതിനകത്ത് തന്നെ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ, ഇപ്പം അതിന്റെ തന്നെ 3-4 വകുപ്പുകളിൽ എന്തൊക്കെയാണ് പേറ്റന്റ് കിട്ടാത്ത വസ്തുക്കൾ എന്ന് പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു വെറുതെ ഒരു അറേഞ്ച്മെന്റ് ആണ് നടത്തുന്നത്, അതായത് ഓൾറെഡി ഉള്ള ഒരു കണ്ടുപിടുത്തം അതിന്റെ തന്നെ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് ഒരു അറേഞ്ച്മെന്റ് കൊണ്ടുവന്നിട്ട് ഇതാ ഇതൊരു പുതിയ വസ്തുവായി എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു അവകാശവും നമുക്ക് കിട്ടത്തില്ല. ഇറ്റ് ഷുഡ് ബി നോവൽ എന്ന് പറയും, അതായത് ഇതിനൊരു പുതുമ ഉണ്ടായിരിക്കണം. പുതുതായിട്ടുള്ള ഈ കൂട്ടുകളെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ പുതിയതായിട്ടുള്ള ഒരു വസ്തു ക്രിയേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് പേറ്റന്റ് പ്രൊട്ടക്ഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കുന്നതിലുള്ള സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നതും പുതുമയുള്ളതായിരിക്കണം. അല്ലാതെ ഇതുവരെ ഉണ്ടായിരുന്ന അതേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് വളരെ വേഗമായിട്ട് ഒരു ചെറിയൊരു മാറ്റം വരുത്തി കിട്ടുന്നതിനൊന്നും തന്നെ പേറ്റന്റ് കിട്ടത്തില്ല. പുതിയ പ്രോസസ്സുകൾ കൂടി രീതികളിൽ തന്നെ ഒരു പുതുമ ഉണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ഇതിനൊരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഒരു പ്രയോജനമില്ലാത്തൊരു വസ്തു യാതൊരു ഗുണകരവുമല്ലാത്ത, സമൂഹത്തിനോ വ്യക്തികൾക്കോ യാതൊരു ഗുണകരവുമല്ലാത്ത ഒരു വസ്തുവിന് പേറ്റന്റ് കിട്ടത്തില്ല. അതിനൊരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ നമുക്ക് ഗുണകരമാണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ പറയുന്ന പേറ്റന്റ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ പേറ്റന്റ് കിട്ടാതെ ഇരിക്കുന്ന കുറെ സംഗതികൾ അതൊന്നും തന്നെ ഇവിടെ വരാനും പാടില്ല, എങ്കിൽ മാത്രമേ ഈ അവകാശം നമുക്ക് കിട്ടുകയുള്ളൂ.
1: ഇപ്പൊ ഗവേഷണ രംഗത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കൂടാതെ അക്കാഡമിക് രംഗത്താണെങ്കിലും ഇപ്പൊ സ്കൂളിൽ തൊട്ടേ കുട്ടികൾ പ്രൊജക്ട് ചെയ്യുകയാണ്, സെമിനാറുകൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന പല മെറ്റീരിയൽസുമാണ് തങ്ങളുടെ സെമിനാറിനും അല്ലെങ്കിൽ പ്രൊജക്ടിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ ഈ പറയുന്ന പോലെ കോപ്പിറൈറ്റിന്റെ വയലേഷൻ അല്ലെങ്കിൽ കോപ്പിയിങ് എന്ന് പറയുന്ന സംഗതി പലപ്പോഴും നടക്കുന്നതായിട്ട് ആരോപണങ്ങൾ വരാറുണ്ട്. അതെങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഒരു വയലേഷനായി നമുക്ക് കണക്കാക്കാൻ പറ്റുക?
0: ഇല്ല, നമ്മളെ എഡ്യൂക്കേഷണൽ പർപ്പസ് ഒരു എക്സെപ്ഷൻ ആണ്. അതായത് നമുക്ക് ഒരു പ്രോഡക്റ്റ് കോപ്പിറൈറ്റ് അവകാശം നിലനിൽക്കെ തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് ഉപയോഗിക്കാം, അത് തെറ്റില്ല. അതിൽ പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലത്തെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അത് പ്രോഫിറ്റബിൾ ആയിരിക്കരുത്. ആ ഒരു ക്രൈറ്റീരിയ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണോ ഈ മെറ്റീരിയൽ എടുക്കുന്നത് അത് നമ്മൾ ഫുട്നോട്ടിൽ രേഖപ്പെടുത്തുക എന്ന് പറയും. നമ്മൾ അത് അക്നോളജ് ചെയ്യണം, ഇത് ഇന്ന പുസ്തകത്തിൽ നിന്നും എടുത്തതും ഇന്ന ഓതറിന്റെ ഇന്ന പുസ്തകത്തിൽ ഇന്ന പേജിൽ ഉള്ളതാണെന്നും പറഞ്ഞ് നമ്മളൊരു ഫുട്നോട്ടിൽ കൊടുക്കുകയും വേണം, അക്നോളജ്മെന്റ് നടത്തുകയും വേണം.
1: കോപ്പിറൈറ്റിന്റെ രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളൊരു കഥ ഇങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക, അപ്പൊ ആ കഥയ്ക്ക് ഒരു ഒരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡിന് പ്രത്യേക രീതി ഡെവലപ്പ് ചെയ്തായിരിക്കുമല്ലോ, കഥയായിട്ടോ അല്ലെങ്കിൽ തിരക്കഥയായിട്ടോ വരിക. പക്ഷെ അതേ ത്രെഡ് ഉപയോഗിച്ചിട്ട് മറ്റൊരാൾ മറ്റൊരു രീതിയിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് കോപ്പിറൈറ്റ് നിയമം ക്ലെയിം ചെയ്യാൻ പറ്റുക?
0: ഈ കോപ്പിയിങ് എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ് കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയും അതിനൊരു തീരുമാനം ഉണ്ടാകപ്പെടുകയും ചെയ്തു. അതായത് നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു സിനിമയുടെ തീം അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടന്റ് നമുക്ക് കോപ്പി ചെയ്യാം. ഇത് ഇതേ ചോദ്യം കോടതിയിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് ആർജി ആനന്ദ് വേഴ്സസ് മെസേഴ്സ് ഡീലക്സ് ഫിലിംസ് ലിമിറ്റഡ് എന്നൊരു കേസ് വരികയും ആ കേസിൽ കോടതി ഇതിന്റെ ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുകയുണ്ടായി. ആ ഗൈഡ് ലൈൻസിൽ പ്രധാനമായിട്ടും കോടതി പറഞ്ഞ കാര്യം നമുക്ക് ആ കോൺസെപ്റ്റ് കോപ്പി ചെയ്യാം, കോപ്പിയിങ് എന്ന് ഉപയോഗിക്കേണ്ട, കോൺസെപ്റ്റ് നമുക്ക് എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതേ വസ്തു തന്നെയാണ് ഒരു സിനിമയിൽ കാണിച്ച അതേ വസ്തുതകൾ തന്നെയാണോ വീണ്ടും അടുത്ത സിനിമയിലും കാണിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അത് കാണുന്ന ആൾക്കാരാണ്, അതായത് കാഴ്ചക്കാരാണ്. ഇപ്പം വ്യൂവേഴ്സിന് തോന്നുവാണ് അതേ പടത്തിന്റെ കോപ്പി തന്നെയാണ് ഇതേ പടം തോന്നിയാൽ അവിടെ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് കോപ്പിറൈറ്റ് ഉണ്ടാകുന്നുണ്ട്. അഥവാ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുകയാണ് ഓക്കെ കഥയൊന്നാണ് പക്ഷേ രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അവിടെ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതിനൊരു ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ ഇല്ല, പകരം നമ്മുടെ കാഴ്ചക്കാർക്ക് എന്ത് തോന്നുന്നോ കോപ്പിയിങ് ആണോ ഇല്ലയോ എന്ന് തോന്നുന്നോ അത് ഫോളോ ചെയ്യണം, അതിനനുസരിച്ച് വേണം ഈ ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നത് നിശ്ചയിക്കണം എന്നാണ് ആനന്ദിന്റെ കേസിൽ കോടതി പറഞ്ഞത്.
1: നമ്മള് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ബൗദ്ധിക സ്വത്തവകാശം ഇതൊക്കെ സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു പോയി. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പഠിക്കാനും അറിയാനുമുണ്ട്. ഇത് തന്നെ ഒരു തൊഴിൽ മേഖല തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും തോന്നുന്നു. സീരിയസ് ആയി ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്?
0: നിരവധി അവസരങ്ങളാണ് നിലവിൽ ഇന്ത്യയിൽ തന്നെ ഉള്ളത്, വിദേശ രാജ്യങ്ങളിലും ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ലോ സ്കൂളുകളിൽ LLB LLM കോഴ്സുകൾ തന്നെ ഇതിനായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PhD കോഴ്സുകളും. കേരളത്തിൽ തന്നെ അനവധി കോളേജുകളിൽ, ലോ കോളേജുകളിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം എടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നാഷണൽ ലോ സ്കൂളുകൾ, അവിടെയെല്ലാം തന്നെ വളരെ ക്വാളിറ്റിയോടുകൂടി തന്നെ ഇത്തരം കോഴ്സുകൾ

0: സൃഷ്ടി നടത്തുമ്പോഴേക്കും ഇതൊക്കെ ഓർത്ത് പരിഗണിക്കുവാനും ശ്രോതാക്കൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: തീർച്ചയായും തീർച്ചയായും. ഇനി പുതിയ തലമുറയോട് പറയാനുള്ളത്, ഇത്തരം നമുക്ക് പല പല ആഗ്രഹങ്ങളും നമ്മുടെ കലാകായിക രംഗത്ത് നമ്മുടെ കഴിവുകളും ഒക്കെ നമുക്കുണ്ട്, അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങളുടെ അവകാശം മറ്റുള്ളവരുടെ മൂക്കിന്റെ തുമ്പത്ത് അവസാനിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്, അത് നമ്മൾ ഓർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം മറ്റൊരാളുടെ ക്രിയേറ്റിവിറ്റി, മറ്റൊരാളുടെ അവകാശങ്ങൾ നമ്മൾ ചൂഴ്ന്നെടുക്കുമ്പോൾ നമ്മുടേതാണ് അവരെടുക്കുന്നതെങ്കിൽ നമുക്ക് എന്തുമാത്രം വേദനിക്കുന്നുവോ അതേ വേദന തന്നെ അവർക്കും ഉണ്ടാകും. നമ്മളൊരു സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണുകയും ഇപ്പൊ പുതുതായിട്ടുള്ള പല പല പല പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന സിനിമകൾ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ആലോചിക്കുക, അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ട അംഗീകാരം നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും ആലോചിച്ചിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പറയാനുള്ളത്, നിങ്ങൾ അഥവാ എന്തെങ്കിലും ഇതുപോലത്തെ കഴിവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് നിങ്ങളുടെ ക്രിയേഷൻസ് കൊണ്ടുവരിക, അതെല്ലാം നിങ്ങൾ അവകാശം സംരക്ഷിച്ച് തന്നെ വെക്കുക, എന്നിട്ട് അത് പബ്ലിക്കിന് ആക്സസിബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കും അവർക്കും എല്ലാവർക്കും ഒരുപോലെ ഗുണകരമായിരിക്കും.
2: ബൌദ്ധിക സ്വത്തവകാശം, കോപ്പിറൈറ്റ്, അറിയേണ്ടതും ചെയ്യരുതാത്തതും. അഡ്വക്കേറ്റ് റോസ് മറിയം സിബിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുകയാണ്. നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9496596321. ഓർക്കുക, നാളെ രാവിലെ 11 മണിക്ക് ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആകാശവാണി, സമയം 8 മണി.
1: നാട്ടുചിന്ത. നാട്ടുചിന്തയിൽ ഇന്ന് ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത് അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും. കഥ ഘോഷയാത്ര.

അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും. കഥ ഘോഷയാത്ര. പങ്കെടുത്തവർ കലാമണ്ഡലം ശിവദേവ്, കലാമണ്ഡലം വിനോദ് കുമാർ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

പ്രിയശ്രോതാക്കളെ, നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9496596321. ഓർക്കുക, നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ചെറുകിട കർഷകർക്ക് അവരുടെ വാർദ്ധക്യത്തിൽ ജീവിതോപാധികളില്ലാത്തതും അവരുടെ ചെലവുകൾ നടത്താൻ ചുരുങ്ങിയ സമ്പാദ്യമോ അല്ലെങ്കിൽ സമ്പാദ്യം ഒട്ടും ഇല്ലാത്തതോ ആയ സാഹചര്യത്തിൽ അവർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പങ്കാളിത്തത്തോടെ കൃഷി കർഷകക്ഷേമ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും നിയന്ത്രിക്കുന്ന കേന്ദ്ര മേഖലാ പദ്ധതിയാണ് ഇത്. ഈ സ്കീമിന് കീഴിൽ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായി 3000 രൂപ മിനിമം പെൻഷൻ നൽകുന്നു. ഇത് ഒരു സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതിയാണ്. അർഹതയുള്ള കർഷകൻ പ്രവേശനപ്രായമനുസരിച്ച് പ്രതിമാസം 55 രൂപ മുതൽ 200 രൂപ വരെ പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന നൽകേണ്ടതുണ്ട്. പെൻഷൻ ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാരും തുല്യമായ തുക സംഭാവന ചെയ്യുന്നു. 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമി കൈവശമുള്ള 18 40 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കർഷകരാണ് ഈ പദ്ധതിയിൽ ചേരാൻ യോഗ്യതയുള്ളവർ. നാഷണൽ പെൻഷൻ സ്കീം, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്കീം, എംപ്ലോയീസ് ഫണ്ട് ഓർഗനൈസേഷൻ സ്കീം തുടങ്ങിയ മറ്റേതെങ്കിലും സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് കീഴിൽ വരുന്ന കർഷകർ പ്രധാനമന്ത്രി ശ്രംയോഗി മാൻധൻ യോജനയിൽ ഭാഗമായിട്ടുള്ള കർഷകർ, പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയിൽ ഭാഗമായിട്ടുള്ള കർഷകർ, കൂടാതെ ഉയർന്ന സാമ്പത്തിക നിലയിലുള്ള കർഷകർ എന്നിവർ ഈ പദ്ധതിക്ക് കീഴിലുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹരല്ല. ഫണ്ടിലേക്ക് വെവ്വേറെ സംഭാവനകൾ നൽകുമ്പോൾ പ്രസ്തുത

0: കർഷകന്റെ പങ്കാളിക്ക് കൂടെ 3000 രൂപ പ്രത്യേക പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞത് 5 വർഷത്തെ സംഭാവനകൾക്ക് ശേഷം സ്കീമിൽ നിന്ന് സ്വമേധയാ പിൻവാങ്ങാം. റിട്ടയർമെന്റ് തീയതിക്ക് മുമ്പ് ഗുണഭോക്താവ് മരിക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന സംഭാവനകൾ അടച്ച് പങ്കാളിക്ക് ഈ പദ്ധതി തുടരാം. എന്നാൽ ജീവിത പങ്കാളി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കർഷകൻ നൽകുന്ന മൊത്തം വിഹിതം പലിശ സഹിതം പങ്കാളിക്ക് നൽകും. പങ്കാളി ഇല്ലെങ്കിൽ മൊത്തം സംഭാവനയും പലിശയും നോമിനിക്ക് നൽകും. വിരമിക്കൽ തീയതിക്ക് ശേഷം കർഷകൻ മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കും. കർഷകന്റെയും ജീവിത പങ്കാളിയുടെയും മരണശേഷം ശേഖരിച്ച കോർപ്പസ് പെൻഷൻ ഫണ്ടിലേക്ക് തിരികെ ക്രെഡിറ്റ് ചെയ്യും. സ്കീമിലേക്കുള്ള എൻറോൾമെന്റ് സൌജന്യമാണ്. ഓൺലൈനായി സ്വയം രജിസ്ട്രേഷൻ വഴിയോ വിവിധ സംസ്ഥാനങ്ങളിലെ പൊതുസേവന കേന്ദ്രങ്ങൾ വഴിയോ പദ്ധതിയിൽ ചേരാം. കർഷകർക്ക് രജിസ്ട്രേഷനായി അവരുടെ അടുത്തുള്ള പൊതുസേവന കേന്ദ്രങ്ങൾ സന്ദർശിക്കാം. കോമൺ സർവീസ് സെന്ററുകൾ ഒരു എൻറോൾമെന്റിന് 30 രൂപ ഈടാക്കും. അത് സർക്കാർ വഹിക്കുന്നതാണ്. 2019 നവംബർ 14 റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ആകെ 18 ലക്ഷത്തിൽ കൂടുതൽ കർഷകർ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അസംഘടിത മേഖലയിലെ കുറഞ്ഞത് 10 കോടി തൊഴിലാളികൾക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവഴി ഈ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതികളിലൊന്നായി മാറുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 8 മണി കഴിഞ്ഞ് 54:55. ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. സൌരോർജ്ജ ഉൽപ്പാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കിപ്പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാരാദിസ നായക, CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തുടങ്ങിയവർ മുഖ്യമന്ത്രി വിജയ്ക്ക് ആശംസകൾ നേർന്നു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനാപാര വെറ്റിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AIRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലെത്തുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഇറാൻ അമേരിക്ക ഇസ്രയേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അബുദാബിയിൽ നിന്ന് തെക്കൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ചരക്ക് കപ്പലിൽ ഡ്രോൺ ഇടിച്ചുകയറി തീപിടുത്തമുണ്ടായതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഡ്രോൺ ആക്രമണങ്ങളെ ചെറുത്തതായി വ്യക്തമാക്കി. ഇറാനിയൻ എണ്ണ ടാങ്കറുകൾക്കോ വാണിജ്യ കപ്പലുകൾക്കോ നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും മറുപടിയുണ്ടാകുമെന്ന് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് നേവി മുന്നറിയിപ്പ് നൽകി. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠന യാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കം. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 9 ദിവസം നീളുന്ന ഈ ശ്രവ്യവിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുംബൈ ആസ്ഥാനമായ പശ്ചിമ നാവിക കമാൻഡിന്റെ അടുത്ത ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യായൻ നിയമിതനായി. നിലവിൽ നാവികസേനയുടെ വൈസ് ചീഫായാണ് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നത്. നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച് രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ആരംഭിച്ച അന്വേഷണത്തിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ഈ മാസം 3 പരീക്ഷ നടത്തിയതെന്ന് NTA അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരുകണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസോൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.

0: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽസി സുകുമാരൻ, പി എം ദീപ. നിർവഹണ സഹായം പി നിഷ.
1: സാറിനത് സംഭവിക്കുമ്പോ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
2: കണ്ടില്ലേ, ഒരു അനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
1: ശരിക്കും എന്താ സംഭവിച്ചത്?
2: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.

0: വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: corruption and our judiciary have made a very significant contribution to this.
1: हमारे संविधान और हमारी न्यायपालिका का बहुत बड़ा योगदान है.
2: This is Akashwani giving you the news. For quick news updates around the clock, follow us on our X handle at AIR News Alerts. And for details of these stories and more, log on to our website newsonair.gov.in and download the News on AIR app. Welcome back to the news at 9. In Uttar Pradesh, Chief Minister Yogi Adityanath today expanded his cabinet with 6 BJP leaders taking oath as ministers. Additionally, 2 ministers of state were elevated and assigned independent charge. Governor Anandiben Patel administered the oath of office in secrecy at a ceremony held at Jan Bhavan in Lucknow. We have more from our correspondent.
3: In the much-awaited second cabinet expansion in the state today, former state president of the BJP, Chaudhary Bhupendra Singh and Manoj Pandey, who rebelled against the Samajwadi Party and joined the BJP, have been included as cabinet ministers. While Krishna Paswan, representing the Khaga Assembly constituency of Fatehpur district, BJP MLA Kailash Singh Rajput from Tirwa seat of Kannauj, MLA Surendra Dilair from Khair Assembly seat of Aligarh, and Legislative Council member Hansraj Vishwakarma have been made ministers of state. Meanwhile, the status of ministers of state Ajit Singh Pal and Somen Tomar has been elevated in the government. Both ministers have been given independent charge. In the 403-member state assembly, the council of ministers is now 60, which is the maximum number. Sushil Chandra Tiwari, Akashwani News, Lucknow.
2: India and Trinidad and Tobago have signed 8 agreements in sectors including tourism, healthcare, infrastructure and Ayurveda. During External Affairs Minister S. Jayashankar's two-day visit to the Caribbean nation, Ministry of External Affairs in a statement said MOUs were signed between the two sides for solarization of Trinidad and Tobago's Ministry of Foreign and CARICOM Affairs building, vector control, infrastructure upgrade of Nelson Island, where the Indian immigrants were stayed initially, and for setting up of an Indian chair on Ayurveda at the University of West Indies. In Pakistan, 15 security personnel were killed and several others injured in a suicide attack at a police post in restive Khyber Pakhtunkhwa province. Police said the attack took place yesterday when security personnel opened fire on an explosive-laden vehicle approaching the police post, triggering a massive blast. After the explosion, a large group of gunmen launched an attack on the police post, triggering heavy exchange of fire. Iran has formally submitted its response to the latest U.S. proposal aimed at ending the war in West Asia. Iranian state media confirmed that the response has been handed over, stating that negotiations at this stage will focus on ending the conflict in the region. The development comes as U.S. Special Envoy Steve Witkoff and Secretary of State Marco Rubio met Qatar's Prime Minister to discuss the ongoing war, highlighting intensified diplomatic efforts as the conflict enters its third month. Meanwhile, Lebanese health authorities said 22 people were killed in Israeli strikes in Lebanon. Our West Asia correspondent has filed this report.
4: The Strait of Hormuz has become the sharpest flashpoint in the standoff between Iran and the United States. An Iranian military official warned on Sunday that countries complying with the U.S. sanctions against Iran will face difficulties when their ships use the waterway. Iranian's Revolutionary Guard Corps further went warning that any attack on Iranian commercial vessels would trigger strikes on U.S. targets across the region with missiles already locked onto their marks. The threats came as a bulk carrier was struck roughly 23 nautical miles northeast of Doha, causing a small fire that was subsequently contained. Kuwait said hostile drones had entered its airspace and were dealt with by its military. Hours later, UAE reported intercepting 2 drones originating from Iran. Meanwhile, Britain announced it is deploying the Royal Navy destroyer HMS Dragon to the region to join international mission aimed at keeping the strait open. Vinod Kumar for Akashwani News, Dubai.
2: In Singapore, performers at a cultural festival this weekend received an unusual reward boxes of mangoes. As India stepped up efforts to promote mango exports through community events, mangoes from different states were presented as reward for songs, dances and musical performances during the Threads of Indian Tradition Festival held at the Nee Soon Public Housing Estate in the northeast Singapore. This was the second mango promotion event organized this month by the High Commission of India in Singapore. Vice Admiral Sanjay Vatsyayan has been appointed as the next Flag Officer Commanding-in-Chief of the Western Naval Command headquartered in Mumbai. He will take charge of one of the Indian Navy's most strategically important commands responsible for safeguarding India's Western Maritime Front and key sea lanes in the Arabian Sea. He is currently serving as the Vice Chief of the Naval Staff. In IPL cricket, Mumbai Indians were 159 for 6 in 18.3 overs against Royal Challengers Bengaluru in Raipur when reports last came in. Earlier, Royal Challengers Bengaluru won the toss and opted to bowl. Earlier, in another fixture, Chennai Super Kings defeated Lucknow Super Giants by 5 wickets. Chasing a target of 204 runs, Chennai Super Kings overhauled the score in 19.2 overs. Urvil Patel scored a fiery half-century, making 65 of 23 balls earlier put into bat. Lucknow posted 203 runs for the loss of 8 wickets in their allotted 20 overs. And in shooting, Indian pair of Neeru Dhanda and Vivan Kapoor secured a bronze medal in the trap mixed team event as India concluded its campaign on a positive note at the ISSF World Cup Shotgun in Almaty, Kazakhstan today. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi launches multiple development projects worth around 9,400 crore rupees in Telangana, stresses on judicious use of imported petroleum products to reduce adverse impact of West Asia conflict. Union Home Minister Amit Shah holds review meeting on country's preparedness to deal with possible floods and heat wave conditions. Uttar Pradesh Chief Minister Yogi Adityanath expands cabinet, inducts 2 cabinet ministers and 4 state ministers. India and Trinidad and Tobago sign 8 agreements including in tourism, healthcare and Ayurveda sectors. In Pakistan, 15 security personnel killed in suicide attack in Khyber Pakhtunkhwa province. And in IPL cricket, Chennai Super Kings beat Lucknow Super Giants by 5 wickets. Another fixture between Royal Challengers Bengaluru and Mumbai Indians underway in Raipur. For details of this stories and more, log on to our website newsonair.gov.in and newsonair app. And that's all in the news at 9. Good night.
5: Agashwani. പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
6: ഗ്രീക്ക് പുരാണ കഥകൾ. സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരീസ് പിടിച്ചുകൊണ്ടുപോവുകയും അവളെ വീണ്ടെടുക്കാൻ ഗ്രീസിലെ രാജാക്കന്മാർ നടത്തുന്ന യുദ്ധത്തിന്റെ കഥയാണ് ഇന്ന്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
7: കഴിഞ്ഞയാഴ്ച ഗ്രീസിലെ പോരാളി വീരനായ അക്കിലസ് ട്രോയി സൈന്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരാളായ സൈക്നൂസിനെ വകവരുത്തുന്ന കഥയാണ് നമ്മൾ കേട്ടത്. സൈക്നൂസിനെ കൊന്ന ശേഷം അക്കിലസ് വിജയ അട്ടഹാസം മുഴക്കിക്കൊണ്ട് അങ്ങനെ യുദ്ധഭൂമിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ട്രോജൻ പടയ്ക്ക് ആകെ ഭയമായി. അവരുടെ ധൈര്യം സൈക്നൂസ് തന്നെയായിരുന്നു. സൈക്നൂസ് കൊല്ലപ്പെട്ടതോടെ ട്രോജൻ പടയുടെ ധൈര്യമൊക്കെ ആകെ ചോർന്നുപോയി. അവർ കോട്ടയ്ക്കുള്ളിൽ ഓടിക്കയറി. ഒഡീസിയൂസ് പറഞ്ഞു, ട്രോജൻ സൈന്യം വിരണ്ടു കോട്ടയിൽ പ്രവേശിച്ചു. നമുക്ക് വേണ്ട മുൻകരുതലുകൾ നടത്താനുള്ള സമയമാണിത്. ഒഡീസിയൂസിന്റെ അഭിപ്രായം ഗ്രീക്കുകാരൊക്കെ ശരിവച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഗ്രീക്കുകാരുടെ കപ്പലുകൾ കിടന്ന കടൽ തീരം ഉൾക്കൊള്ളിച്ച് ഒരു വലിയ കോട്ടയുടെ പണി ആരംഭിച്ചു. കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുകളും നിർമ്മിച്ചു. അതിനിടയിൽ അക്കിലസിന്റെ നേതൃത്വത്തിൽ ചുറ്റുമുള്ള ചെറിയ ട്രോജൻ നഗരങ്ങളും ദ്വീപുകളും ഗ്രീക്കുകാർ കീഴടക്കി. ആയുധങ്ങളും കൊള്ളമുതലുകളും അവർ പങ്കിട്ടെടുത്തു. മെൻലാവൂസിന്റെ സഹോദരൻ ആഗമെനോണും ട്രോജൻ നഗരങ്ങളൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, അവിടെയുണ്ടായിരുന്ന അപ്പോളോ ദേവന്റെ ദേവാലയത്തിൽ വെച്ച് ക്രൈസിസ് എന്ന പെൺകുട്ടിയെ അദ്ദേഹം പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. പല പ്രാവശ്യം അവളുടെ പിതാവ് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അവളെ വിട്ടു നൽകിയില്ല. അങ്ങനെ ആ അച്ഛൻ അപ്പോളോ ദേവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, തന്റെ മകളെ എങ്ങനെയെങ്കിലും വിട്ടുകിട്ടണമേ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമേ എന്ന്. അപ്പോളോ ദേവൻ ആ പ്രാർത്ഥന കേട്ടു. അദ്ദേഹം തൊടുത്തുവിട്ട അദൃശ്യാസ്ത്രങ്ങൾ ഭൂമിയിൽ ഗ്രീക്ക് സൈന്യത്തിനെതിരെ പതിക്കുകയും ചെയ്തു. ഗ്രീക്കുകാരുടെ താവളത്തിൽ ആകെ പകർച്ചവ്യാധിയുണ്ടായി. മനുഷ്യരും കുതിരകളും ഒക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയാതെ ഗ്രീക്ക് രാജാക്കന്മാർ പരിഭ്രാന്തരായി. 9 ദിവസം ഈ മഹാമാരി തുടർന്നു. 10ാം ദിവസം അക്കിലസ് യവന സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി. എന്താണ് ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകാനുള്ള കാരണം എന്നന്വേഷിക്കാൻ തുടങ്ങി. ബുദ്ധിമാനും പ്രവാചകനുമായ കാൽക്കുസാണ് പറഞ്ഞത്, ഇത് അപ്പോളോ ദേവന്റെ കോപം കാരണമാണ്. സത്യം ഞാൻ പറയാം, പക്ഷേ എന്നെ ആരും ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പു നൽകണമെന്ന് മാത്രം.

ഞാൻ പറയുന്നത് ഇവിടെ ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പേടിയുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഉറപ്പ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അഖിലസ് പറഞ്ഞു, സത്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ പറയൂ, അതിന്റെ പേരിൽ ആരും താങ്കളോട് മോശമായിട്ട് പെരുമാറില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കാൽക്കുലസ് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിച്ചു. ഇത് കേട്ട് ആഗമനോന് ദേഷ്യം വന്നു. തന്നെ കുറ്റക്കാരനാക്കി ഈ രാജാക്കന്മാരുടെ മുന്നിലൊക്കെ അവതരിപ്പിക്കുകയായിരുന്നല്ലോ. ആഗമനോൻ പറഞ്ഞു, നിങ്ങളൊക്കെ കിട്ടിയതൊക്കെ വിധിച്ചു നൽകിയല്ലോ, ഞാൻ എനിക്ക് കിട്ടിയ ആളെ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കണം എന്നുകൂടി ആഗമനോൻ ആവശ്യപ്പെട്ടു. അഖിലസിനെ ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമല്ലോ, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ കൊള്ളയടിച്ച മുതലൊക്കെ വീതിച്ചു, ഇനി അത് തിരിച്ചു കൊടുക്കാൻ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കാം. ട്രോയ് നഗരം ആക്രമിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ആഗമനോൺ അത് കേൾക്കാനൊന്നും തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എന്നെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട, അതൊന്നും നടക്കില്ല. താങ്കൾക്ക് കിട്ടിയതൊക്കെ വയ്ക്കാം, എന്നാൽ ഞാൻ എടുത്തതൊന്നും എനിക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല, അത് എവിടുത്തെ ന്യായമാണ്? അത് സാധ്യമല്ല. അപ്പോൾ അഖിലസ് ആകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ട്രോജൻകാരോട് എനിക്കെന്താണ് ശത്രുത? അവർ എന്റെ ഭാര്യയോ സമ്പത്തൊന്നും കൊണ്ടുപോയില്ലല്ലോ. നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരനായ മെനലാവൂസിനും വേണ്ടിയാണ് ഞാൻ വന്നത്. ആ കാര്യമെല്ലാം നിങ്ങൾക്കിപ്പോൾ മറന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരു ട്രോജൻ നഗരം ആക്രമിച്ചു കഴിയുമ്പോൾ പങ്കിടുന്ന കൊള്ള വസ്തുക്കളിലെ വലിയ ഭാഗം താങ്കൾ എടുക്കുന്നുണ്ട്, എന്നിട്ടും താങ്കൾക്ക് ആവശ്യങ്ങൾ തീരുന്നില്ല. നിങ്ങളുടെയും നിങ്ങളുടെ സഹോദരന്റെയും ഒരു കാര്യത്തിലും ഞാനൊരു സഹായവും നൽകാൻ വരുന്നില്ല. ഞാൻ വന്ന വഴി പോവുകയാണ്. വലിയ വീരശൂരനാണെങ്കിൽ എന്നെ കൂട്ടാതെ ഈ ട്രോയ് നഗരം കീഴടക്കി മഹത്വം കാണിക്ക് എന്ന് വെല്ലുവിളിച്ചു. ആഗമനോൻ വീടാനൊന്നും തയ്യാറായിരുന്നില്ല. നിങ്ങളങ്ങ് പിരിഞ്ഞു പോകുന്നെങ്കിൽ പോയിക്കോ, നിൽക്കണേ എന്ന് കാലു പിടിച്ച് അപേക്ഷിക്കാനൊന്നും ഞാനില്ല. മനുഷ്യരുടെ ആയുധങ്ങൾക്ക് നിങ്ങൾ അതീതനാണ് എന്നൊക്കെ എനിക്കറിയാം. അത് പക്ഷെ നിങ്ങളുടെ കഴിവൊന്നുമല്ലോ, ദേവന്മാർ നൽകിയ വരം കൊണ്ട് മാത്രം. അഖിലസ്, നിങ്ങളെ പുല്ലുപോലെ മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇത് കേട്ടതും അഖിലസിന്റെ ക്ഷമ നശിച്ചു. അയാൾ അപ്പോൾ തന്നെ തന്റെ ഉറയിലുണ്ടായിരുന്ന വാള് വലിച്ചൂരി ആഗമനോന്റെ നേരെ പാഞ്ഞെടുത്തു. ചുറ്റുമുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. തീപ്പൊരി പാർന്ന കണ്ണുകളോടെ വാളുയർത്തി നിൽക്കുന്ന അഖിലസിന്റെ മുന്നിൽ ആഗമനോൺ പേടിച്ചു നിന്നു. അഖിലസിന്റെ സ്വർണ തലമുടിയിൽ ആരോ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു. അഖിലസ് തിരിഞ്ഞു നോക്കിയപ്പോൾ അഥിനി ദേവിയാണ്. അഥിനി ദേവി, എന്താണ് ഇവിടെ വരാനുണ്ടായ കാര്യം എന്ന് അഖിലസ് ചോദിച്ചു. അഖിലസേ, നിന്റെ ദേഷ്യം കുറച്ച് കുറയ്ക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളുടെ തർക്കവും വഴക്കും കണ്ട് ഹീരാദേവിയാണ് എന്നെ അയച്ചത്. ദേവിക്ക് നിങ്ങളും ആഗമനോണും ഒരേപോലെയാണ്. വാൾ ഉറയിലിട്, എന്നിട്ട് മത്സരം അവസാനിപ്പിക്കെ. ഞങ്ങൾ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ ആഗമനോണ് അർഹമായ ശിക്ഷ ലഭിക്കും. അഖിലസ് പറഞ്ഞു, അഥിനി ദേവിയെ ധിക്കരിക്കാൻ ഞാൻ ആളല്ല. അങ്ങനെ അദ്ദേഹം വാളുറയിലിട്ടു. അഥിനി തിരിച്ച് ഒളിമ്പസ് മലയിലേക്ക് പറക്കുകയും ചെയ്തു. അഖിലസ് ആഗമനോട് പറഞ്ഞു, ഗ്രീസിലെ ഏറ്റവും ശക്തനായ നേതാവിനെ അപമാനിച്ചതിന് ഈ ഗ്രീക്ക് സൈന്യം മുഴുവൻ ഒരു ദിവസം ഖേദിക്കേണ്ടി വരും. അഖിലസ് തിരിഞ്ഞു നോക്കാതെ തന്റെ കൂടാരത്തിലേക്ക് നടന്നു. ആഗമനോൺ ക്രൈസിസിനെ അവളുടെ അച്ഛന് തിരികെ കൊടുത്തു. തന്റെ തെറ്റിന് പിഴയായി അപ്പോളോ ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അഖിലസ് ആകെ അപമാനിതനായതുപോലെ അയാൾക്ക് തോന്നി. വീരപുരുഷനായി മരണമടയാമെന്ന് കരുതിയാണ് ഞാൻ യുദ്ധത്തിനായിട്ട് വന്നത്. പക്ഷേ ഇവൻ എന്നെ അപമാനിച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെയായിപ്പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് അഖിലസ് അമ്മയെ വിളിച്ച് കരയാൻ തുടങ്ങി. സമുദ്രദേവിയായ തേറ്റിസ് മകന്റെ കരച്ചിൽ കേട്ട് അഖിലസിന്റെ അടുത്തെത്തി. എന്നിട്ട് അവനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി, നീ വിഷമിക്കേണ്ട, നിന്റെ വീരത ഗ്രീക്കുകാർ മുഴുവനും മനസ്സിലാക്കുന്ന ഒരു സമയം വരും. നിന്നോട് ആഗമനോൺ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ നൽകാൻ ഞാൻ സുയസ്ദേവനോട് പറയാം. നിന്നെ വേദനിപ്പിച്ചതോർത്ത് പശ്ചാത്തപിക്കുന്നതുവരെ ട്രോജൻകാർക്ക് വിജയം നൽകാൻ ഞാൻ ദേവനോട് തീർച്ചയായും പറയാം. അമ്മ അങ്ങനെ സമാധാനിപ്പിച്ചപ്പോൾ അഖിലസിന് ചെറിയൊരു ആശ്വാസം തോന്നി. തേറ്റിസ് ഒളിമ്പസ് മലയിലെത്തി ദേവന്മാരുടെ രാജാവായ സുയസിന്റെ അടുത്ത് സങ്കടം അറിയിച്ചു. അഖിലസിന്റെ പരിഭവത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അന്ന് രാത്രി സുയസ് ദേവൻ ആഗമനോണ് ഒരു സ്വപ്നം കാട്ടിക്കൊടുത്തു. ഗ്രീക്ക് സൈന്യത്തെ ട്രോജൻ കോട്ടയിലേക്ക് അയക്കണം എന്നതായിരുന്നു സ്വപ്നത്തിന്റെ സന്ദേശം. പിറ്റേ ദിവസം ആഗമനോൺ രാജാക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി തന്റെ സ്വപ്നത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. യുദ്ധം നടത്തുന്നതിനെക്കുറിച്ച് ഏറെ താല്പര്യമില്ലാത്ത പലരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽ ഒരാളായ തെർസിറ്റേസ് രാജാവ് പറഞ്ഞു, ആഗമനോൺ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇനിയും യുദ്ധത്തിന് പുറപ്പെടാൻ

0: എന്നാണോ? താങ്കളുടെ കൂടാര നിറയെ കൊള്ള മുതലാണല്ലോ, ഇനിയും അത് പോരെന്നാണോ? എന്നിട്ട് അദ്ദേഹം തുടർന്നു, ഈ അത്യാഗ്രഹിയായ രാജാവിനെ തനിച്ചാക്കി നമുക്ക് ഗ്രീസിലേക്ക് കപ്പൽ കയറാം. ഇന്നലെ ഇയാൾ നമ്മുടെ പടനായകനായിട്ടുള്ള അക്കിലസിനെ വേദനിപ്പിച്ചു. ഇപ്പോഴിതാ യുദ്ധക്കോതിയുമായി വന്നിരിക്കുന്നു. ഒഡീസിയസ് ചാടി എണീറ്റ് ദേഷ്യത്തോടെ പറഞ്ഞു, നമ്മുടെ നേതാവായ ആഗ്മനോണോട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യം? ഇത് പറഞ്ഞിട്ട് തെർസിറ്റിസിന്റെ തോളത്ത് ആഞ്ഞൊരടി കൊടുത്തു. ഹെലന്റെ പിതാവായിട്ടുള്ള തിൻഡാരിയോസിനോടുള്ള ശബ്ദം നിറവേറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഒഡീസിയസ് അവരെ ഓർമ്മപ്പെടുത്തി. ഓരോ വർഷം കടന്നുപോകും തോറും നമ്മുടെ ബുദ്ധിമുട്ട് കൂടുതലായി വരും. എന്നാൽ ട്രോയിലെത്തി വെറും കൈയോടെ പോവുക എന്നത് അതിലും കഷ്ടമല്ലേ? പ്രിയാമിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ടേ നമുക്ക് ഇവിടെ നിന്ന് പോകാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അവരെല്ലാവരും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ചു. പ്രഭാതഭക്ഷണം കഴിഞ്ഞ് പടയാളികൾ ആയുധം ഒരിക്കൽ കൂടി മൂർച്ച വരുത്തി യുദ്ധത്തിനൊരുങ്ങി. അന്ന് തന്നെ ട്രോജൻ നഗരം ആക്രമിക്കാൻ തീരുമാനിച്ചു. അതേസമയം ട്രോയിലെ രാജാവായ പ്രിയാം തന്റെ സ്നേഹിതരുമൊത്ത് കൊട്ടാരത്തിലെ മുകളിലത്തെ നിലയിൽ നിന്ന് ഗ്രീക്കുകാരെന്തൊക്കെ ചെയ്യുകയാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അകത്തെ മുറിയിൽ ഹെലൻ നിൽക്കുന്നുണ്ടായിരുന്നു. രാജാവ് അവളെ അടുത്തേക്ക് വിളിച്ചു. അടുത്തുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ ഹെലനെ കണ്ട് ആകെ പരിസരം മറന്ന അവസ്ഥയായി. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. പ്രിയാം രാജാവ് ഹെലനോട് പറഞ്ഞു, മകളെ, ഈ യുദ്ധത്തെ ചൊല്ലി ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഇതെല്ലാം ദൈവകൽപ്പന എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എങ്കിലും പറയൂ, താഴെ ഗ്രീക്ക് സൈന്യങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന രാജാക്കന്മാർ ആരൊക്കെയാണ്? ആരാണ് ആ കാണുന്ന ആൾ എന്ന് ചോദിച്ചു. കണ്ണീർ തുടച്ചുകൊണ്ട് ഹെലൻ ഗ്രീക്ക് സൈന്യത്തിന്റെ നേരെ നോക്കി. അവൾ പറഞ്ഞു, മുൻനിരയിൽ കാണുന്ന ആ സൈന്യാധിപൻ എന്റെ ഭർത്താവിന്റെ സഹോദരനായ ആഗ്മനോൺ രാജാവാണ്. പ്രിയാം രാജാവ് അവളോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ അടുത്തു നിൽക്കുന്ന വീരനാരാണ്? ആഗ്മനോണോളം പൊക്കമില്ലാത്ത ആ മനുഷ്യനെയാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം ആയുധമൊന്നും എടുത്തിട്ടില്ല. മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക മാത്രമാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഹെലൻ പറഞ്ഞു, അത് ഒഡീസിയസ് ആണ്. ഗ്രീസിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനാണ് അത്. ഇഥാക്കയിലെ രാജാവും പോരാളി വീരനുമാണ് അദ്ദേഹം. ഇത്രയും പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ട്രോയിലെ ജനങ്ങൾക്കും സ്വന്തം ജനങ്ങൾക്കുമൊക്കെ ദുരന്തമുണ്ടായല്ലോ താൻ കാരണം എന്നായി അവളുടെ മനസ്സിൽ. ഗ്രീക്ക് സൈന്യവും ട്രോജൻ സൈന്യവും മൈതാനത്തേക്ക് കടന്നുവന്നു. ഗ്രീക്കുകാർ നിശബ്ദരായി നീങ്ങുകയാണ്. ട്രോജൻ പടയാകട്ടെ നല്ല ഉച്ചത്തിൽ ആർപ്പു വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ട്രോജൻ സൈന്യത്തിന്റെ മുന്നിൽ പാരീസ് ആണ് നിന്നത്. പാരീസിനെ യുദ്ധത്തിന്റെ മുൻനിരയിൽ കണ്ടതും മെനലാവൂസ് ആകെ ദേഷ്യം കൊണ്ട് അലറി രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. മെനലാവൂസിനെ അങ്ങനെ അതുവരെ പാരീസ് കണ്ടിട്ടില്ലായിരുന്നു. ആ വരവ് കണ്ട് അയാൾ ഞെട്ടി. അയാൾ പിന്നോട്ട് പാഞ്ഞു. ട്രോജൻ പടയുടെ നടുവിൽ ഒളിച്ചു. ഇത് കണ്ട പാരീസിന്റെ സഹോദരനായ ഹെക്ടറിന് ആകെ ദേഷ്യം വന്നു. ട്രോജൻകാരെ മുഴുവൻ അപമാനിക്കുന്ന നീ എന്റെ അനുജൻ തന്നെയാണോ എന്ന് അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി. അതാ ആ ഗ്രീക്ക് സൈന്യം മുഴുവൻ പരിഹസിച്ച് ചിരിക്കുകയാണ്. മറ്റൊരാളുടെ ഭാര്യയെ മോഷ്ടിച്ചു കൊണ്ടുവന്നതും പോരാ, ഈ പൊല്ലാപ്പൊക്കെ സൃഷ്ടിച്ച് അവസാനം പേടിച്ച് പടയുടെ പിന്നിൽ ഒളിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും നീ സമ്മാനിച്ചത് തീരാത്ത ദുഃഖമാണ്. അപ്പോൾ പേടിയുണ്ടായിരുന്നെങ്കിലും അല്പം ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്ന് പാരീസ് പറഞ്ഞു, താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ചേട്ടന്റെ അത്രയും ധൈര്യം എനിക്കില്ല. പക്ഷെ യുദ്ധം ചെയ്യാൻ എനിക്ക് മടിയില്ല. ഇവരോടെല്ലാം ഇരിക്കാൻ പറയും. എന്നിട്ട് യുദ്ധം ഞാനും മെനലാവൂസും തമ്മിലാവട്ടെ. മെനലാവൂസാണ് ജയിക്കുന്നതെങ്കിൽ ഹെലനെ അദ്ദേഹം കൊണ്ടുപോകട്ടെ. പക്ഷെ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഹെലനെ എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ ഗ്രീക്ക് സൈന്യം തിരിച്ചു പോവുകയും ട്രോജൻകാർക്ക് സമാധാനമായിട്ട് കഴിയുകയും ചെയ്യാമല്ലോ. ഈ അഭിപ്രായം എല്ലാവർക്കും സമ്മതമായിരുന്നു. പാരീസും മെലനാമോസും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ കേൾക്കാം അടുത്ത ആഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരീസ് പിടിച്ചുകൊണ്ടുപോവുകയും അവളെ വീണ്ടെടുക്കാൻ ഗ്രീസിലെ രാജാക്കന്മാർ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഇതുവരെ കേട്ടത്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തന്നത് ഐശ്വര്യ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം,
0: തുടർന്ന് മെയ്

0: പതിനൊന്നിന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: പന്ത്രണ്ടിന് കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: പതിമൂന്നിന് തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: പതിനാലിന് തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: പതിനഞ്ചിന് കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: പതിനാറിന് കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: പതിനേഴിന് കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.